ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 30, കൊല്ലവർഷം 1201 കർക്കടകം 5, 2026 ജൂലൈ 21 തീയതി ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശം.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു.
1: ഇന്ന് എല്ലാം ഗുളിക രൂപത്തിൽ ലഭിക്കുന്ന കാലമാണ്. നിരന്തരമായ അഭ്യാസവും മനോനിയന്ത്രണവുമൊക്കെ വേണ്ടതായ യോഗ പോലും ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. തൊഴിലിലും കലയിലും വൈദഗ്ധ്യമുള്ള പ്രശസ്തരായ എല്ലാവരും തന്നെ കഠിന പരിശീലനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും അനുഭവ സമ്പത്തുള്ളവരാണ്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കലാകാരന്മാരോ ശാസ്ത്രജ്ഞരോ സാഹിത്യകാരന്മാരോ ധനികരോ തൊഴിൽ വൈദഗ്ധ്യമുള്ളവരോ ആയി മാറാൻ കഴിയില്ല. കഠിനമായ അധ്വാനവും അച്ചടക്കവും ഒരിക്കലും അണയാത്ത സ്വപ്നദീപവും ഉള്ളവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. കഠിന പരിശീലനത്തിൻ്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടാകും. ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ച സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിനുവേണ്ടി അനുഷ്ഠിച്ച ഏകാഗ്രമായ കർമ്മശേഷി എന്നും നിലനിൽക്കും. ആവർത്തനവിരസമായ പരിശീലനങ്ങളിലും ദിനകൃത്യങ്ങളിലും താൽപ്പര്യം നഷ്ടപ്പെട്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഭാരതത്തിൽ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായ പ്രകാരം അനേക വർഷങ്ങൾ ശിഷ്യർ ഗുരുവിൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു. അക്കാലയളവിൽ അപ്രിയങ്ങളായ അനേകം അനുഭവങ്ങൾ ശിഷ്യർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതൊക്കെ തങ്ങളെ പക്വമാക്കിയെടുക്കാനുള്ള ഗുരുവിൻ്റെ തന്ത്രങ്ങളായിരുന്നുവെന്ന് അവരെല്ലാം പിൽക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പാകപ്പെടുത്തിയെടുക്കാനുള്ള കഠിന പരിശീലന മുറകളുടെ ഭാഗമായിരുന്നു അവയെല്ലാം. ഇത്തരം അറിവുകൾ പഠനകാലത്ത് ലഭിക്കാത്തവരുണ്ട്. അവർക്ക് ഗുരുക്കന്മാരോട് അപ്രിയം തോന്നുകയും ആവർത്തന വിരസവും അർത്ഥരഹിതവുമായ പരിശീലനം ഉപേക്ഷിക്കുകയും ചെയ്യും. അത്തരം ഒരു കഥാപാത്രമാണ് ഇന്നത്തെ കഥയിലുള്ളത്. നൃത്ത നൃത്യങ്ങളുടെ സമന്വയമായ ബാലയ്ക്ക് പാട്ട് പരിശീലിക്കാനാണ് അയാൾ ആ ട്രൂപ്പിൻ്റെ സംഗീത സംവിധായകൻ്റെ അടുത്ത് ചെന്നത്. ജന്മസിദ്ധമായി തന്നെ സംഗീതവാസനയുണ്ടായിരുന്ന അയാൾക്ക് സംഗീതജ്ഞനായ ഗുരു പറഞ്ഞുകൊടുത്തതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഗുരുവിൻ്റെ അടുത്ത് കുറേ ദിവസങ്ങൾ നിന്ന് ബാലയ പാട്ടുകളുടെ മർമ്മം മനസ്സിലാക്കി ഒരു ഗായകനായി തീരണമെന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം. ഗുരുവിന് പുതിയ ശിഷ്യൻ്റെ കഴിവിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഒരു നൃത്തഗാനത്തിൻ്റെ 4 വരികൾ അദ്ദേഹം അവനെ പഠിപ്പിച്ചു. 2 ദിവസം കൊണ്ട് അയാൾ അത് പഠിച്ചെടുത്തു. ആ 4 വരി ഗാനം പാടാൻ അയാളുടെ ഗുരു പിറ്റേ ദിവസം പറഞ്ഞു. പാടിയതിന് ശേഷം ചില ചെറിയ നിർദ്ദേശങ്ങൾ കൊടുത്തു. അടുത്ത ദിവസം വീണ്ടും പിഴവുകൾ മാറ്റി പാടി. അപ്പോഴും ഗുരു മറ്റു ചില പിഴവുകൾ ചൂണ്ടിക്കാട്ടുകയും അത് പരിഹരിച്ച് വരാൻ പറയുകയും ചെയ്തു. ഇത് ആഴ്ചകളോളം തുടർന്നു. ആകെ പഠിക്കാൻ കഴിഞ്ഞത് 4 വരി പാട്ടു മാത്രമാണ്. എന്നിട്ട് അതും പെർഫെക്ഷൻ ഉണ്ടാവാനും വേണ്ടി നിരന്തരം പാടിക്കുന്നു. എന്തൊരു ഗുരുവാണിത്! മാസങ്ങൾ കഴിഞ്ഞിട്ടും 4 വരി പാട്ടുമായി മല്ലടിക്കാൻ പറയുന്ന ഈ ഗുരുവിനെ തനിക്ക് വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ നിരാശനായി പിണങ്ങിയിറങ്ങിയ അയാൾ ഒരു ലോഡ്ജിലെത്തി. ലോഡ്ജിൻ്റെ ഓഡിറ്റോറിയത്തിൽ അപ്പോൾ ഒരു പദ്യപാരായണ മത്സരം നടക്കുകയായിരുന്നു. നഷ്ടപ്പെടാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്താൽ എന്താ എന്നൊരു ചിന്ത ആ യുവാവിനുണ്ടായി. ആ ഗാനാലാപന മത്സരത്തിൽ ഗുരു നിരന്തരം ഉരുവിട്ട് പഠിപ്പിച്ച് ആ 4 വരി അയാൾ ചൊല്ലി. മത്സരാർത്ഥികളും സദസ്സും അക്ഷരാർത്ഥത്തിൽ അത്ഭുതസ്തബ്ധരായി. എന്തൊരാലാപന ഭംഗി, എന്തൊരു പരിപൂർണത, എന്തൊരു സ്വരഗാംഭീര്യം! അക്ഷരവ്യക്തതയുടെ കാര്യം പറയാനുമില്ല. പാടിക്കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് നിലയ്ക്കാത്ത കരഘോഷം. 1st സമ്മാനം അയാൾക്ക് കൊടുത്തതിൽ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ആ ജ്ഞാനിയായ വിധികർത്താവ് പറഞ്ഞു, ഇയാളുടെ ഗുരു എവിടെയാണ്? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നമസ്കരിക്കണം. കേവലം 4 വരിയെ പാടിയുള്ളൂവെങ്കിലും അതിലെ പരിപൂർണത എന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകനാക്കുന്നു. നിരന്തരമായ പരിശീലനമില്ലാതെ ഈ പരിപൂർണത ഉണ്ടാവുക അസാധ്യം. താൻ ചെയ്ത മണ്ടത്തരത്തെക്കുറിച്ച് അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ്റെ ബോധ്യമുണ്ടായത്. 4 വരി

0: ഈ നിരന്തരം സാധകം ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാ പിഴവുകളും പരിശീലനത്തിലൂടെ പരിഹരിച്ച് അത് പരിപൂർണമാക്കാനായിരുന്നു. തനിക്കത് തിരിച്ചറിയാൻ കഴിയാത്തതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി. അങ്ങനെ പരിശീലനത്തിന് പ്രാധാന്യം മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ പശ്ചാത്താപത്തോടെ തൻ്റെ ഗുരുവിൻ്റെ സഭിതത്തിലേക്ക് വീണ്ടും പുറപ്പെട്ടു.
1: സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ വീടുകൾ എന്ന കവിത പാരായണം ചെയ്യുന്നത് പനയമുട്ടം ശ്രീകുമാർ.
3: ഇവിടെ എനിക്കൊരു വീടുണ്ട്, കായലോടിണ ചേർന്നു കൈത്തോടു പാ.

പൂക്കൾ തൻ മിഴികളിലെ മൗനമെൻമിഴികളാൽ വായിച്ച് വെറുതെ ഒരു താളിൽ പകർത്താൻ തുടങ്ങുന്നു, വരി തെറ്റിയിടറുന്നു. കിളിമരച്ചില്ലയിൽ പടരുന്ന മുല്ല

സുഗന്ധവും. ഇവിടെയും എനിക്കൊരു വീടുണ്ട്, കുന്നിൻ്റെ നെറുകയിൽ, ചുറ്റിലും പച്ചത്തഴപ്പിൻ്റെ തിരയിളകിയാർക്കുന്നു കടൽ പോലെ. ഇവിടെയും എനിക്കൊരു വീടുണ്ട്, കുന്നിൻ്റെ നെറുകയിൽ, ചുറ്റിലും പച്ചത്തഴപ്പിൻ്റെ തിരയിളകിയാർക്കുന്നു കടൽ പോലെ. കാലമത്തിര തഴുകിയെത്തുന്നു പുലരിയായുച്ചയായി.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. President Draupadi Murmu will hold talks with the North Macedonian counterpart Gordana Siljanoska Dafkova in Skopje today. President Murmu is also scheduled to meet Prime Minister Hristijan Mikoski and Speaker of the Assembly Arim Gashi and address the Parliament. She will also address the India-North Macedonia Business Forum. President Murmu arrived in North Macedonia on a two-day state visit as part of a three-nation tour of Moldova, North Macedonia and Romania. She is the first Indian president to visit North Macedonia. The visit reflects the importance India attaches to strengthening bilateral ties with the three countries and its engagement with the wider Eastern European region. Both sides have shown keen interest in deepening economic ties in priority sectors such as agriculture, pharmaceuticals, science and technology, information technology and IT-enabled services. North Macedonia is a landlocked country in southeastern Europe. The Indian community in the country is very small, with most members working in the IT sector, teaching at universities or serving as executives in multinational companies. India condemned the attack on the vessel MV Golden Leo while departing the port of Odessa in Ukraine. The External Affairs Ministry said four Indian nationals have tragically lost their lives while one is hospitalized in a critical condition. The ministry said that at the time of the incident, there were 17 crew members on board, including five Indian nationals. The ministry has reiterated that targeting commercial shipping and endangering innocent civilian crew members or otherwise impeding freedom of navigation and commerce is deplorable and should be avoided. The ministry said that the Indian mission in Ukraine is closely monitoring the situation as making every effort to extend all possible assistance to those affected. The Government of India extended deepest condolences to the families of the deceased Indian nationals and wished them speedy and full recovery. More than 118 police personnel sustained injuries yesterday when a protest escalated into violence in New Delhi area. The injured include senior officers of the ranks of Special Commissioner of Police, Joint Commissioner of Police, Additional Commissioner and Deputy Commissioner of Police. In a statement, Delhi Police said, during the protest, the protesters displayed unruly, aggressive and violent behavior, and despite repeated warnings and lawful directions, they refused to disperse and violated the prohibitory orders in force. Delhi police said the protesters attacked police personnel, vandalized police and other government vehicles and resorted to violence, posing a serious threat to public order. It said the medico-legal examination of the remaining injured police personnel is underway. The police said during the scuffle, around 60 protesters were also reported to get injured. It said around 70 protesters have been detained and appropriate legal action is being initiated and an FIR is being registered under the relevant provisions of the Bharatiya Nyay Sanhita and other applicable laws. Delhi police said it remains committed to maintaining public order and ensuring the safety and security of all citizens. It said strict action will be taken against all persons found involved in unlawful and violent activities. National Security Advisor Ajit Doval has been selected for this year's prestigious Lokmanya Tilak National Award. The award will be presented on August 1st in Pune on the occasion of 106th death anniversary of Lokmanya Tilak. Union Home Minister Amit Shah, Maharashtra Chief Minister Devendra Fadnavis, Deputy Chief Ministers Eknath Shinde and Sunetra Pawar will attend the award ceremony. External Affairs Minister Dr. S. Jaishankar met his Panamanian counterpart Javier Eduardo Martinez Achavasquez in New Delhi. During the meeting, Dr. Jaishankar underscored the importance of deepening India's engagement with Panama as a gateway to Latin America and the Caribbean region. Both leaders held wide-ranging discussions, including advancing trade, business, development, maritime, health, agriculture, education, and digital cooperation. They also spoke about engagement at the multilateral fora. In hockey, the Indian sub-junior men's and women's teams made a winning start to their respective campaigns at the FIH Youth Hockey Fives Asian Championship 2026 in Muscat, Oman yesterday. The Indian women's team was the first to start its campaign on the tournament's opening day against Kazakhstan and won 8-3. The women's team, led by Diaz Hattrick, produced a dominant attacking display. And that is the end of this news bulletin.
0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 5-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം പി ഉണ്ണികൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിലിന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടുതാങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 85. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, പാലാ സി കെ രാമചന്ദ്രൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. 11:00 ഹരിതവാണി കിളിക്കുഞ്ചൽ 10-ാം ഭാഗം, തുന്നാരൻ, രചന സി റഹീം. 11:15 ചലച്ചിത്രഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, സംരംഭകയായ ബിന്ദു പള്ളിച്ചലുമായുള്ള അഭിമുഖം. 12:00 ഒരിക്കൽ കൂടി നേർവഴി, കസേര വരിച്ചിൽ ഉപജീവനമാക്കിയ ഷിജു ബിയുമായി അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ, പത്മജ എല്ലാർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാരയിൽ ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിഷ ഡി എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണി പോന്നിലാവ്. 2:15 തുടർനാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, ഭാഗം 17, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി. 3:00 സർഗ കേരളം, ഇന്ദിര അശോക് എഴുതി അവതരിപ്പിക്കുന്ന കവിത വെറും വാക്ക്, VS അജിത് എഴുതി അവതരിപ്പിക്കുന്ന കഥ കോലാപുരി, ഡിജിറ്റൽ യുഗത്തിലെ സാഹിത്യ വിമർശനം ഡോക്ടർ MA സിദ്ദിഖ് നടത്തുന്ന പ്രഭാഷണം. 3:30 ഗാനോപഹാരം. 4:00 നേർമൊഴി. 4:30 മഴവില്ല്. 4:45 തുടിതാളം, ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിച്ച മദ്ദളകേളി. 5:00 ഹിന്ദി പരിപാടി, മധു കാങ്കരിയ കി രചനായി മിനി എൻ സംസാരിക്കുന്നു. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം 5-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, MA നിസാ ഷാഹ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കർഷകർക്കായി ഫസൽ ഭീമാ യോജന, KM സൂരജുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിച്ച കവിതകൾ, ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിച്ച കഥ, അശ്വതി എ എഴുതി അവതരിപ്പിച്ച കവിതകൾ. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ശ്രേയസ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. വിനോദ് ചമ്പക്കര അവതരിപ്പിക്കുന്നു കഥ ആസ്ഥാന കവി. 10:00 പാർലമെന്റ്

0: ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടി 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1702 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 5-ാം ദിവസം സീതാ സ്വയംവരം, ഭാർഗവ ഗർഭഭംഗം എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. പി ഉണ്ണികൃഷ്ണൻ പാടിയത്.

0: പി ഉണ്ണികൃഷ്ണൻ പാടിയ ഉദയഗീതം സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:30. പ്രഭാതഭേരി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യയിൽ ആദ്യമായി ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന് അംഗീകാരം നൽകി. ജാപ്പനീസ് കമ്പനിയായ ടക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് വികസിപ്പിച്ച ക്യൂഡെങ്ക എന്ന വാക്സിനാണ് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിതരണാനുമതി നൽകിയത്. പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന പദ്ധതി വിജയിച്ചതോടെ എഥനോൾ അധിഷ്ഠിത പാചക ഇന്ധനം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ. നയരൂപീകരണ ചർച്ചകൾ പെട്രോളിയം മന്ത്രാലയം ആരംഭിച്ചു. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 1,000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 12 കോടി മയക്കുമരുന്ന് ഗുളികകൾ ഡൽഹിയിൽ പിടികൂടി. സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമരയ്ക്ക് മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനെടുത്ത കൊലയാളിയാണ് പ്രതി. കേരളത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും വൈകല്യങ്ങളും 2030 പൂജ്യത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സമഗ്ര ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നു. പാമ്പുകടിയെ പൊതുജന ആരോഗ്യ നിയമപ്രകാരം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ട രോഗമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാൻ അംഗീകരിച്ച് ഉത്തരവിറക്കിയത്. യുക്രൈനിലെ ഒഡേസ തീരത്ത് കരിങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാരടക്കം 10 പേർ കൊല്ലപ്പെട്ടു. കാസർഗോഡ് സ്വദേശി അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ട മലയാളി. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി.
1: നിലവിലെ ചാമ്പ്യന്മാർ കളമൊഴിഞ്ഞു. ഇത്തവണയും ഒരു പുതിയ ചാമ്പ്യൻ ഉയർന്നു വന്നു. 2026 ഫിഫ ലോകകപ്പിൽ അർജന്റീനയെ എതിരില്ലാതെ 1 ഗോളിന് കീഴടക്കി. സ്പെയിൻ തങ്ങളുടെ 2-ാമത്തെ ലോക കിരീടം അണിയുമ്പോൾ അത് വിജയിച്ച ടീമിന്റെ കിരീടധാരണം മാത്രമായിരുന്നില്ല. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദി ഓരോ 4 വർഷത്തിലും സ്വയം പുനർനിർമ്മിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു.
2: മിക്ക മത്സരങ്ങളും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം വിധിച്ചത് തന്നെയാണ്.
1: അന്താരാഷ്ട്ര മുൻ ഫുട്ബോളറും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷനുമായ യു ഷറഫ് അലി.
2: സ്പെയിൻ ആവട്ടെ തുടക്കം മുതൽ ഫൈനൽ മത്സരം വരെ 1-ാം തരം പ്രതിരോധ കോട്ട തീർത്തുകൊണ്ട് എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ കെട്ടുറപ്പോടുകൂടി കൂട്ട് ആയ പരിശ്രമം നിരവധി കുറിയ പാസുകളോടെ അവസാനം വരെയുള്ള പോരാട്ടത്തിൽ എത്തിക്കുകയും കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കാൻ ശ്രമം നടത്തുകയും അതിലൂടെ ലോകകപ്പിലെ ഏറ്റവും കുറച്ച് ഗോള് വാങ്ങിയ ഒരു ടീം എന്നുള്ള നിലക്ക് ഡിഫൻസ് ശക്തമായ നിരയെ അവതരിപ്പിച്ച ടീമാണ് സ്പെയിൻ. അർജന്റീനയെയും സ്പെയിനെയും വിലയിരുത്തുമ്പോൾ ഫുട്ബോൾ ടീം ഏറെ ആവേശം നിറഞ്ഞ തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും എല്ലാവരെയും നിരാശപ്പെടുത്തി അർജന്റീനയുടെ പ്രകടനം വളരെ മോശമായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സെമി ഫൈനൽ എടുത്തു നോക്കിയാലും ഫാൻസും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടീമുകൾ സെമി ഫൈനലെത്തുകയും 1-2 റാങ്കിലുള്ളവർ ഫൈനലെത്തുകയും ചെയ്തതെന്നൊരു പ്രത്യേകതയിൽ കൂടി.
1: 96 വർഷത്തെ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ പതിപ്പുകളിലൊന്നായി 2026 ഫിഫ ലോകകപ്പ് ഓർമ്മിക്കപ്പെടും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പ് 3 രാജ്യങ്ങൾ സംഘടിപ്പിക്കുന്ന ആദ്യ ലോകകപ്പും 32 ടീമുകൾക്ക് പകരം 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പുമായി മാറി. കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ മത്സരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ഫുട്ബോളിനെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കുക എന്നതായിരുന്നു ഈ വിപുലീകരണത്തിന്റെ ലക്ഷ്യം.

0: ആദ്യമായിട്ടാണ് 48 ടീമുകളുടെ ഒരു വേൾഡ് കപ്പ്.
1: 2026 ഫിഫ ലോകകപ്പ് വേദിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത രാജ്യാന്തര സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
0: 40 ദിവസം ദീർഘിക്കുന്ന 104 മത്സരങ്ങളുടെ ഒരു വേൾഡ് കപ്പ്, 300-ലധികം ഗോളുകൾ പിറന്ന ഒരു വേൾഡ് കപ്പ്. അങ്ങനെ വേൾഡ് കപ്പിന്റെ സവിശേഷത, 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിച്ച കുറേ സവിശേഷതകളുണ്ട്. ഞാൻ കുറേ മത്സരങ്ങൾ കണ്ടു. നമ്മൾ ഖത്തർ വേൾഡ് കപ്പിൽ ചെറിയ രാജ്യമായതുകൊണ്ട് വേദികൾ തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ വേദികളിലും പെട്ടെന്ന് എത്താനായി പറ്റുമെങ്കിൽ, അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 3 വലിയ രാജ്യങ്ങളാണ്. ആ വേദികളിലേക്ക് എത്തുക എന്നുള്ളതാണ്. യാത്ര ഭയങ്കര ദുഷ്കരമായിരുന്നു. ഏറ്റവും നല്ല മത്സരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ട കുറച്ച് മത്സരങ്ങളില്ല. അതായത് ഇംഗ്ലണ്ടും അർജന്റീനയും കളിച്ച സെമി ഫൈനൽ അടിപൊളി മത്സരമായിരുന്നു. അതേപോലെ മെക്സിക്കോ ആൻഡ് ഇംഗ്ലണ്ട് കളിച്ച ഒരു മത്സരം ഉണ്ടായിരുന്നു. അതും ഇംഗ്ലണ്ട് തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോക്കെതിരെ നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നല്ല ഈജിപ്ത് ആൻഡ് അർജന്റീന മത്സരം ഗംഭീരമായിരുന്നു. നല്ല ഗോളുകൾ, അലുസസ് ഫൈനൽ ജൂഡ് ബെല്ലിംഗ്ഹാം നേടിയ ഒരു അവസാനത്തെ ഇംഗ്ലണ്ടിന്റെ 6th ഗോളുണ്ട്. അടിപൊളി ഗോളായിരുന്നു. കുറെ നല്ല ഗോളുകളുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഏറ്റവും നല്ല ഗോളായിട്ട് അത് തോന്നി. പിന്നീട് ഫൈനലിൽ ഫെറാൻ ടോറസ് നേടിയ ഒരു ഗോളുണ്ട്. അതിലേക്ക് പന്ത് യമാൽ കൊടുക്കുന്നു. യമാലിൽ നിന്ന് അത് നിക്കോ വില്യംസിലേക്ക്, നിക്കോ വില്യംസ് ബാക്ക് ഹെഡറായിട്ട് അത് ടോറസിലേക്ക് കൊടുക്കും. ടോറസിന്റെ കിടിലൻ കിക്ക് വലയിൽ കയറുന്നു. അത് നല്ല ഗോൾ കീപ്പേഴ്സ് എമിലിയാനോ മാർട്ടിനസ്, ഈ വേൾഡ് കപ്പിന്റെ ഏറ്റവും നല്ല ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പെയിനിന്റെ ഉനായി സിമോൺ. അദ്ദേഹം 7-8 മത്സരങ്ങളിൽ നിന്നായിട്ട് ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയതെന്ന് ഓർക്കണം. റോഡ്രിയാണ് ചാമ്പ്യൻഷിപ്പിന്റെ താരമായിട്ട് മാറിയത്. അദ്ദേഹത്തെ മറക്കാനായിട്ട് കഴിയില്ല. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 756 കംപ്ലീറ്റഡ് പാസസ് കൊടുത്ത ഒരു മധ്യനിരക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ച പ്ലെയർ. മെസ്സിയെ നമ്മൾ മറക്കുന്നില്ല. മെസ്സി മനോഹരമായിരുന്നു. ഈ വയസ്സിലും എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. 2 മണിക്കാണ് ഇവിടെ മത്സരം നടന്നത്, ഫൈനൽ. ആ ഒരു കൊടും വെയിലിൽ ഒരു 39-കാരൻ 90-120 മിനിറ്റ് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആ 8 ഗോളുകൾ, എംബാപ്പെ നേടിയ 10 ഗോളുകൾ, ജൂഡ് ബെല്ലിംഗ്ഹാം നേടിയ 7 ഗോളുകൾ, അങ്ങനെ ഒസർസബാൽ ഉണ്ട്, അദ്ദേഹം ഉണ്ട്, 5-6 ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട്.
1: വിപുലീകരിച്ച ഫോർമാറ്റ് ഫിഫ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു. നിരവധി രാജ്യങ്ങൾ അരങ്ങേറ്റം കുറിച്ചപ്പോൾ ദീർഘകാല ഇടവേളകൾക്ക് ശേഷം ചില ടീമുകൾ തിരിച്ചെത്തി. പരമ്പരാഗത ഫുട്ബോൾ ഭീമന്മാർക്കും പുതിയ ടീമുകൾക്കും ഇടയിലുള്ള കളി മികവ് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണെന്ന് ഈ ടൂർണമെന്റ് തെളിയിച്ചു.
2: 100,000 കൂടുതലുള്ള ചെറിയൊരു ടീമായ കൊറസാവ എന്നൊരു കൺട്രി വേൾഡ് കപ്പ് കളിക്കാനെത്തി.
1: മുൻ ഇന്ത്യൻ താരം രഞ്ജിത് കെ ടി
2: കെബേ വർദ്ധ എന്ന ഒരു ടീമും 500,000 പരം മാത്രമുള്ള ഒരു കൺട്രി, ആ ടീമും വേൾഡ് കപ്പ് കളിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ഒരു കൺട്രി എന്ന നിലയിൽ, വേൾഡിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ 2nd കൺട്രി എന്ന നിലയിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല? നമുക്ക് ഒരുപാട് പോരായ്മകൾ ഇതിൽ പറയാം. നമുക്ക് രാഷ്ട്രീയം പറയാം, ഇന്ത്യൻ ക്ലൈമറ്റിനെ കുറിച്ച് പറയാം, ഇന്ത്യൻ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലെ കുറിച്ച് പറയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് അടുത്ത തവണ ഈ 48 ടീം എന്നുള്ളത് ഒരുപക്ഷെ അതിൽ കൂടാൻ 16 ടീം കൂടി ഇടം പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു ഫിഫയുടെ തീരുമാനത്തിലേക്ക് പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് ഇന്ത്യയിൽ ബെസ്റ്റ് കുറച്ച് സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയാൽ, ഇന്ത്യ ഹോസ്റ്റ് ചെയ്താൽ, ഇന്ത്യ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടത്തിയാൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാം. അതാണ് ഏറ്റവും നിയറസ്റ്റ് കാര്യം.
1: ഒരുപക്ഷെ ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് പ്രകടനത്തിൽ സ്പെയിനോട് അർജന്റീന പരാജയപ്പെട്ടപ്പോൾ ലാമിൻ യമാലിനെ പോലുള്ള താരങ്ങൾ നയിച്ച ഒരു പുതിയ തലമുറ ലോകവേദിയുടെ ആഘോഷമായി. നിർഭയമായ ആക്രമണ ഫുട്ബോളിലും അസാധാരണമായ സാങ്കേതിക നിലവാരത്തിലുമാണ് സ്പെയിൻ വിജയം പടുത്തുയർത്തിയത്. ആധുനിക ഫുട്ബോൾ വ്യക്തിഗത മികവിന് മുകളിൽ കൂട്ടായ ഗെയിം പ്ലാൻ എങ്ങനെ വിജയങ്ങൾ സമ്മാനിക്കുന്നു എന്ന് കാണിച്ചൊരു ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്.
3: സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളിൽ ഒന്നായിരുന്നു.
1: മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സന്തോഷ് ട്രോഫി കോച്ചുമായ വി പി ഷാജി.
3: വേൾഡ് റാങ്കിലെ 2nd കിടക്കുന്ന സ്പെയിൻ ആയിരുന്നു. സ്പെയിനിന്റെ പ്രത്യേകത ഈ വർഷം ബാഴ്സലോണയുടെ ഒരു പറ്റം കളിക്കാരാണ് ഈ സ്പെയിൻ ടീമിലുള്ളത്. അതുപോലെ തന്നെ അവരുടെ ടീമിന്റെ കോമ്പിനേഷൻ ആയാലും സ്ട്രെങ്ത്തും എല്ലാം ഒരു സ്ഥിരമായിട്ട് കളിക്കുന്ന, എനിക്ക് തോന്നുന്നത് കോച്ച് ലൂയിസ് ഫെർണാൻഡോ ഇതിനു മുമ്പേ 17, 19, 21 ടീമിന്റെ ഒക്കെ കോച്ചായിരുന്നു. ആ ടീമുകളിൽ ഉണ്ടായ കളിക്കാരാണ് ഇന്ന് സ്പെയിനിന്റെ സ്ട്രെങ്ത്. അതിലുള്ള പ്ലേയേഴ്സ് ആണ് റോഡ്രിഗസ് ആയാലും കുർക്കുറെ ആയാലും എല്ലാവരും. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു ടീമിന് മികച്ച ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. കണ്ട കളിയിൽ ഓപ്പണന്റ് ടീമിനെ ഒരു ബിൽഡപ്പ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ അത്രമാത്രം ക്ലോസ് മാർക്ക് ചെയ്തുകൊണ്ട് സ്വന്തം കയ്യിൽ പന്തുള്ളപ്പോൾ വളരെ മികച്ച രീതിയിൽ നല്ല പാസിംഗ് ഗെയിം കളിച്ചു. പഴയ സ്പെയിനിന്റെ ടിക്കി ടാക്ക സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമിനെ തന്നെയാണ് കണ്ടത്. 16 ഗോളുകൾ സ്പെയിൻ സ്കോർ ചെയ്തു, ഒരു ഗോള് മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. കൊളംബിയയ്ക്ക് എതിരെയായിരുന്നു അത്. ഈ ടൂർണമെന്റിലെ ഫേവറേറ്റുകളെ ജർമ്മനിയെ ക്വാർട്ടർ ഫൈനലും ഫ്രാൻസിനെ സെമി ഫൈനലും തകർത്തുകൊണ്ടാണ് സ്പെയിൻ വരുന്നത്. കളിയിലുടനീളം സ്പെയിനിന്റെ മേധാവിത്വം തന്നെയായിരുന്നു കണ്ടത്. അവിടെ യമാലായാലും ഗോൾ കീപ്പർ സിമോൺ ആയാലും എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മികച്ച കളി എല്ലാ മാച്ചുകളിലും കളിച്ചിട്ടുണ്ട്.
1: ഫുട്ബോൾ ആരാധകനും യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഹരികൃഷ്ണൻ.
4: പണ്ട് മുതലേ കേരളത്തില് ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വടക്കൻ മലബാറില്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കേരളം നേടിയതിനു ശേഷം അത് നല്ല പോലെ വർദ്ധിക്കുകയുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് നമ്മുടെ അന്നത്തെ കാലത്ത് കോഴിക്കോട് സേഡ് നാഗ്ജി ടൂർണമെന്റ്, തൃശ്ശൂരിൽ ചാക്കോളോ ട്രോഫി, തക്ക് ജി വി രാജ കപ്പ്, അങ്ങനെ പല പല ടൂർണമെന്റുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നതും ഒക്കെ അതിനെ ഒരു വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കളിക്കാര് സേവിയർ പയസ്, വിക്ടർ മഞ്ഞില, തൃശൂർക്കാരനാണ്. ആ അതുല്യ പ്രതിഭകളുടെ സാന്നിധ്യവും ഇന്ത്യ എല്ലാം തന്നെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ആ കാലഘട്ടത്തിൽ വളരെയധികം വളർത്തുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ലോകകപ്പ് ഫോളോയിങ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഏഴ് അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. ടി വി ഒന്നും ഇല്ലാത്ത കാലമാണ്. ഇവിടെ കൂടുതലും സ്വന്തം ടൂർണമെന്റുകളും സ്വന്തം താരങ്ങളുമായിരുന്നു മലയാളിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 1982 ഒരു വലിയ മാറ്റം കുറിച്ചു എന്ന് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് തൃശ്ശൂരിന് ആ വർഷം ജനുവരിയിലാണെന്നാണ് സന്തോഷ് ട്രോഫി ഇവിടെ നടത്തിയത്. തൃശ്ശൂരാണ് 82-ലെ, അത് ജനുവരിയിലാണെന്ന് തോന്നുന്നു. ഫുട്ബോൾ ആരാധകനൊക്കെ ഫോളോവർ ഒക്കെ ആയതുകൊണ്ട് അച്ഛൻ എനിക്ക് പാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ മുഴുവൻ കളികളും ഒരുവിധം എല്ലാ കളികളും അന്ന് സന്തോഷ് ട്രോഫി നമ്മൾ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ കേരളം അന്ന് അക്കൊല്ലം സെമി ഫൈനലിൽ എത്തുകയും ചെയ്തു. അതിന്റെ പിന്നാലെയാണ് സ്പെയിനിൽ 82-ലെ ലോകകപ്പ് വരുന്നത്. നമുക്ക് പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും റേഡിയോയിലും ഒക്കെ കിട്ടുന്ന പരിമിതമായ അറിവും സാധ്യതകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. അതൊക്കെ വെച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് തയ്യാറാക്കുന്നത്. ആൽബം തയ്യാറാക്കുന്നതിൽ ഒരു മുൻ പരിചയം എനിക്ക് ഉണ്ടായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സ് കുറിച്ചുള്ള ഒരു നല്ലൊരു ആൽബം ഞാൻ തയ്യാറാക്കിയിരുന്നു. അത് ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അത് എനിക്കൊരു ഒരു പരിചയം അതുണ്ടാക്കി. അതിന്റെ പിന്നാലെ ആയിട്ടാണ് ഞാൻ 82-ലെ ലോകകപ്പ് ഫുട്ബോൾ ആൽബത്തിലേക്ക് എന്നെ നയിച്ചതായിരിക്കും. വേറൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് എനിക്ക് ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം എന്റെ ഒരു കുടുംബ സുഹൃത്ത് വഴി ലഭിച്ചത് അത് വലിയൊരു സഹായമായിട്ടുണ്ട്.
1: മെച്ചപ്പെടുത്തിയ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് സാങ്കേതിക വിദ്യ, നൂതന പ്ലെയർ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ, തത്സമയ വിശകലനം എന്നിവ കാഴ്ചക്കാർക്ക് മുമ്പെന്നത്തെക്കാളും സമ്പന്നമായ അനുഭവം നൽകി. കേരളത്തിലെ ഫുട്ബോൾ അക്കാദമികൾക്കും കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കും ആധുനിക ഫുട്ബോളിലെ വിജയം പ്രതിഭ പോലെ തന്നെ സ്പോർട്സ് സയൻസ്, അനലിറ്റിക്സ്, ഫിറ്റ്നസ് മാനേജ്മെന്റ് എന്നിവയെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഈ ടൂർണമെന്റ് അടയാളപ്പെടുത്തി.
5: കേരളത്തിന്റെ നട്ടെല്ലുകളായിരുന്ന ആ താരങ്ങൾ,
1: സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം ബോണിഫൈസ് എം,
5: വളരെ അക്കാദമിക്സ് ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് അവര് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അവരെ അത്രയും പ്രഗത്ഭരായി വന്ന ആൾക്കാരാണ്. ഇന്ന് മുക്കിനും മൂലയ്ക്കും അക്കാദമികൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു കളിക്കാരനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പ്രധാന കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റം നേരെയാവണം. സ്പെയിനിൽ കളിക്കുന്ന എംഎൽഎക്ക് കളിക്കുന്നത് 19 വയസ്സിൽ അവൻ വേൾഡ് ചാമ്പ്യനാണ്, അതേപോലെ യൂറോപ്യൻ ചാമ്പ്യനുമാണ്. ഇവിടെ 19 വയസ്സിലാണ് ഓരോരുത്തരും ബോൾ തട്ടി തുടങ്ങുന്നത്.
1: ഒരു മാസത്തോളം കേരള ഫിഫ ലോകകപ്പിനൊപ്പം ജീവിച്ചു. വിജയങ്ങൾ ആഘോഷിക്കുകയും തോൽവികളിൽ ദുഃഖിക്കുകയും ഫുട്ബോൾ താരങ്ങളെ വീരനായകന്മാരാക്കി സ്വീകരിക്കുകയും ചെയ്തു. ആരവങ്ങൾ ഒഴിഞ്ഞ് ടൂർണമെന്റ് കഴിയുമ്പോൾ പൊടി നിറഞ്ഞ ഒരു സ്കൂൾ ഗ്രൗണ്ടിലോ ഫുട്ബോൾ മൈതാനത്തിലോ എവിടെയോ ഒരു കൗമാരക്കാരൻ ഇന്ത്യൻ ജേഴ്സി ധരിച്ച് ലോകവേദിയിൽ കളിക്കാൻ സ്വപ്നം കാണുന്നു. ഇന്ത്യയുടെ യൂത്ത് ടീമുകൾ ക്രമാനുഗതമായി മെച്ചപ്പെടുകയും കളിക്കാർ അന്താരാഷ്ട്ര പരിചയം നേടുകയും ചെയ്താൽ ഫുട്ബോളിനോടുള്ള കേരളത്തിന്റെ ആജീവനാന്ത പ്രണയം ഒടുവിൽ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ സ്ഥാനം കണ്ടെത്തുന്ന ദിവസത്തിൽ കലാശിക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ഭൂപടത്തിൽ കളിമികവുകൊണ്ട് ആർക്കും ഇടം നേടാം എന്ന് തെളിയിച്ച ടൂർണമെന്റ് കൂടിയാണല്ലോ കൊടിയിറങ്ങുന്നത്.
6: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്ന്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ

0: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീമുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
3: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ഹ്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ITIES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
2: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കൌൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
2: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55,49,00,000 ഉപയോക്താക്കൾ UPI സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. UPI വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, RBI, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം

116 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും 10,00,000 ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ട

ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലെ

0: എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്രാ കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ 2 പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാല്യുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചക ഋചാഝ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൌപദി മുർമുഹു സ്വീയ ത്രിരാഷ്ട്ര ആധികാരിക യാത്രയാ ദ്വിതീയ ചരണേ ഉത്തര മെസിഡോണിയാ ദേശം സംപ്രാപ്തവതി. കസ്യശ്ചിത് ഭാരതീയ രാഷ്ട്രപതേഹ് ഉത്തര മെസിഡോണിയാ ദേശസ്യ ഏഷാ പ്രഥമാ ആധികാരിക യാത്രാ വർത്തതേ. രാഷ്ട്രപതിഹ് സ്വ സമകക്ഷയാ ഗോർഡാനാ സെൽസാനോസ്കാ ദാവകോവ ഇത്യനയാ സഹ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. സാ ഉത്തര മെസിഡോണിയാ ദേശസ്യ പ്രധാനമന്ത്രി ക്രിസ്റ്റിസൻ മിക്കോസ്കി തഥാ സംസദഃ അധ്യക്ഷം അഫ്രീം ഗാഷി ഇത്യേതാഭ്യാം സഹ അപി മേലിഷ്യതി. തദനന്തരം സാ ഉത്തര മെസിഡോണിയ സംസദം തഥാ ഭാരതോത്തര മെസിഡോണിയ വ്യാപാര മഞ്ചമപി സംബോധയിഷ്യതി. ഉഭയദേശൌ കൃഷി ഔഷധോദ്യോഗ വിജ്ഞാന പ്രൌദ്യോഗികീ സൂചനാ പ്രൌദ്യോഗികീ സൂചനാ പ്രൌദ്യോഗികീ സമർത്ഥിത സേവാ ക്ഷേത്രേഷു ആർത്ഥിക സഹയോഗം ഇതോപി സുദൃഢീകർത്തും രുചിം പ്രദർശിതവന്തൌ. രാഷ്ട്രപതിഹ് സെന്റ് പാസ് ചർച്ച് ഇത്യത്ര അപി ഗമിഷ്യതി. ഹ്യഹ നവദില്ല്യാം യദാ വിരോധ പ്രദർശനം ഹിംസായാം പരിവർത്തിതഃ തദാ അഷ്ടാദശോത്തരൈകശതോപ്യധികാഃ ആരക്ഷകാഃ വ്രണിതാഃ. വ്രണിതേഷു വിശേഷാരക്ഷക ആയുക്തഃ സംയുക്താരക്ഷകായുക്തഃ അപരായുക്തഃ ഉപ ആരക്ഷകായുക്തഃ അന്യേ ച വരിഷ്ഠാധികാരിണഃ സമ്മിലിതാഃ സന്തി. ഏകസ്മിന് വക്തവ്യേ ദില്ല്യാഃ ആരക്ഷകാഃ അവദന് യത് വിരോധ പ്രദർശന സമയേ പ്രദർശനകാരിഭിഃ ആക്രാമകം ഹിംസാത്മകം ച ആചരണം പ്രദർശിതം. പുനഃ പുനഃ പൂർവസൂചനാഃ വിധിസമ്മതാനി നിർദ്ദേശാനി ച പ്രാപ്യപി തേ വിദ്രോഹം കൃതവന്തഃ. പ്രവർത്തമാനാനാം നിഷേധാത്മക ആദേശാനാം ച ഉല്ലംഘനം കൃതവന്തഃ. ദില്ലിയാരക്ഷിബലേന ഉക്തം യത് പ്രദർശനകാരിഭിഃ ആരക്ഷകാണാം ഉപരി ആക്രമണം കൃതവന്തഃ. ആരക്ഷകാണാം പ്രശാസകീയ വാഹനാം ച ഭംഗം കൃത്വാ ഹിംസാം ആചരിതവന്തഃ. യേന സാർവജനിക വ്യവസ്ഥായാഃ കൃതേ ഗംഭീരാ വിഭീഷികാ സമുത്പന്നാസീത്. ബലേന ഉക്തം യത് അവശിഷ്ട വ്രണിതാനാം ആരക്ഷക കർമ്മചാരിണാം ചികിത്സാവിധി പരീക്ഷണം പ്രചലതി. ദില്ലിയാരക്ഷിബലേന ഉക്തം യത് കലഹ സമയേ പ്രായഃ ഷഷ്ഠി ആന്ദോളനകാരിണഃ അപി വ്രണിതാഃ ജാതാഃ. തേ ഉക്തവന്തഃ യത് പ്രായഃ സപ്തതിഃ പ്രദർശനകാരിണഃ നിഗടിതാഃ സന്തി സമുചിതവിധി പ്രക്രിയ ആരബ്ധാ അസ്തി. സഹൈവ ഭാരതീയ ന്യായ സംഹിതായാഃ പ്രാസംഗികോപബന്ധൈഃ അഥ അന്യ പ്രാസംഗികവിധിഭിഃ ച FIR പ്രാഥമികീതി പഞ്ജീകൃത.

0: दत्तमस्ति। युक्रेन देशस्य ओडिसा पत्तनात् प्रस्थानावधौ एमवी गोल्डन लियो इत्यस्यां नौकायां कृताक्रमणस्य भारतेन निन्दा कृता। विदेश मन्त्रालयः एकस्मिन् वक्तव्ये अवदत् यत् चत्वारः भारतीयाः नागरिकाः दुर्दैववशात् मृत्युमुपगताः, एकः गम्भीरावस्थायां चिकित्सालये उपचाराधीनः अस्ति। मन्त्रालयेनोक्तं यत् उपलब्ध सूचनानुसारं घटनासमये पञ्च भारतीय नागरिकैः सह सप्तदश चालकदलस्य सदस्याः आसन्। विदेशमन्त्री डॉ एस जयशंकरः नवदिल्ल्यां पनामादेशस्य विदेशमन्त्रिणा हेवियर एडवार्डो मार्टिनेज आचा वास्केज इत्यनेन सह मेलनं कृतवान्। ह्यः जाते उपवेशने डॉ जयशंकरः लैटिन अमेरिका कैरिबियन क्षेत्रयोः प्रवेशद्वाररूपेण पनामादेशेन सह भारतस्य सम्बन्धस्य गहनतायाः महत्वम् अधोरेखितवान्। व्यापारोद्योग विकास स्वास्थ्य कृषि शिक्षा आंकिकीय सहयोगादीनां प्रगति विषये उभौ विस्तृतं विमर्शं कृतवन्तौ। बहुपाक्षिक मञ्चेषु सहभागित्वस्य विषये अपि तौ अवदताम्। प्रशासनेन संसूचितं यत् अस्य वर्षस्य जून मास पर्यन्तं देशे प्रायः 51,55,55 कोटि उपयोक्तारः यूपीआई इत्यनेन सह सम्बद्धाः जाताः इति वार्ताः।
1: आकाशवाणी प्रिय श्रोतागले ഇപ്പോൾ സമയം 7 മണി।
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
5: ശ്രീരാമനോടൊപ്പം വനവാസത്തിന് പോകാൻ തീരുമാനിച്ച ലക്ഷ്മണൻ അമ്മ സുമിത്രയോട് യാത്രാനുമതി ചോദിക്കുമ്പോൾ ആ അമ്മ മകന് നൽകുന്ന പ്രസിദ്ധമായ ഒരു ഉപദേശമുണ്ട്. രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാം അടവിയും വിദ്ധി, ഗച്ഛദാത യഥാസുഖം. രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശ്ലോകം എന്നറിയപ്പെടുന്ന ഈ ഉപദേശത്തിൻ്റെ സാരമിതാണ്. രാമൻ ദശരഥനാണെന്ന് ഓർമ്മിച്ചുകൊള്ളണം. സീത നിന്റെ അമ്മയായ ഞാൻ തന്നെയാണെന്ന് കരുതിക്കൊള്ളണം. കാട് അയോധ്യയാണെന്നും ഇതോർത്തുകൊണ്ട് മകനെ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളുക. ഇത്ര ഗൗരവമേറിയതും അർത്ഥവത്തുമായ ഒരു ഉപദേശം ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരമ്മ മകന് നൽകിയിട്ടുണ്ടാവുമോ? സാധ്യതയില്ല. കാരണം രാമായണം അനന്യകാവ്യമാണ്. അതിനൊപ്പം വരുന്ന മറ്റൊരു കാവ്യമില്ല. അതിലുള്ളത് മറ്റൊരിടത്തുനിന്നും എടുത്തതല്ല. എന്തും അതിൽ നിന്ന് പകർത്തുകയേ ചെയ്യാനാവൂ. സർവലോക മാതൃകയാണ് രാമായണം. ആദികവിയുടെ ദൈവിക പ്രതിഭയാണതിന് ജന്മം നൽകിയത്. അതിലെ ഓരോ കഥയും കഥാപാത്രവും എല്ലാ കാലത്തും ലോകത്തിന് മുഴുവൻ മാതൃകയായി എല്ലാവരുടെയും പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി മുമ്പേ സഞ്ചരിക്കുകയാണ്. വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന രാമൻ എല്ലാവരോടും യാത്ര പറയുന്നതിനിടയിലാണ് ലക്ഷ്മണന്റെ തീരുമാനം വരുന്നത്. ഞാനും ജ്യേഷ്ഠനോടൊപ്പം വനത്തിലേക്ക് പോകുന്നുവെന്ന്. ജ്യേഷ്ഠനെപ്പോലെ തന്നെ അനുജനും എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒടുവിലാണ് അമ്മ സുമിത്രയുടെ അടുത്തെത്തിയത്. താൻ മകനെപ്പോലെ കരുതിയിരുന്ന രാമനും ഒപ്പം ലക്ഷ്മണനും വനവാസത്തിന് പോകുന്ന വിവരം അറിഞ്ഞിട്ടും സുമിത്ര അവരെ തടഞ്ഞു പറയുന്നില്ല. സങ്കടമുണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ പോലെ അലമുറയിട്ട് കരയാനും അവർ തുനിയുന്നില്ല. സ്വന്തം മകനോടവർ നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുകയോ പോകണ്ട എന്ന് തടയുകയോ ചെയ്യുന്നില്ല. എന്നു മാത്രമല്ല, ശ്രീരാമനെയും സീതയെയും ജാഗ്രതയോടെ സംരക്ഷിച്ചു കൊള്ളണമെന്നും അവരുടെ സുഖദുഃഖങ്ങളാണ് നിന്റെ സുഖദുഃഖങ്ങളെന്ന് ഓർത്തുകൊള്ളണമെന്നും ആ അമ്മ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തുടർന്നാണ് രാമനെ ദശരഥനായും സീതയെ ഞാനായും അടവിയെ അയോധ്യയായും കരുതിക്കൊള്ളണമെന്ന മഹത്തായ ഉപദേശം ലക്ഷ്മണന് നൽകുന്നത്. തികഞ്ഞ പ്രായോഗിക ബുദ്ധിയും മനുഷ്യന്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ വിജ്ഞാനവും അവർക്കുണ്ടെന്ന് ഈ ഉപദേശ

0: വചനങ്ങൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് സുമിത്രയ്ക്ക് ഇത്ര പക്വമതിയും പ്രായോഗികമതിയുമാകാൻ കഴിഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ടാകാം. സുമിത്ര ദശരഥൻ്റെ മൂന്നാം ഭാര്യയാണ്. ആദ്യ ഭാര്യമാരായ കൗസല്യയ്ക്കും കൈകേയിക്കും കോസല രാജസിംഹാസനത്തിനൊരു അവകാശിയെ കൊടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു പുത്രലബ്ധിക്ക് വേണ്ടിയാണ് കാശി രാജപുത്രിയായ സുമിത്രയെ ദശരഥൻ ഭാര്യയായി സ്വീകരിച്ചത്. എന്നാൽ സുമിത്രയ്ക്കും തൻ്റെ ഭർത്താവിൻ്റെ പ്രതീക്ഷ സഫലമാക്കാൻ കഴിഞ്ഞില്ല. പട്ടമഹിഷിയായ കൗസല്യയോടുള്ള ആദരവും മാതകസുന്ദരിയായ കൈകേയിയോടും മത്സരിക്കാനുള്ള കഴിവുകേടും മൂലം സുമിത്ര ഒട്ടൊക്കെ അന്തർമുഖിയായി മാറിയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിലെ കോലാഹലങ്ങളിൽ നിന്നെല്ലാം തെല്ലൊരകലം അവൾ പാലിച്ചിരിക്കണം. രാമനെ രാജാവായി വാഴിക്കാനുള്ള തീരുമാനത്തിലും പിന്നെ തീരുമാനം മാറ്റി രാമനെ വനവാസത്തിന് അയക്കാനുള്ള പുനർവിചാരങ്ങളിലും ഒന്നും സുമിത്രയ്ക്ക് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. എന്നല്ല, ജീവിതത്തിലെ തന്നെ ബഹളങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്തോറും ഒരാൾ കൈവരിക്കാനിടയുള്ള ഒരു മാനസിക പക്വതയുണ്ട്. അതാവണം സുമിത്രയുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്ത ഘടകം. ആ പക്വതയും അതിനോട് ചേർന്ന തെളിഞ്ഞ വിവേകവുമായിരിക്കണം. സ്വന്തം മകൻ്റെ വനവാസത്തെ ഒട്ടൊക്കെ നിർമ്മമതയോടെ കാണാനും വികാരത്തെക്കാൾ വിചാര ഗൗരവത്തോടെ ഉൾക്കൊള്ളാനും സുമിത്രയെ പ്രാപ്തയാക്കിയത്. അത്തരമൊരു മാതൃമനസ്സിൽ നിന്നേ ഇത്ര അർത്ഥപൂർണവും ഉദാത്തവുമായ ഒരു ഉപദേശം പുറപ്പെടുകയുള്ളൂ.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി.

0: പുലർവട്ടത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനായുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ബോർഡിന്റെ വെബ്സൈറ്റായ www.keralabiodiversity.org സന്ദർശിക്കുകയോ 0471-27-24-740 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം പ്രവർത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖാരിഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ pmfby.gov.in സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 നീട്ടി.

0: വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അഗ്രോ ഇന്നവേഷൻ പാർക്കിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 ഗാർഹിക സാഹചര്യത്തിൽ കൂൺവിത്ത് ഉൽപാദനവും കൃഷിയും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447814390. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 10 ആരംഭിക്കുന്നു. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടി. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും സർവകലാശാലയുടെ അഡ്മിഷൻ വെബ് പോർട്ടലായ www.admissions.kau.in സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04872438136. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ സുഷാ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321, 9496559631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന വ്യാഴാഴ്ച 11:02 മുതൽ 12 മണി വരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: പുലർവട്ടം തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 21 ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമെന്ന് അറിയാനായി കേൾക്കാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
7: 2022 ജൂലൈ 21 ദ്രൌപദി മുർമു ഇന്ത്യയുടെ 15 രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗ പ്രതിനിധിയാണ് ഒഡീഷയിലെ സന്താൾ വിഭാഗത്തിൽ നിന്നുമുള്ള അവർ. പ്രതിഭ പാട്ടീലിന് ശേഷം ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൌപദി മുർമു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് ഇവർ. പദവിയിലെത്തുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന ബഹുമതിയും ഇവർക്ക് സ്വന്തമായി. തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം 2022 ജൂലൈ 25 അവർ ഔദ്യോഗികമായി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 1954 ജൂലൈ 21 ഇന്തോ ചൈനയിലെ സംഘർഷങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ജനീവ കരാർ ഒപ്പുവെക്കപ്പെട്ടത്. ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ നടന്ന 1st ഇന്തോ ചൈന യുദ്ധം അവസാനിപ്പിച്ചത് ഈ കരാറാണ്. ഈ കരാർ പ്രകാരം വിയറ്റ്നാമിനെ താൽക്കാലികമായി വടക്കൻ വിയറ്റ്നാം, തെക്കൻ വിയറ്റ്നാം എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. വടക്കൻ അക്ഷാംശം 17th സമാന്തര രേഖയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ താൽക്കാലിക അതിർത്തിയായി നിശ്ചയിച്ചത്. വിയറ്റ്നാമിൽ നിന്നുള്ള ഫ്രഞ്ച് സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റത്തിന് ഈ കരാർ വഴിയൊരുക്കി. ഭാവിയിൽ ഒരൊറ്റ രാജ്യം രൂപീകരിക്കുന്നതിനായി 1956 പൊതു തിരഞ്ഞെടുപ്പ് നടത്താൻ കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ തെക്കൻ വിയറ്റ്നാമും അമേരിക്കയും ഇത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു. 1983 ജൂലൈ 21 ഭൂമിയുടെ ചരിത്രത്തിൽ പ്രകൃതിയാ രേഖ

0: ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ താപനിലയായ -89.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. അന്റാർട്ടിക്കയിലെ സോവിയറ്റ് യൂണിയന്റെ ഗവേഷണ കേന്ദ്രമായ വോസ്റ്റോക്ക് സ്റ്റേഷനിലാണ് ഈ അതിശൈത്യം അളന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3488 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വോസ്റ്റോക്ക് സ്റ്റേഷൻ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ടതും കഠിനവുമായ കാലാവസ്ഥയുള്ള പ്രദേശമാണ്. ദിവസങ്ങളോളം നീണ്ടുനിന്ന സൂര്യന്റെ അസാന്നിധ്യവും കാറ്റില്ലാത്ത അവസ്ഥയും തെളിഞ്ഞ ആകാശവും ചേർന്ന് അവിടുത്തെ അന്തരീക്ഷത്തെ അതിവേഗം തണുപ്പിച്ചു. മനുഷ്യന് പ്രത്യേക സജ്ജീകരണങ്ങളില്ലാതെ സെക്കൻഡുകൾ പോലും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. ശ്വസിക്കുന്ന വായു പോലും ശ്വാസകോശത്തെ തകർക്കാൻ തക്ക തണുപ്പുള്ളതായിരുന്നു. പിന്നീട് ഉപഗ്രഹങ്ങൾ വഴി ഇതിലും കുറഞ്ഞ താപനിലകൾ അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഭൂമിയിലെ ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരിട്ട് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ ഔദ്യോഗിക റെക്കോർഡിന്നും വോസ്റ്റോക്ക് സ്റ്റേഷന്റേതാണ്. ഡിസ്നി ക്ലാസിക് സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച വിഖ്യാത അമേരിക്കൻ സംഗീത സംവിധായകൻ അലൻ മെൻകൻ ജനിച്ചത് 1949 ജൂലൈ 21 ദി ലിറ്റിൽ മെർമെയ്ഡ്, ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ്, അലാഡിൻ, പൊക്കഹോണ്ടസ്, ടാങ്കിൾസ് തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് ഇദ്ദേഹമാണ്. വിനോദരംഗത്തെ ഏറ്റവും വലിയ 4 പുരസ്കാരങ്ങളായ എമ്മി, ഗ്രാമി, ഓസ്കാർ, ടോണി എന്നിവയെല്ലാം നേടിയ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അലൻ മെൻകൻ. അലാഡിനിലെ എ ഹോൾ ന്യൂ വേൾഡ്, ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റിലെ ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ് തുടങ്ങിയവ ലോക പ്രശസ്തമായ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിലെന്ന് കർക്കിടകവും ആയുർവേദവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
3: ഭാരതത്തിന്റെ തനത് സ്വത്തായ ആയുർവേദം എന്ന മഹനീയ ശാസ്ത്രത്തിൽ രോഗചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നതാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യമായി ചരകാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതായത്, രോഗികളിലെ ചികിത്സയോടൊപ്പം സ്വസ്ഥന് അവന്റെ ആരോഗ്യം നിലനിർത്താനുമുള്ള വിധികൾ ആയുർവേദ സംഹിതകളിൽ പരാമർശിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 6 ഋതുക്കളിലും ഇവ മാറി വരുന്ന ഋതുസന്ധികളിലും ഓരോ മനുഷ്യരും ആരോഗ്യ പരിപാലനത്തിനായി അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ സംഹിതകളിൽ ഋതുചര്യ തുടങ്ങി സ്വസ്ഥവൃത്ത സംബന്ധിയായ അധ്യായങ്ങളിൽ വിവരിക്കുന്നു. വ്യക്തമായി പറഞ്ഞാൽ, കർക്കിടക ചികിത്സ എന്ന ഒരു പ്രത്യേക ചികിത്സാവിധി പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും പൊതുവെ ആരോഗ്യവും സ്വാഭാവിക ബലവും കുറഞ്ഞിരിക്കുന്ന കർക്കിടകമാസത്തിൽ ഉള്ള ചികിത്സ കേരളീയ ആയുർവേദ വൈദ്യന്മാരുടെ തനതായ സംഭാവനയാണ്. 6 ഋതുക്കളിൽ ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. വർഷ ഋതുവിലെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിന്റെ മധ്യത്തിലെ 30 ദിവസമാണ് കർക്കിടകമാസം. ഗ്രീഷ്മ ഋതുവിനു ശേഷം പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ കുറഞ്ഞ താപനിലയും കാരണം അഗ്നിബലം, അതായത് ആഹാരം ദഹിപ്പിക്കാനുള്ള കഴിവ് കുറയുകയും തന്നിമിത്തം ആരോഗ്യം കുറയുകയും രോഗങ്ങൾ പകരുകയും ചെയ്യുന്ന ഈ കാലത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പരിപാലനത്തിന് ആയുർവേദം വളരെയധികം വിധികൾ വിസ്തരിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കർക്കിടകം പൊതുവെ ശരീരബലം, ദഹനശേഷി എന്നിവ കുറയുന്ന കാലമാണ്. വാതദോഷം വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആഹാര ജീവിത ശീലങ്ങളിൽ ആരോഗ്യകരമായ ചില സംഗതികൾ ഉൾപ്പെടുത്തണം. നമുക്ക് ഏവർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങൾ: ചുക്ക്, മല്ലി, ജീരകം ഇവയിലേതെങ്കിലും ചേർത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. ചെറുപയർ പോലുള്ള ധാന്യങ്ങൾ വേവിച്ചതിന്റെ ചാറ് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും താളിച്ച് കുടിക്കുന്നത് നല്ലതാണ്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. തേൻ 2 നേരം 1 സ്പൂൺ വീതം സേവിക്കാം. ഈർപ്പാംശം തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ രോഗാണുക്കൾ പകരാൻ സാധ്യതയേറിയതുകൊണ്ട് ഗുഗ്ഗുലു, കടുക്, വെളുത്തുള്ളിത്തൊലി, അകിൽ, കൊട്ടം എന്നിവയിലേതെങ്കിലും ഇട്ട് ഔഷധ പുക വ്യാപിപ്പിക്കുന്നത് നല്ലതാണ്. സാധാരണ എള്ളെണ്ണയോ സഹജരാതി തൈലമോ

0: അല്പം കൈവെള്ളയിലെടുത്ത് ദേഹമാകെ നേർമയിൽ പുരട്ടി തടവി വെച്ച ശേഷം നേരിയ ചൂടുവെള്ളത്തിൽ കുളിക്കാവുന്നതാണ്. അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ചിട്ടയില്ലാത്ത ജീവിതശൈലി കൊണ്ട് പലവിധ രോഗങ്ങൾക്കും അടിമകളാവുന്ന ജനത കർക്കിടക മാസമായാൽ മാത്രം ആരോഗ്യപരിപാലനത്തിന്റെ പുറകെ ഓടുന്ന ചിന്താഗതി മാറേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ ഔഷധസേവ എന്ന ചിന്തയിൽ നിന്ന് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക വഴി ആരോഗ്യമുള്ള ജീവിതം എന്ന ആശയത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു. ഇതിലേക്കായി ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചര്യകൾ അനുവർത്തിക്കാൻ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ശ്രമിക്കാവുന്നതാണ്.
1: ആയുരാരോഗ്യത്തിലെന്ന് കർക്കിടകവും ആയുർവേദവും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പുലർവട്ടം തുടരുന്നു. തൊഴിലന്വേഷകർ ഒരു നിമിഷം ശ്രദ്ധിക്കൂ, ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടിയാണ്.
2: തൊഴിൽ ദർശനം.
3: ഡൽഹിയിലുള്ള നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ഒഴിവ് 21. മലയാളം 1, മറാത്തി 1, കന്നഡ 1, ഗുജറാത്തി 1, ഒഡിയ 1, തെലുങ്ക് 1, ബോഡോ 1, ഡോഗ്രി 1, കശ്മീരി 1, കൊങ്കണി 1, മണിപ്പൂരി 1, നേപ്പാളി 1, സംസ്കൃതം 1, സിന്ധി 1, സന്താലി 1, ഹിന്ദി 1, ബംഗ്ലാ 1, പഞ്ചാബി 1, ഇംഗ്ലീഷ് 2. യോഗ്യത: ബിരുദവും പബ്ലിഷിംഗ് സ്ഥാപനത്തിലെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടാവണം. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് എഡിറ്റർ ഒഴിവ് ഇംഗ്ലീഷ് 4. യോഗ്യത: ബിരുദവും 3 മുതൽ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. കൂടാതെ എഡിറ്റോറിയൽ അസിസ്റ്റന്റിന്റെ കോമിക്സ്, ഗ്രാഫിക് ബുക്സ്, കോഫി ടേബിൾ ബുക്സ് ഇംഗ്ലീഷ് എന്നിവയിൽ 1 ഒഴിവുകൂടിയുണ്ട്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള അപേക്ഷ തപാലിൽ അയക്കണം. വിലാസം: ഡയറക്ടർ A&E നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ, നെഹ്റു ഭവൻ 5, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ, ഫേസ് 2, വസന്ത് കുഞ്ച്, ന്യൂഡൽഹി 11000. വിലാസം ഒരിക്കൽ കൂടി: ഡയറക്ടർ A&E നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ, നെഹ്റു ഭവൻ 5, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ, ഫേസ് 2, വസന്ത് കുഞ്ച്, ന്യൂഡൽഹി 11000. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nbtindia.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.nbtindia.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 22. കേന്ദ്ര തൊഴിൽ ഉദ്യോഗ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ തൊഴിൽ സേവന കേന്ദ്രം സ്വകാര്യ സ്ഥാപനങ്ങളുമായി സംയോജിച്ച് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്കായി സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. 40 ഒഴിവുണ്ട്. ഏജൻസി ബിസിനസ് മാനേജർ ഒഴിവ് 15. യോഗ്യത: ബിരുദം. പ്രായം 25-നും 40 വയസ്സിനും ഇടയിൽ. ടീം ലീഡർ ഒഴിവ് 25. യോഗ്യത: 10ാം ക്ലാസ് +2. പ്രായം 25-നും 45 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകൾ: സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് 1 മുതൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, ഗ്രാഫിക് ഡിസൈൻ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, ഓട്ടോകാഡ് ഡിസൈനർ സിവിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം, HR റിക്രൂട്ടർ ട്രെയിനി 3 വർഷത്തെ പ്രവൃത്തി പരിചയം, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 3 വർഷത്തെ പ്രവൃത്തി പരിചയം. ഒഴിവുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജോ NCSC.SCSTTVM എന്ന ഇൻസ്റ്റഗ്രാം പേജോ സന്ദർശിക്കുക. വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ജൂലൈ 22 രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാകണം. സ്ഥലം: നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ബിഹൈൻഡ് ഗവൺമെന്റ് മ്യൂസിക് കോളേജ്, തൈക്കാട്, തിരുവനന്തപുരം. വിലാസം ഒരിക്കൽ കൂടി: നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC/ST ബിഹൈൻഡ് ഗവൺമെന്റ് മ്യൂസിക് കോളേജ്, തൈക്കാട്, തിരുവനന്തപുരം. ഇമെയിൽ SREO.CGCKER@NIC.IN. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: SREO.CGCKER@NIC.IN. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-23-32-11-3. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0471-23-32-11-3.
2: തൊഴിൽ ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസഡോണിയയിൽ. മസഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സീനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസഡോണിയയിലെത്തി. മസഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസഡോണിയൻ വിപ്ലവകാരി ഗോസേ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
2: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
1: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
3: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-11780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
1: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23-ആയി. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. August 1 ലോകമാന്യ തിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനംമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
6: VS അച്യുതാനന്ദൻ. കേരള മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കളെ നഷ്ടമായ അദ്ദേഹത്തിന് ജീവിത പ്രതിസന്ധികൾ കാരണം തന്റെ പഠനം തുടരാൻ കഴിഞ്ഞില്ല. ഒരു കയർ ഫാക്ടറിയിൽ ജോലി തുടങ്ങിയ അദ്ദേഹം ചൂഷണം ചെയ്യപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനവുമായുള്ള ബന്ധത്തിന് തുടക്കമായി. 1930 തിരുവിതാംകൂറിൽ നടന്നിരുന്ന സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം എന്നീ അവകാശ പോരാട്ടങ്ങൾ VSൽ സാമൂഹ്യ നീതിയുടെ ആശയങ്ങൾ വിതച്ചു. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിൽ സജീവ പങ്കുവഹിച്ച അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും 5 ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1967 സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ നടന്ന പ്രക്ഷോഭത്തിൽ നേതൃനിരയിൽ VS ആയിരുന്നു. 1975 മുതൽ 1977 അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം ജയിലിലാവുകയും അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു. 2006 മുതൽ 2011 കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ച അദ്ദേഹം മൂന്നാറിലെ കയ്യേറ്റ വിരുദ്ധ സമരം പോലുള്ള സാമൂഹിക പരിസ്ഥിതി നീതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം 2011 മുതൽ 2016 അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2016 ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി. തന്റെ ജീവിതം തുറന്നുകാട്ടുന്ന സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ എഴുതിയ അദ്ദേഹം കേരള വികസന സങ്കല്പങ്ങൾ, സമരത്തിന് ഇടവേളകളില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ തുടങ്ങിയ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. 2025 ജൂലൈ 21 തന്റെ 101 വയസ്സിൽ VS അച്യുതാനന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് VS അച്യുതാനന്ദന്റെ ശബ്ദം കേൾക്കാം.
7: പുന്നപ്ര വില്ലേജിൽ പുഞ്ചപ്പാടത്തിനടുത്താണ് താമസിച്ചിരുന്നത്. പുഞ്ചപ്പാടത്തിൻ്റെ അരികു പ്രദേശത്തുള്ള പുറമ്പോക്ക് പ്രദേശം എൻ്റെ അച്ഛൻ നികത്തി. അവിടെ തൈകളെല്ലാം തന്നെ വെച്ച് ആ പുരയിടത്തിൽ തന്നെ ഒരു വീടും വെച്ച് ആണ് താമസം. അങ്ങനെ കഴിഞ്ഞു വരവേ അദ്ദേഹത്തിന് ഞങ്ങൾ 4 അതിൽ 2 ഞാൻ. അടുത്ത് തന്നെയുള്ള സ്കൂളിൽ എന്നെ ചേർത്തു. വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു അത്യാഹിതം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് മസൂരി പിടിപെടപ്പെട്ടിട്ട് ആ മസൂരി ചികിത്സയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ മരണപ്പെട്ടു പോയി. ഏതാണ്ട് എനിക്കൊരു 4.5 അമ്മ മരിക്കുന്നത്. ഒരു 5.5 പിന്നെ ചെറിയ ഒരു 6 കാണും എന്നെയും എൻ്റെ അനിയൻ പുരുഷോത്തമൻ എന്ന് പറയുന്ന പയ്യനെയും കൂടെ കൊണ്ടുപോയി പനേക്കുളങ്ങര സ്കൂളെന്ന് പറയുന്ന ലോവർ പ്രൈമറി സ്കൂളിൽ ചേർക്കുന്നു. അവിടെ 3 വരെ ഉള്ളു. ഞാൻ 2 അനിയൻ 1 ചേർത്തു. അന്ന് അച്ഛൻ പിന്നെ ഒരു ഹൈവേയുടെ സമീപം ഒരു ചെറിയ പലചരക്ക് കച്ചവടം നടത്തിയിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജൗളിക്കട, തുണി കച്ചവടം നടത്തിയിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. വിദ്യാഭ്യാസത്തിനും പിന്നെ ഞങ്ങളുടെ കുടുംബച്ചെലവിനും എല്ലാം തന്നെ ഈ 2 സോഴ്സസ്, ജ്യേഷ്ഠൻ്റെ കടയിൽ നിന്നും അച്ഛൻ്റെ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അന്ന് ഒരുമാതിരി കഴിഞ്ഞു പോരുകയാണുണ്ടായത്.
6: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് വി എസ് അച്യുതാനന്ദന്റെ ശബ്ദം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പുലർവട്ടം തുടരുന്നു.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അല്ല നാമികെ, ഞാൻ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബേബിച്ച് ചീങ്കങ്ങാധരേട്ടനും പറഞ്ഞതിലും അല്പം കാര്യമില്ലാതില്ല. അനാമികയ്ക്ക് അനാമികയുടേതായ ശരികളും ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ഒരു തൻ്റെടവുമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വലിയ സ്ഥാപനമെന്ന് പറയുമ്പോൾ അതുമാത്രം മതിയോ? കൃത്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായാലേ പറ്റൂ.
1: അതെനിക്കറിയാം ഫാദർ, ഞാനൊന്നും വഴക്കിട്ട് വാങ്ങാൻ ശ്രമിച്ചില്ലല്ലോ. ഒരാളെ ചെറുതാക്കി കാണിക്കാനും മറ്റൊരാളെ വലുതാക്കാനും ഒന്നും എനിക്കാവില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ.
0: അങ്ങനെ ഒന്നും ആരും മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അനാമികേ. വ്യക്തികളല്ലോ, സ്ഥാപനമല്ലേ പ്രധാനം. അത് ആര് നടത്തിയാലും നന്നായി വരണമെന്നല്ലേ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്ന നിലയിൽ നമ്മളും ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും.
1: തെറ്റെന്ന് തോന്നുന്ന കാര്യം പറയരുതെന്നാണോ ഫാദർ പറയുന്നത്? അങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ല. അച്ഛൻ പഠിപ്പിച്ചതും ഏത് വിധി

0: പേനയും ശരികേടുകളെ തുറന്നു കാട്ടാനാണ്. ഞാൻ പേനയെടുത്തതും ഈ സമൂഹത്തിന്റെ കണ്ണാടിയാവാനാണ്.
1: അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അഭിരാമി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എതിർക്കാൻ ഞങ്ങളെല്ലാം ഒപ്പമുണ്ടാവും. പക്ഷേ അതിനുള്ള സാവകാശം നാം ആ കുട്ടിക്ക് കൊടുക്കണ്ടേ? ഒന്നാമതേ പുതിയ സാഹചര്യവും ചുറ്റുപാടും ഒന്ന് ഇണങ്ങി വരാൻ നമ്മൾ സഹകരിക്കണ്ടേ?
2: ആഹാ, രാവിലത്തെ ചർച്ച ഇവിടെ തന്നെയാണോ? ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി പുതിയ പ്രോജക്റ്റിന്റെ ഫയലുകൾ നോക്കുകയാണെന്ന്. എപ്പോഴത്തെയും പോലെ അഭിരാമി ചേച്ചിയെ കുറ്റം പറയുകയാണോ അനുചേച്ചി?
0: നീ എപ്പോഴും അവളുടെ ആളാവാൻ നോക്കണ്ട കുട്ടപ്പായി. നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാണ്. കുട്ടപ്പായും ഫാദറും ഒക്കെ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു സിസ്റ്റത്തിന് മുന്നിലും എനിക്ക് വഴങ്ങാൻ പറ്റില്ല. ഇവിടെയുള്ള പല കീഴ്വഴക്കങ്ങളും വ്യക്തികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എന്റെ ചിന്തകളും എന്റെ വ്യക്തിത്വവുമാണ് എനിക്ക് വലുത്. ഈ സ്ഥാപനത്തിന്റെ പഴയ ചിന്താഗതികൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. എന്തായാലും നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ നടക്കട്ടെ, ഞാൻ പോന്നു.
2: ചേച്ചി പോകല്ലേ, ഒന്ന് നിന്നേ.
3: തടയേണ്ട കൂട്ടപ്പായി.
1: അനാമിക ഒന്ന് ശാന്തമാവട്ടെ. കാര്യങ്ങളുടെ വ്യക്തത താനേ ആ കുട്ടിക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
4: അല്ല, കൗണ്ടർ എവിടെ? അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ സ്കൂളിന്റെ നവീകരണത്തിന്റെ കാര്യം പറയാൻ വരുമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഗംഗ

0: അല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്തിനാ ഇങ്ങനെ വ്യക്തിപരമായി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുമ്പോൾ ചർച്ചയാകേണ്ടത് ഉത്തരവാദിത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളും ഒക്കെയല്ലേ. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടോ?
1: അത്രയേയുള്ളൂ. എന്നാലും എന്റെ ബേബി.
2: ഓ, ഒരബദ്ധം ആർക്കും പറ്റും.
1: അതെ, പറ്റിയെന്ന് പറഞ്ഞാ മതി. അബദ്ധമാവുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം.
2: ദേ ഗംഗരട്ട, എന്നെ കൊണ്ട് പറയിക്കണ്ട.
0: ചട്ടിയും കലോ ആവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെങ്കിലും തൽക്കാലം നമുക്കിത് നിർത്താം. അല്ല, ബേബി കുട്ടപ്പായെ കണ്ടോ? കൗണ്ടറിനെ പറ്റിയുള്ള ഒരു വിവരവുമില്ല. അവനറിയാതിരിക്കില്ലല്ലോ.
1: കുട്ടപ്പായി വന്നല്ലോ.
3: എന്താ ഗംഗാരേട്ടാ, എന്നെ അന്വേഷിച്ചോ?
1: അല്ല, കൗണ്ടറെ പറ്റി വിവരമൊന്നുമില്ലെന്ന് അനാമിക പറയുമായിരുന്നു. നിനക്കറിയാമായിരിക്കുമല്ലോ.
3: അയ്യോ, ഞാനത് പറയാൻ മറന്നു. മധുരയിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും കർമ്മമേഖല അവിടെ വ്യാപിപ്പിക്കുവാൻ ആലോചിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. എന്തായാലും കുറച്ചു നാളത്തേക്കുള്ളൊരു മാറി നിൽക്കൽ വേണമെന്നും പറഞ്ഞു. എല്ലാവരെയും കണ്ട് യാത്ര പറയാനുള്ള സാവകാശമില്ല ഇത്രേ. എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വിളിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്നലെ അഭിരാമി ചേച്ചിയെ കാണാൻ വന്നിരുന്നു. ചേച്ചി അപ്പോൾ ട്രസ്റ്റിൻ്റെ എന്തോ കാര്യത്തിന് പുറത്തു പോയിരുന്നു.
0: ഓ, അതെയോ? ഞാൻ ബാങ്കിൽ വരെ ഒന്ന് പോയതാ. അത് സാരില്ല, എന്നെ വന്ന് കണ്ടു പറഞ്ഞിട്ട് പോകണമെന്നൊക്കെ എന്താ നിർബന്ധം? കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. പിന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന കാര്യം, അതിലൊരു തർക്കമേ ഇല്ല. അല്ലെങ്കിലും കൗണ്ടർ ചെയ്ത സഹായങ്ങൾ മറക്കാനാകില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. കൗണ്ടർ എത്ര ഹൃദ്യമായാണ് നമ്മോട് ഇഴുകിച്ചേർന്നത്. വേറിട്ട സംസ്കാരം, ഭാഷ, പദവി ഒന്നും മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒഴിവ് കഴിവുകളല്ല.
1: സത്യം, ഒരിക്കലും പണത്തിന്റെയോ പദവിയുടെയോ അഹങ്കാരം ആരോടും കാണിക്കാത്ത മനുഷ്യൻ. തന്നോടൊപ്പമുള്ളവരെ ചേർത്ത് പിടിച്ചയാൾ. ഒരാളെയും താഴ്ത്തിക്കെട്ടി പറയുന്നത് കേട്ടിട്ടില്ല, പുകഴ്ത്തി സന്തോഷിപ്പിക്കുന്നതും കണ്ടിട്ടില്ല. അല്ല, ഇത് രണ്ടും ദോഷമാണല്ലോ.
2: ഷോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഞാൻ സ്കൂളിലോട്ടൊന്ന് ചെല്ലട്ടെ.
0: ഡ്യൂട്ടി ഫസ്റ്റ്.
4: അനാമിക, ഈ വിപ്ലവ സ്വഭാവവും പറയേണ്ടത് പറയാനുള്ള ആർജവവുമൊക്കെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ജീവിതത്തിലും ഒരു വലിയ സ്ഥാപനത്തിലേക്കുമൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകത്ത് നമ്മൾ വ്യക്തികൾക്ക് ഒട്ടും പ്രാധാന്യമില്ല എന്നുള്ളത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ നിലനിൽപ്പിന് പോലും ചിലപ്പോൾ വലിയ പ്രസക്തിയൊന്നും കാണില്ല.
5: അതിനൊരു മറുപുറവില്ലേ മാർഗരറ്റ്? നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് സ്ഥാപനം, എന്ത് സിസ്റ്റം? വ്യക്തികളുടെ കൂട്ടായ്മയല്ലേ ഈ സ്ഥാപനം?
4: ഒരു വാദത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നാളെ നമ്മൾ ആരും ഇവിടെ കാണില്ല. ഞാനോ അനാമികയോ അഭിരാമിയോ ബേബിയോ ഒന്നും നാളെ ഈ കസേരകളിൽ ഉണ്ടാകില്ല. പക്ഷെ ഈ സ്ഥാപനം, ഈ സ്കൂൾ, ഈ ഓഫീസ്, അത് ഇവിടെ തന്നെ ഉണ്ടാകും. തലമുറകളായി അത് നിലനിൽക്കും.
3: ഇവിടെ ഒന്നും പറയാൻ ഞാനാളല്ല. ഇതുവഴി ചായയും കൊണ്ടുവന്നവൻ എന്തിനാ വലിയ വർത്തമാനം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാലും കുട്ടപ്പായി പറയാനുള്ളത് പറയും. അനുചേച്ചി, മാർഗരറ്റ് മാഡം പറഞ്ഞത് എത്ര ശരിയാണ്. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭിന്നതകൾ സ്വാഭാവികമാണ്.
4: സ്ഥാപനത്തിന്റെ ഒഴുക്കിനൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. അഭിരാമി നല്ലത് ചെയ്താലും അനാമിക നല്ലത് ചെയ്താലും അത് സ്ഥാപനത്തിന് ഗുണമേ ഉണ്ടാക്കൂ.
5: ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലേ. ഞാൻ എത്ര കാലമായി നിങ്ങളോടൊപ്പം ഉള്ളതാണ്. നിങ്ങളുടെ സന്തോഷവും ദുഃഖവും എന്റേതും കൂടിയല്ലായിരുന്നോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്റേതു കൂടിയായിരുന്നല്ലോ. എന്നിട്ടും എന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനായില്ല. അപ്പൊ ഇത്രയും നാളും ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയെന്നല്ലേ അതിന്റെ അർത്ഥം?
3: അല്ല അനുചേച്ചി, എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. അങ്ങനെ എല്ലാവരെ കൊണ്ടും നമുക്ക് നല്ലത് പറയിക്കാൻ പറ്റുമോ?
4: കുട്ടപ്പായി പറഞ്ഞതാണ് കാര്യം. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കാൻ നോക്കിയാൽ നമ്മൾ ഈ ചായയിൽ ചേർക്കുന്ന പഞ്ചസാര പോലെ ആയി പോകും. ചായക്ക് മധുരം ഉണ്ടാവുമ്പോൾ എല്ലാവരും പറയും നല്ല ചായയാണ് എന്ന്. പക്ഷെ കുടിച്ചു കഴിഞ്ഞ് അവസാനം ആരും പഞ്ചസാരയെ ഓർക്കാറില്ലല്ലോ. നല്ല ചായ എന്നേ പറയൂ. നമ്മളും ഈ സ്ഥാപനവുമൊക്കെ അതേപോലെ അനാമിക. പേരും പെരുമയുമൊക്കെ ആ ചായക്കിരിക്കട്ടെന്നേ.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി.

0: ജീവിതത്തിന്റെ തെളിമ.
1: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം നമുക്ക് ചുറ്റും. കേരള കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2025 December 31 വരെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട തൊഴിലാളി കുടുംബ സാന്ത്വന പെൻഷൻ ഗുണഭോക്താക്കൾ September 30 മുൻപ് വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന പൂർത്തിയാക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും 1 മുതൽ 20 വരെ മസ്റ്ററിംഗ് നടത്താം. കിടപ്പ് രോഗികൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ, വയോജനങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ എന്നിവർ അക്കാര്യം അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കണം. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ നിന്ന് 2025 December 31 വരെ പെൻഷൻ വാങ്ങിയ ഗുണഭോക്താക്കൾ September 30 സർക്കാർ അംഗീകൃത പെൻഷൻ സൈറ്റുകൾ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് July 21 മുതൽ August 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. അതിന് ഓൺലൈനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ പുലർവട്ടത്തിലൂടെ കേൾക്കാം.

0: പുലർവട്ടത്തിൽ അടുത്തത്.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: കൽക്കത്തയിലെ താമസം ഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് പറയാം. ഗോഖലയുടെ ഉത്കൃഷ്ട സ്വഭാവവും ദേശാഭിമാനവും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞത് അവിടെ വെച്ചായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഗോഖലയെ തന്റെ രാഷ്ട്രീയ ഗുരുവായി അംഗീകരിച്ചത്. തന്റെ അതിഥിയായ ഗാന്ധിയുടെ സൌകര്യങ്ങൾ കണ്ടറിഞ്ഞ് അതനുസരിച്ച് വീട്ടിലെ കാര്യങ്ങൾ ഗോഖലയെ ചിട്ടപ്പെടുത്തി. ഗാന്ധിയുടെ സ്വാശ്രയശീലവും ലഘുജീവിതവും ദിനചര്യയിലുള്ള ചിട്ടയും ഗോഖലയ്ക്ക് വളരെ ഇഷ്ടമായി. ഒരു വിരുന്നുകാരന്റെ നിലയിലല്ല, ഒരു സഹോദരന്റെ നിലയിലാണ് അദ്ദേഹം ഗാന്ധിയെ കരുതിയത്. ഗോഖലയുടെ നീതിബോധവും കൃത്യനിഷ്ഠയും സമയദീക്ഷയും ഗാന്ധിയെ അത്യധികം ആകർഷിച്ചു. തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഗാന്ധി ഗോഖലയോട് തുറന്നു പറഞ്ഞിരുന്നു. യാത്ര ചെയ്യുന്നതിന് ഒരു കുതിരവണ്ടിയാണ് ഗോഖലെ ഉപയോഗിച്ചിരുന്നത്. മോട്ടോർ കാർ അന്നത്ര നടപ്പുണ്ടായിരുന്നില്ല. കുതിരവണ്ടി ഒരു അനാവശ്യ ചെലവല്ലേ? പട്ടണത്തിൽ സഞ്ചരിക്കുന്നതിന് ട്രാം വണ്ടി ഉപയോഗിച്ചാൽ പോരെ എന്ന് ഗാന്ധി ഗോഖലയോട് ചോദിച്ചു.

0: ചോദിച്ചു. അതിന് ഗോഖലയുടെ ഉത്തരം ഇതായിരുന്നു: നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഈ ചോദ്യം കൊണ്ട് അറിയേണ്ടത്. കേന്ദ്ര നിയമസഭയിലെ ഒരംഗമെന്ന നിലയിൽ എനിക്ക് ഒരു ഉയർന്ന ജീവിത നിലവാരവും അന്തസ്സും പാലിക്കേണ്ടതുണ്ട്. നിങ്ങളെപ്പോലെ ട്രാം വണ്ടിയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. നിയമസഭയിൽ നിന്ന് കിട്ടുന്ന അലവൻസ് എന്റെ സുഖസൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നയിക്കുന്ന ലഘുജീവിതം എന്നെ അത്യധികം ആകർഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ജീവിതം നയിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് പറ്റുകയില്ല. ഇത് കേട്ടപ്പോൾ ഗാന്ധിക്ക് യാതൊരു മറുപടിയും പറയുവാനുണ്ടായിരുന്നില്ല. മറ്റൊരു സംശയം കൂടി ഗാന്ധിയുടെ മനസ്സിലുദിച്ചു. അതിനെപ്പറ്റിയും ഗാന്ധി ഗോഖലയോട് ചോദിച്ചു: താങ്കൾ യാതൊരു വ്യായാമവും എടുക്കുന്നില്ലല്ലോ. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അതിന് സമയം കിട്ടില്ലെന്നാണോ പറയുന്നത്? അതിന് ഗോഖലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഗാന്ധി, വാസ്തവം ഇതാണ്. എപ്പോഴാണ് എനിക്ക് ഒഴിവ് കിട്ടുക? എന്റെ ജോലികൾ നിങ്ങൾ കാണുന്നില്ലേ? ഗോഖലയുടെ ഈ ഉത്തരം ഗാന്ധിയെ തൃപ്തിപ്പെടുത്തിയില്ല. ഏത് പ്രവൃത്തി ഉണ്ടായിരുന്നാലും ആരോഗ്യം നിലനിർത്തുന്നതിന് വ്യായാമത്തിനുള്ള സമയം കണ്ടേ കഴിയൂ എന്ന അഭിപ്രായമാണ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്.
1: ഗാന്ധി സ്മൃതി. ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
2: പുലർവട്ടത്തിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി എം.ജി. ശ്രീകുമാർ പാടിയത്. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

0: രാധയെ വിളിച്ചു. എന്താ അച്ഛാ? കുറച്ച് ചൂടുവെള്ളം താ. അവൾ അത് കൊണ്ടുവന്നു കൊടുത്തു. അത് ഊതി ഊതി കുടിക്കുന്നതിനിടയിൽ അയാൾ മകളെ ഉറ്റുനോക്കുകയും ചെയ്തു. രാധേ, എന്താ അച്ഛാ? അച്ഛൻ ചത്താൽ നീ എന്തു ചെയ്യും? അവൾ ഉത്തരം പറഞ്ഞില്ല. പറയേ, എന്തു ചെയ്യും? ഞാനും ചാവും, രാധ ഗദ്ഗദത്തോടെ പറഞ്ഞു. അത് നന്ന്. പക്ഷേ അത് സാധിച്ചില്ലെങ്കിൽ? ഒരു കാര്യം ശ്രദ്ധിച്ചോ, മാനവും മര്യാദയുമായി ജീവിക്കണമെന്ന് വിചാരിക്കേണ്ട. പാപത്തെപ്പറ്റിയും പുണ്യത്തെപ്പറ്റിയും ഞാൻ നിങ്ങൾക്കെമ്പാടും വിഡ്ഢിത്തം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ മറക്കണം. അതൊക്കെ നുണയാണ്, കക്കാം. ആരും കണ്ടുപിടിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. നുണ പറയാം, ആ നുണ പൊളിയരുത്. നിനക്ക് തോന്നിയതൊക്കെ ചെയ്യാം, പക്ഷേ നിന്നെ പിടികിട്ടരുത്. മനസ്സിലാവുന്നുണ്ടോ? രാധ തേങ്ങി തേങ്ങി കരഞ്ഞു നടാടെ. മാസ്റ്റർ പാത്രം ഒരിടത്ത് വെച്ച് ചുരുണ്ടുകിടന്നു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയപ്പോൾ ഒരു ദിവസം അയാൾ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റില്ല. ഉച്ചയായപ്പോൾ രാധ ചെന്ന് കുലുക്കി വിളിച്ചു നോക്കി. ദേഹം വെറുങ്ങലിച്ചിരിക്കുന്നു. രാധ വാവിട്ട് കരഞ്ഞു. രാധ മാത്രം. മാധവിയമ്മ മരവിച്ചിരുന്നു. ഭർത്താവിന്റെ ശവമെടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ തറയ്ക്കുന്ന കണ്ണുകളോടെ അത് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധം കെട്ടുവീണു. അപസ്മാരരോഗം ആ സ്ത്രീക്ക് അന്ന് അനുഗ്രഹമായി. കൂട്ടിക്കെട്ടറ്റ് ആ കതിർക്കുലയിലെ കതിരുകൾ എപ്പോഴും ഊർന്നു വീഴാം. വീഴുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരും ശ്രദ്ധിച്ചില്ല. എന്തിനു ശ്രദ്ധിക്കുന്നു? ആ കുടുംബത്തേക്ക് ആരും കയറിയില്ല. ആ കുടുംബത്തുള്ളവർ എങ്ങോട്ടും പോയതുമില്ല. പുറമേ നിന്നു വരുന്ന ഒരേ ഒരു ജീവി കുഞ്ഞിരാമനാണ്. മൂകമായ ആ അന്തരീക്ഷത്തിലേക്ക് ഒരു ചെറുമൂളൽ പോലെ അവൻ കടന്നുവരും, വന്ന പോലെ തിരിച്ചു പോവുകയും ചെയ്യും. മൂങ്ങകളുടെ ഭാഷയായിരുന്നു അവിടെയുള്ളവർ ഉപയോഗിച്ചത്. ഒരു ചോദ്യം, ഒരു നിഷേധം. വാക്കുകൾ ഉച്ചരിക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ല. ആ കുടുംബബന്ധം കൂടുതൽ അയഞ്ഞു വരികയാണ്. വിശ്വത്തിന്റെ യാത്രകൾ അധികമധികം നീണ്ടു. ഒരു ദിവസം രാവിലെ രാധ കൊടുത്ത തട്ടും തരിയുമില്ലാത്ത കഞ്ഞിവെള്ളം കുടിച്ച് മുഖത്തൊക്കെ വിയർപ്പ് പൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഒരു പ്ലാൻ തോന്നി. ഇറങ്ങി നടന്നു. പാലത്തിനക്കരെയുള്ള വെള്ളച്ചാലിനടുക്കെ നിന്നില്ല. ആ ചിരകാല സുഹൃത്തിന്റെ നേരെ ഒന്ന് കണ്ണയക്കുക മാത്രം ചെയ്തിട്ട് കാലുകൾ നീട്ടി നീട്ടിവെച്ചു. അവൻ കുന്നിലേക്ക് കയറി. മുകളിലെത്തിയപ്പോൾ കിതപ്പുകൊണ്ട് നിൽക്കേണ്ടി വന്നു. ഒരു നിമിഷം അവൻ അപ്പുറത്തിറങ്ങുകയായി. ചുറ്റുപാടുമുള്ള പ്രപഞ്ചം അവനോട് വരൂ, ഓടിവരൂ എന്നു പറയുന്നത് പോലെ തോന്നി.
1: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: മൻ കി ബാത്,
2: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. സ്മൃതി മധുരം. സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

മറവിയുടെ ചവറ്റുകുട്ട ഇടയ്ക്കൊന്ന് ചികയണം. ഒരിക്കലും മറക്കില്ലെന്ന് നാം നിനച്ച പലതും മാറാല പിടിച്ച് കിടപ്പത് കാണാം. പ്രശസ്ത കവി എ അയ്യപ്പൻ പറഞ്ഞ വാക്കുകളാണിത്. ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറവിയുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യം ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: സ്മൃതിമധുരം തുടരുന്നു. അടുത്ത ഗാനം ഗിരീഷ് പുതഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം.

0: മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ആസ്മയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്.

0: മനുഷ്യന്റെ ശ്വാസകോശം എങ്ങനെയാണ് പുറമേയുള്ള വ്യതിയാനങ്ങളോട് പ്രതികരിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ആസ്മ രോഗമുള്ളയാളിൽ രോഗത്തിന്റെ കാഠിന്യവും. പുറമേ നിന്നുള്ള സംവേദനങ്ങളായ തണുത്ത അന്തരീക്ഷം, പൊടി, ആയാസം, ആന്തരികമായ സ്ട്രെസ്, ആൻസൈറ്റി, അകാരണ ഭയം, അലർജൻസ് മുതലായവ ശ്വാസകോശത്തിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ വേണ്ട വിധം ശരീരം തന്നെ പ്രതിരോധിക്കുന്നു. ആസ്മാരോഗമുള്ളവരിൽ ഇത്തരം ഘടകങ്ങൾ ശരീരത്തിൽ, പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ അനിയന്ത്രിത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇതിന്റെ ഭാഗമായി അമിതമായി ഉത്തേജിക്കപ്പെട്ട് പ്രതിരോധ വ്യൂഹം പ്രവർത്തന സജ്ജമായി ഹിസ്റ്റമിൻസ്, ഇന്റർലൂക്കിൻസ് മുതലായ രാസഘടകങ്ങളെ പുറപ്പെടുവിക്കുന്നു. ഇതുവഴി ശ്വാസകോശ ഭിത്തി ചുരുങ്ങുകയും മ്യൂക്കോസ് ഉൽപാദനം ശ്വാസകോശ അറകളിൽ കൂടുകയും ചെയ്യുന്നു. ഇത് അനിയന്ത്രിതമായി തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ ശ്വാസകോശ പേശികൾ ചുരുങ്ങുകയും കാലക്രമേണ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. ഇത് ക്രോണിക് ആസ്മയിലോട്ട് നയിക്കുന്നു. ആസ്മ രോഗികളിൽ പ്രധാനമായും കണ്ടുവരുന്ന ബുദ്ധിമുട്ട് ശ്വാസം പെട്ടെന്ന് എടുക്കാൻ പറ്റാതെ വരിക, ശ്വാസമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളോട് ഭയം രൂപം കൊള്ളുക, പോസ്ചറൽ ഇഷ്യൂസ്, ഹൈപ്പർ വെന്റിലേഷൻ എന്നിവയാണ്. ആസ്മ രോഗികളിൽ ഉണ്ടാകുന്ന ഭയം കാരണം അവർക്ക് ഉറക്കമില്ലായ്മ, അനാവശ്യ ഉത്കണ്ഠ, വിഷാദം എന്നിവയുണ്ടാകുന്നു. ഇത്തരം ക്രോണിക് സ്ട്രെസ് തലച്ചോറിലെ HPA ആക്സിസ് ഉത്തേജിപ്പിച്ച് കോർട്ടിസോൾ, അഡ്രിനാലിൻ മുതലായ സ്ട്രെസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അവ വീണ്ടും ആസ്മ രോഗം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരു തുടർചക്രം പോലെ പിന്തുടരുന്നു. യോഗയിലൂടെ ആസ്മയെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. പ്രധാനമായും ആസ്മ രോഗികളിലെ മാനസിക സമ്മർദ്ദം കുറച്ചുകൊണ്ടുവന്ന് മനഃശക്തി ഉയർത്തിയെടുക്കലാണ് ആദ്യപടിയായി ചെയ്യുക. അടുത്തതായി സങ്കോചിച്ചു പോയ മാംസപേശികളെ വികസിപ്പിച്ച് ശ്വാസകോശത്തിന്റെ വികാസം ഊർജ്ജസ്വലമാക്കുകയാണ് ചെയ്യുക. രോഗിയുടെ അവസ്ഥ അനുസരിച്ച് അനുലോമ വിലോമ, ഭ്രാമരി പ്രാണായാമം എന്നിവ അനുയോജ്യമാണ്. തുടക്കക്കാരിൽ യോഗ ക്ലെൻസിക് ടെക്നിക്സ്, കപാൽഭാതിയും ഭസ്ത്രികാ പ്രാണായാമവും ശ്വാസകോശത്തിൽ സമ്മർദ്ദം ചെലുത്താം എന്നുള്ളതുകൊണ്ട് തന്നെ ശീലിക്കേണ്ടതില്ല. ശീതളി, ശീത്കാരി, ചന്ദ്രഭേദി എന്നിങ്ങനെ ശരീരത്തിന് കുളിർമ പകരുന്ന പ്രാണായാമങ്ങളും കരുതലോടെ ശീലിക്കാം. പോസ്ചറൽ കറക്ഷൻ, ചെസ്റ്റ് ആൻഡ് ലങ് എക്സ്പാൻഷൻ സഹായിക്കുന്ന ആസനങ്ങളെല്ലാം വളരെ സാവധാനം കൊടുക്കാവുന്നതാണ്. ഇവയിൽ ഊഷ്ട്രാസനം, ഭുജംഗാസനം, ധനുരാസനം, ത്രികോണാസനം, താലാസനം എന്നിവ അവസ്ഥാനുസരണം വിദഗ്ധ പരിശീലകന്റെ സഹായത്തോടെ നൽകാവുന്നതാണ്. അധികമായി മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്ന നേതിക്രിയയും അഭികാമ്യമാണ്. ഇതോടൊപ്പം നിശ്ചിത ഇടവേളകളിൽ ചെയ്യുന്ന ശവാസനം, മകരാസനം പോലുള്ളവയും ധ്യാനം, യോഗനിദ്ര പോലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സും രോഗിയിലെ രക്തചംക്രമണം ക്രമീകരിക്കാനും ശ്വസനഗതി മെച്ചപ്പെടുത്താനും മുറുകി നിന്ന പേശികളെ സ്വതന്ത്രമാക്കാനും സഹായിക്കുന്നു. ഇതോടൊപ്പം തണുപ്പില്ലാത്തതും ഹൃദ്യവുമായ ഭക്ഷണ രീതിയും ശീലിക്കാം.
1: യോഗയും ആസ്മയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാറും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പതഞ്ചേരി വരികൾ എഴുതി, സോനു ശിശുപാൽ സംഗീതം പകർന്ന, SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. ചിത്രം വാമനപുരം ബസ് റൂട്ട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എൻ്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ,
1: നമസ്കാരം.
0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: പിന്നെ
0: പറഞ്ഞു പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. പേര് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ സിരിമലയിന്നാണ് സാറ് വിളിക്കുന്നത്. പേര് ശൈലജ. സ്വന്തം സ്ഥലം പകൽക്കുറിയിലാണ്. മോളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു സിരിമല. രാവിലെ നമസ്തേന്ദ്രപുലിയില് സാറിന്റെ കവിതകള് ധാരാളം കേൾക്കാറുണ്ട്. പിന്നെ ലളിത ഗാനം സാറിന്റെ ആകാശവാണി കേൾക്കാറുണ്ട്. പിന്നെ സാറിന്റെ പാട്ടുകള് ചെന്തടിച്ച് കിട്ടാൻ ആ പാട്ട് അത് സ്ഥിരം അനന്തപുരി എഫ് എം വെക്കാറുണ്ട് ആ പാട്ട്.
0: അനന്തപുരി എഫ് എമ്മിന് ഞങ്ങൾ മുട്ടായി മേടിച്ചു കൊടുക്കും.
1: സുജാതന്നും സാറും കൂടെ പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാഫല്യത്തിന്റെ
0: സന്തോഷം സന്തോഷം
1: സാറിന്റെ ഒരു ലളിതാകാരം രണ്ടുപേരും ഒന്ന് പാടണം.
0: പിന്നെന്താ പാടാലോ.

0: എത്ര എത്ര പാട്ടുകൾ വേണമെങ്കിലും പെട്ടെന്ന് ഓർത്ത് പാടാം. അപ്പൊ ഇന്ന് വേറൊരു പാട്ട് ഏതാ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
1: സാർ, എന്റെ മോള് കാവേരിയുടെ മോന്റെ ബർത്ത്ഡേ ഈ ജൂലൈ 23-ാം തീയതിയാണ്. രാമായണ മാസ്റ്റർ ജനിച്ച മോന് വേണ്ടിയിട്ട് ഭക്ത ഹനുമാനിന്റെ രാമ രാമ ലോഹാഭി രാമ എന്നുള്ള ഒരു പാട്ട് ദാസ് സാർ പാടിയിട്ടുണ്ടല്ലോ, ആ പാട്ട് ആവശ്യപ്പെടുവാട്ട്.
0: ഓ ഓ.

ഈ പാട്ടല്ലേ? ഓക്കെ. അപ്പൊ മോന് പ്രത്യേകം ജന്മദിന ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. വിളിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം, ഹലോ, പ്രീഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
0: എന്റെ പേര് രാജേഷ്, തിരുമല എന്നാ വിളിക്കുന്നത്.
1: രാജേഷ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു?
0: ഡ്രൈവറാണ്.
1: ഓട്ടോ അല്ലേ? ചില ഓട്ടോകളിലൊക്കെ നിറച്ചും ഇന്റീരിയറിലൊക്കെ നിറയെ ലൈറ്റ്സും വലിയ ഹെവി സൗണ്ട് സിസ്റ്റം പോലത്തെ സ്പീക്കേഴ്സും ഒക്കെ വെച്ച ഓട്ടോയിൽ, പ്രത്യേകിച്ചും കേരളത്തിലല്ല, പുറത്താണ് അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സുഖ. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരഥി നമുക്ക് ഫ്രണ്ടിലുള്ളപ്പോ അല്ലേ. ഓട്ടോയുടെ പേരെന്താ? ഓട്ടോയുടെ പേരെന്താ? സുന്ദരിയാണോ? ആ, നന്നായി. അമ്മയും സുന്ദരിയാ. അവരവർക്ക് എപ്പോഴും ഏറ്റവും സൗന്ദര്യമുള്ളത് അമ്മയാണല്ലോ അല്ലേ. നമ്മൾ കൊച്ചിലേ മുതൽ കാണുന്ന ഒരു സുന്ദരി അമ്മയാ എല്ലാവർക്കും, ഇൻവേരിയബിളി എല്ലാ കുട്ടികൾക്കും അല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹം? ഹലോ പ്രീഗീതത്തിലൂടെ. ആ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പാട്ട് ഡെഫിനറ്റ്ലി രാജേഷിനും രാജേഷിന്റെ അമ്മയ്ക്കും ബാക്കി രാജേഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, പിന്നെ ഹലോ പ്രീഗീതത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലേ ചെയ്തു തരാം. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ.

0: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: സിനിമ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് പുറമെ ആകാശവാണി ലളിതഗാനങ്ങൾ കേട്ട് പഠിച്ചതുകൊണ്ട് അതിനോട് ഒരുപാട് കമ്പമുണ്ടായിരുന്നു. ആ കമ്പം വളർന്നാണ് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം വേണമെന്ന അദമ്യമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും പിന്നീട് അതിനെ തുടർന്ന് പ്രൊഫഷണലായിട്ട് ആൽബംസ്, സീരിയൽ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, പരസ്യഗാനങ്ങളൊക്കെ നിരവധിയായിട്ട് പാടാൻ പറ്റി. അതും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. സിനിമയായാലും നോൺ ഫിലിമി ആയാലും സംഗീതത്തെ അല്ലെങ്കിൽ നല്ല പാട്ടുകളെ പാടാൻ ഇന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കൊതിക്കുന്നു. അതിനിടയിൽ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
2: എന്റെ പേര് പ്രമോദ് എന്നാണ്.
1: എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാന് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ആക്ച്വലി ഇപ്പം ട്രിവാൻഡ്രത്ത് അല്ല, ഞാൻ ജോലി സ്ഥലത്താ ഉള്ളത്.
1: ഓക്കെ, ജോലി സ്ഥലം പറയാമോ?
2: ജോലിസ്ഥലം പറയാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആർമി വർക്ക് ചെയ്യുന്നു.
1: ഓ, അതിന് ഒരു പ്രത്യേക നമസ്കാരം. ഇഷ്ടമുള്ള പാട്ട്
2: സാർ? നീ എത്ര ധന്യ എന്ന മൂവിയിലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ

0: നിനച്ചു പോയി, ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. താങ്ക് യു സാർ. പാടുവോ? അപ്പൊ രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം,
1: സംഗീതം കൃത്തന്തികളിൽ പതിഞ്ഞ നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക സ്വാതിൽ ചാരേ ചിലച്ച നേരം, ഒരു മാത്രമേറുതേ.
0: സന്തോഷം, സന്തോഷം. ഈ പാട്ട് നമുക്ക് ഇന്ന് പ്ലേ ചെയ്യാം. സാറിനും സാറിന്റെ ഫാമിലിക്കും ഹലോ പ്രീതത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി, നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന, യേശുദാസ് സാറിന്റെ ഗന്ധർവ നാദത്തിൽ പിറന്ന, എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഈ പാട്ട്.
2: താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: നിനച്ചുപോയി.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു.
2: സന്തോഷം സർ.
1: ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ.

0: സാർ, ഞാൻ പേയാട് ചന്ദ്രൻ നായരാണ് സാർ. ഒരു കാരുണ്യ പ്രവർത്തകനാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിന്റെ രക്ഷാധികാരി തന്നെ നമ്മളുടെ ജഗതി ശ്രീകുമാർ സാറാണ് ഇപ്പോഴും.
1: ഓ ശരി.
0: അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ഒരു 42 പേരെ സംരക്ഷിക്കുന്നുണ്ട് സാർ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ചോദിക്കാനായിട്ടാണ് സാറിനെ, പ്രത്യേകിച്ച് സാറിന്റെ മേഖല പാട്ടാണല്ലോ സാർ.
1: അതെ.
0: അപ്പൊ ഏതായാലും സാറിനെ പറ്റി ധാരാളം കേൾക്കാറുണ്ട്, സാറിന്റെ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട്. ഏതായാലും എന്താന്ന് വെച്ചാൽ സാർ ചോദിക്കുന്ന പാട്ട് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് 1000 കണ്ണുമായി കാത്തിരിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാരെയും ഉദ്ദേശിച്ചാണ് സാർ.
1: ഓ, ഇതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു കേട്ടോ. സാധാരണ എല്ലാരും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു പോകും, പാട്ടുകൾ സന്തോഷമായിട്ട് കേൾക്കും. ഇതിപ്പോ ഇതിനകത്ത് ഒരു പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിന് ഒരു പ്രസക്തി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു വ്യത്യസ്തമായ ആൻസർ ആയി പോയി. ഇത്
0: ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടാണ് സാർ, ഒരാളിന് വേണ്ടിയിട്ടല്ല സാർ, ഒത്തിരി പേർ.
1: സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ പാട്ട് വെച്ചു തരാൻ.

0: ജെറി എം എൽ ദേവ്
1: സാറിന്റെ
0: സാറിന്റെ സംഗീത സംവിധാനം ബിച്ചു തിരുമല സാറിന്റെ വരികൾ.
1: അതെ അതെ അതെ അതെ, സാറ് പാടിയപ്പോഴും എന്താണെന്നറിയാമോ, ആ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ തോന്നി സാർ.
0: അതാ പാട്ടിന്റെ കമ്പോസേഴ്സിന്റെ ക്രെഡിറ്റ്സ് മാത്രം. നമ്മളൊക്കെ കൊച്ചിലെ മുതൽ കേൾക്കുന്ന പാട്ടല്ലേ, അങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇനി ശരിയാവട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അവിടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച്.

0: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ടെലിവിഷൻ രംഗത്ത് ടെലിവിഷൻ ഒരു പക്ഷേ അതിന്റെ പീക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് രീതിയിൽ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരുന്ന സമയത്താണ് റെയിൻ ഡ്രോപ്സ് തുടങ്ങി ഒരുപാട് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാൻ പറ്റിയത്. എന്റെ ജീവിതത്തിലെ മറ്റൊരു എയ്ഡായിട്ട് ഞാൻ കരുതുന്നു. അത് ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആർക്കും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്തരം എക്സ്പീരിയൻസസിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ മനസ്സിലേക്ക് ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കാൻ പറ്റിയിരുന്നു. ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഏത് തരത്തിലുള്ളവയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ പാട്ടുകളൊക്കെ എന്തുകൊണ്ട് ഇത്രയും വർഷം ആയിട്ടും അതേ യൗവനത്തോടുകൂടി അതേ ഭംഗിയോടുകൂടി ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനെങ്കിലും സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല പാട്ടുകളെക്കുറിച്ച് അവർ പറയുന്ന പാട്ടുകൾ അവർക്ക് വേണ്ടി ഒരു നാലുപേരെങ്കിലും പാടിക്കൊടുക്കാൻ എന്നും സന്തോഷമേ ഉള്ളൂ. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ആരാ സംസാരിക്കണേ?
2: എന്റെ പേര് സതീഷ് എന്നാണ്.
1: ആ, എവിടുന്ന് വിളിക്കുന്നു?
2: ഞാനിവിടെ കോഴിക്കോട് സാധനം നടത്താണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലൊരു കുഞ്ഞുവാവയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി, ശരിയാണോ എന്നറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സതീഷ് ജി?
2: ഞാനിപ്പോ നേഴ്സിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം രണ്ടു ദിവസം ഒരു വീക്ക് ആയിട്ട് വീട്ടിലുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നന്നായി പോകുന്നു?
2: ആ, വീട്ടിലെ വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നു.
1: ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ? ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? എന്തൊക്കെയാണ് കേൾക്കാറ്?
2: പാട്ട് പാടാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. ഇഷ്ടമാർന്നിട്ടാല് ചിത്രമേള ഏറ്റവും പ്രിയം.
1: അതിനകത്ത് വലിയൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ.
2: പൊതുവേ എനിക്കിഷ്ടം ഈ മെലഡി സോങ്സ് പാടാണ് കൂടുതൽ ഇഷ്ടം. ഞാന് മുൻപൊക്കെ നമ്മുടെ സ്ഥലത്ത് യൂണിവേഴ്സിറ്റി സെനറ്റാളില് പലപ്പോഴും ചിത്രാമയുടെയും ദാസാറിന്റെയൊക്കെ ജാനകിയമ്മയുടെ ഒക്കെ പ്രോഗ്രാം ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ അന്ന് വണ്ടി ഒന്നും ഇല്ല, നടന്നാണെങ്കിലും പോകും. പോയി ചെന്ന് അവരെ കണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് പോയിട്ടുണ്ട്.
1: എന്തായാലും ലെജൻഡറി ആയിട്ടുള്ള ഇവരെയൊക്കെ നേരിട്ട് കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നു പോകുന്നതും ഒക്കെ തന്നെ സതീഷ് ജിയുടെ ഉള്ളിലെ മ്യൂസീഷ്യന്റെ വാല്യൂ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് ബഹുമാനം.
2: അതിന് ഏറ്റവും സന്തോഷം വെച്ചാല് എനിക്ക് കിട്ടിയ സാഹചര്യം ജാനകിയമ്മയും സുശീലമ്മയും കണ്ടിട്ട് ജാനകിയമ്മേനെ കാലി തടിക്കാൻ വേണ്ടിട്ട് ഒട്ടകസൊക്കെ മേടിക്കാൻ
1: പറ്റുന്നുള്ളതാണ്. അയ്യോ, അമൂല്യമായ ഒരു നിധി പോലെ സൂക്ഷിക്കണം നമുക്ക് ആ ഓർമ്മകളൊക്കെ.
2: അതെ, തീർച്ചയായിട്ടും.
1: ഏത് പാട്ടാണോ ചോദിക്കാൻ പോകുന്ന ആ പാട്ടിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് പാടിത്തരണം.
2: അയ്യോ, പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ് എന്നത് അവസരത്തിൽ സാറിന്റെ മൗനം സ്വരമായി എന്നുള്ള പാട്ടാണ്.
1: പാടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പാടാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരാൻ.

0: എന്റെ കൂടെ ഒരുമി നമ്മൾ ഡ്യുവറ്റ് ആക്കിയത്. ഡ്യുവറ്റ് അല്ല, ഡ്യുവൽ ട്രാക്ക് എന്നൊക്കെ വേണേ പറയാം. എന്തായാലും നമുക്ക് അതിന്റെ ഒറിജിനൽ സോങ് കേൾക്കാം. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള സോങ് അവസാനിപ്പിച്ച ഇൻസാറിന്റെ പാട്ട് ചോദിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
1: സ്വരമാ എൻ പൊന്നീണയിൽ സ്വപ്നം

0: മുന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നമ്മളിപ്പോൾ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വളരെ പണ്ടേ ആകാശവാണിയിലൂടെ വന്ന ലളിതഗാനങ്ങളും അല്ലെങ്കിൽ തരംഗിണി പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് പുറത്തിറക്കിയിരുന്ന പാട്ടുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ ഒരു ശാഖയിൽ പുതിയതാണെന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്ന ഒരു ശാഖ. ഇത് വളരെ പണ്ടേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സിന് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റുന്നു. അതിൽ ചില പാട്ടുകൾ ഒരുപാട് ഒരുപാട് കാലത്തേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളത് ഒരുപാട് സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ഹലോ പ്രിയഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിന്റെ അങ്ങേത്തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ, ഞാന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ നിന്ന് ഞാനൊരു ബ്ലൈൻഡ്. എന്റെ പേര് കാർത്തികേയൻ. അതെ അതെ.
1: ഓക്കെ, നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് പ്രത്യേകം സ്നേഹം പറയുന്നു.
2: എനിക്ക് സാറിന്റെ പാട്ടെല്ലാം ഞാൻ കേൾക്കുന്നത്, എനിക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ. സന്തോഷകാരിയാണ് നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞു.
1: മനസ്സിലായി മനസ്സിലായി. എപ്പോഴും റേഡിയോ തന്നെയാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. എന്ത് ടൈപ്പ് പ്രോഗ്രാംസ് ആണ് കേൾക്കുന്ന? പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നു.
2: ആകാശവാണി പരിപാടികളെല്ലാം
1: പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആകാശവാണി ഒരു വലിയ റോളാണ് ശരിക്കും. അതെ അതെ അതെ. പിന്നെ പാടാലോ, ഏത് പാട്ടാ
2: വേണ്ടത്?
1: ശരി ശരി ശരി. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താറാരോ, മധുരമായി പാടും മണി ശംഖുകളായി, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ
2: കടലേ.
1: ഈ പാട്ട് എന്ന് ഞങ്ങളുടെ ഏറ്റവും നിറച്ച സ്നേഹത്തോടു കൂടി പൊതിഞ്ഞ് അയക്കുന്നു. ശരി ശരി. ഹലോ ഹലോ, ആരുടെ ബർത്ത്ഡേ?
3: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
1: ആണോ, കഴിഞ്ഞോ?
3: ആ, ജൂലൈ 6.
1: ആഹാ, എത്ര വയസ്സായി?
3: 7 വയസ്സ്.
1: ആ, കൊച്ചുകുട്ടിയാണല്ലേ. റേഡിയോ പാട്ടൊക്കെ ഇപ്പോഴേ കേട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ?
3: അതെ അതെ.

0: വെക്കുന്നല്ലോ എന്നുള്ള പാട്ട്.
1: വെക്കാം വെക്കാം വെക്കാം, തീർച്ചയായിട്ടും. അത് അഖിലേഷിന് മാത്രമുള്ള പാട്ടാണേ, നിങ്ങൾ വീട്ടിലുള്ള മറ്റാർക്കും എടുക്കാൻ അവകാശമില്ല. അഖിലേഷിനും നമ്മുടെ ഹലോ പ്രിയഗീതത്തിന്റെ ബാക്കി എല്ലാ ശ്രോതാക്കൾക്കും സ്പെഷ്യൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കാം. ബൈ ബൈ.

ഹലോ പ്രിയഗീതം, ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ശ്രോതാക്കളോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവർക്കു വേണ്ടി കേൾപ്പിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്ന്

നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എൻ്റെ സംഗീത ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഞ്ചക്കള്ള കൊക്കൻ എന്ന ചിത്രത്തിന് വേണ്ടി മാളു പാടിയ ഗാനം കേൾക്കാം. രചന മാളു, മണികണ്ഠൻ അയ്യപ്പ. സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

ഒന്നാമൻ മുള കണ്ടെട്ടി തണ്ടെട്ടി നമ്മളെ കൂമ്പെടുത്തോ കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു ആയിരം സ്ത്രീകളെ ഭാവികളെ ആടിപ്പാടി കളങ്കൊള്ള. രണ്ടാമൻ മുള കണ്ടെട്ടി തണ്ടെട്ടി നമ്മളെ കൂമ്പെടുത്തോ കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു ആയിരം സ്ത്രീകളെ ഭാവികളെ ആടിപ്പാടി കളങ്കൊള്ള. മൂന്നാമൻ മുള കണ്ടെട്ടി തണ്ടെട്ടി നമ്മളെ കൂമ്പെടുത്തോ കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത

അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ആ മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇനോ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക, അതുപോലെ സഹപാഠികളെ ഉപദ്രവിക്കുക, അവരെ മാനസികമായിട്ട് വിഷമത്തിലാക്കുക, അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡറുള്ള. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള മനപ്രയാസവും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ സവിശേഷതകളുള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പോൾ നിയമങ്ങളുടെ ലംഘനം മൂലമുണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാഗളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസ് ആകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കുന്ന മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പൗരനെന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും, അത്തരത്തിലുള്ളൊരു കർത്തവ്യബോധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യ ശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്, പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപഴകൽ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതുമല്ലെങ്കിൽ കോളേജിൽ, അപ്പം വിദ്യാലയങ്ങളിലാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റായിരുന്നു, പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റ് ആവുവാൻ കഴിയുന്നു, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള യുനോ മോശമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു. ഇതൊരു പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകുന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായി

ഇട്ട് ജീവിക്കുവാൻ നമ്മളിവിടെ ഉണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന

0: ആ അതൊരു പ്രധാന കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും ഇനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം. ആ പ്രിപ്പയർഡ്നെസ് തീർച്ചയായും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്, ഫ്രസ്ട്രേഷൻ ടോളറൻസ്. മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു സമയം അതിനുവേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികൾ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനമാണ്, അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെ ഉൾക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്, വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇനോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ, അപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
1: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാകട്ടെ യുവാക്കളാകട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിംഗ് ആണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയയിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്, അതിന് പുറമെ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അപ്പം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ, ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം, സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കും.

0: സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ ആ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ ആ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ പാല സി കെ രാമചന്ദ്രൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. കൂടെ പാടുന്നത് ആർ വി വിശ്വനാഥൻ, എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. ദേവദേവ കലയാമിതേ എന്നു തുടങ്ങുന്നു രാഗം മായാമാളവ ഗൗള രൂപകതാളം.

ഇതുവരെ കേട്ടത് പാലാ സി കെ രാമചന്ദ്രൻ പാടിയ കൃതികൾ. കൂടെ പാടിയത് ആർ വി വിശ്വനാഥൻ, എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം. രചന സി റഹീം, തുന്നാരൻ.
1: നമ്മുടെ വീട്ടുവളപ്പുകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്നൊരു പക്ഷിയാണ് തുന്നാരൻ. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഇവയെ ഒരുപോലെ കാണാനാവും. കൂടൊരുക്കുന്ന രീതി കൊണ്ട് പ്രസിദ്ധിയാർജിച്ച പക്ഷിയാണിത്.

0: അടയ്ക്കാക്കുരുവി, പാണക്കുരുവി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടും. തുന്നൽ തൊഴിലാക്കിയിരുന്ന വിഭാഗമാണ് പാണന്മാർ. അതിനാലാകണം ഇവയെ പാണക്കുരുവി എന്ന് പേര് വിളിക്കാൻ കാരണം. കൂടാതെ പാണന്മാരുടേത് സംഗീത കുലവുമാണ്. തുന്നാരനം കൂടൊരുക്കുന്ന കാലത്ത് സദാ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്.
1: ഒരു പക്ഷിയുടെ നിറം അവയുടെ കൂടെ

0: ഒരുക്കുന്ന രീതി, ശാരീരികമായ പ്രത്യേകതകൾ, ഭക്ഷണ രീതി തുടങ്ങിയവയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവയ്ക്ക് ഓരോ തരത്തിലുള്ള പേരുകൾ നൽകുന്നത്. ഒരു പക്ഷിയുടെ ഇംഗ്ലീഷ് പേര് കേട്ടാൽ തന്നെ അവയെ വേഗത്തിൽ തിരിച്ചറിയാനാവും. തുന്നാറിന്റെ ഇംഗ്ലീഷ് പേര് നിങ്ങളൊന്ന് കേട്ടുനോക്കുക, ടെയ്ലർ ബേർഡ്. കൂട് തുന്നിയുണ്ടാക്കുന്ന പക്ഷിക്ക് ഇതിൽപരം മറ്റെന്ത് പേരാണ് നൽകാനാവുക? ഓർത്തോട്ടമസ് സുറ്റോറിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. അടയ്ക്കാമരത്തിന്റെ പൂങ്കുലകളിലും പാക്കുകുലകളിലും ചാടിച്ചാടി നടന്ന് ഇരതേടുന്നത് ശ്രദ്ധിച്ചിട്ടാവണം ഇവയ്ക്ക് അടയ്ക്കാക്കുരുവി എന്ന് പേര് വീഴാൻ കാരണം.
1: രണ്ട് ഇലകൾ തുന്നിച്ചേർത്തോ അല്ലെങ്കിൽ വലിയൊരു ഇലയുടെ തുഞ്ചം ചേർത്ത് തുന്നിയോ ആണ് ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാണാമറയത്താണ് ഇവയുടെ കൂടൊരുക്കം. വീട്ടുപരിസരത്തുള്ള വാഴയുടെ തുഞ്ചത്ത് ഇവ കൂടൊരുക്കുന്നത് പതിവാണ്. ചെമ്പരത്തി ഇലകൾ തമ്മിൽ ചേർത്ത് തുന്നിയും കൂടൊരുക്കും. കൂടൊരുക്കാൻ പറ്റിയ പരിസരവും ഇലയും കണ്ടെത്തിയാൽ എവിടെ നിന്നെങ്കിലും പഞ്ഞിയോ നാരുകളോ കൊത്തിക്കൊണ്ടുവന്ന് സമൃദ്ധമായി ഇല തുന്നി കൂടൊരുക്കും. ഇവയുടെ കൂടൊരുക്കം നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഇലയുടെ അരികിലായി ഒരു ചെറു സുഷിരം പതിയെ കൊത്തിയുണ്ടാക്കും. അതിലൂടെ പഞ്ഞിയോ നാരോ കയറ്റി വലിച്ചടുപ്പിച്ച് ഉറപ്പിക്കും. ഇങ്ങനെ ഇലകളിൽ പല തുന്നലുകൾ ഉണ്ടാക്കുമ്പോൾ കുമ്പിൾ കുത്തിയതുപോലെ അവയ്ക്കടയിരിക്കാൻ പാകത്തിന് ഒരു കൂടായി അത് മാറും. തൂക്കണാങ്കുരുവയെപ്പോലെ നാരുകൊണ്ട് സങ്കീർണമായ തുന്നൽ വൈദഗ്ധ്യം ഇവയ്ക്കുണ്ടെന്ന് പറയാനാകില്ലെങ്കിലും ഇല തുന്നി കൂടൊരുക്കുന്ന കാര്യത്തിൽ തുന്നാരനും മോശമാണെന്നാരും പറയില്ല.
0: തുന്നാരന്റെ കൂട്ടിൽ സാധാരണ നാല് മുട്ടകളാവും ഉണ്ടാവുക. ചുവപ്പ് നിറത്തിലുള്ള അനവധി ചെറു പുള്ളികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ വെള്ളമുട്ടകളാണ് ഇവയുടേത്. മുട്ടകളെല്ലാം ഇട്ട ശേഷമേ തള്ള അടയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങും. കുഞ്ഞുങ്ങൾക്കിവ തീറ്റ നൽകുന്നതെല്ലാം വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൂടിന് സമീപമുള്ള മറ്റേതെങ്കിലും മരക്കൊമ്പിലിരുന്ന് ചുറ്റുപാടും നോക്കും. ശത്രു സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയാൽ പല കമ്പുകൾ ചാടിച്ചാടി പെട്ടെന്ന് കൂട്ടിലേക്ക് പറന്നു കയറുന്നതാണ് രീതി. ഇവ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ തീറ്റി വളർത്തുന്നത് കാണുമ്പോൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനായി ചെയ്യുന്ന ത്യാഗം ആരുടെയും മനസ്സലിയിക്കും. ആ പക്ഷികളും മറ്റു ജീവികളുമൊക്കെ നമ്മെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ആർക്കാണ് അവയെ ഉപദ്രവിക്കാൻ തോന്നുക? നമ്മുടെ സഹജീവികളെ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. മനസ്സിലാക്കാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?

0: കൂട് നിർമ്മാണത്തിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് പ്രശസ്തനായ നമ്മുടെയൊക്കെ അയൽക്കാരനായി ജീവിക്കുന്ന ഒരു കൊച്ചു പക്ഷിയാണ് തുന്നാരൻ അഥവാ കോമൺ ടൈലർ ബേർഡ്.
1: അധ്യാപകനും പക്ഷി നിരീക്ഷകനുമായ ജിഷ്ണു കിഴക്കില്ലം.
0: ഇലകളുടെ അറ്റങ്ങൾ തുന്നിച്ചേർത്ത് കുമ്പിൾ പോലെ ആക്കിക്കൊണ്ട് ഇവ നിർമ്മിക്കുന്ന കൂടുകൾ പലപ്പോഴും നമ്മുടെ വീട്ടുവളപ്പുകളിൽ കാണാറുണ്ട്. മനുഷ്യരുമായി ഒരു പരിധിവരെ ഇണങ്ങി ജീവിക്കുന്ന പക്ഷിയായ തുന്നാരനെ മരങ്ങളും ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന നമ്മുടെ വീട്ടുവളപ്പുകളിലും പറമ്പുകളിലും ഒക്കെ സാധാരണയായി തന്നെ കാണാൻ സാധിക്കും. തിരുവനന്തപുരവും കൊച്ചിയും പോലെയുള്ള നഗരങ്ങളിൽ പോലും ഏറ്റവും സാധാരണയായി കാണുന്ന പക്ഷികളിൽ ഒന്നാണ് തുന്നാരൻ. ചുറ്റുപാടുകളിൽ അല്പമെങ്കിലും ശ്രദ്ധ വെക്കുന്ന ഒരു മലയാളി തീർച്ചയായും തുന്നാരൻ്റെ ശബ്ദം കേട്ടിരിക്കും. തുന്നാരൻ്റെ ഒന്നോ രണ്ടോ ശബ്ദങ്ങൾ അഥവാ കോളുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശരീരത്തിൻ്റെ ഉപരിഭാഗത്ത് മഞ്ഞ കലർന്ന പച്ച നിറവും അടിഭാഗത്ത് മങ്ങിയ വെള്ള നിറവുമുള്ള ഈ പക്ഷിക്ക് അതിൻ്റെ ഫോർഹെഡ് അഥവാ മൂർധാവിൽ ഇഷ്ടികപ്പൊടി തേച്ചതുപോലെയുള്ള ഒരു ചുവപ്പ് നിറവുമുണ്ട്. ഏതാണ്ട് ശരീരത്തിൻ്റെ അത്ര തന്നെ നീളമുള്ള ഒരു വാൽ പക്ഷിക്കുണ്ട്. ഈ പക്ഷി ഇര തേടുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ ആ വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതായി നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ചെറുപ്രാണികളെയും മറ്റും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ കീടനിയന്ത്രണത്തിലും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന പക്ഷിയാണ് തുന്നാരൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുന്നാരൻ വിഖ്യാതനായിരിക്കുന്നത് അതിൻ്റെ കൂട് നിർമ്മാണത്തിലുള്ള കഴിവുകൊണ്ടാണ്. മരങ്ങളിലോ കുറ്റി

0: ചെടികളിലോ അത്യാവശ്യം വലിപ്പമുള്ളതും താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതുമായ ഇലകളാണ് ഈ പക്ഷി കൂട് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറ്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരൊറ്റ ഇലയുടെ അറ്റങ്ങളിൽ കൊക്ക് കൊണ്ട് തുളച്ച് ആ തുളകളിലൂടെ നാര് കടത്തി അറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. ഇനി ഇലയുടെ വലിപ്പം പോരാ എന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇലകൾ കൂട്ടി തുന്നിച്ചേർത്ത് കൊണ്ടായിരിക്കും ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുമ്പിളിൻ്റെ ഉള്ളിൽ ചെടികളുടെ നാരുകളും പരുത്തിയും ചിലന്തിയുടെ മുട്ടത്തോടും മറ്റും കൊണ്ട് ഒരു പതുപതുത്ത മെത്തയുണ്ടാക്കി ആ മെത്തയിലാണ് പക്ഷി മുട്ടയിടാറ്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലും മരങ്ങളിലും ചെടികളിലും മറ്റും കൂടുതൽ പച്ചപ്പുകളുണ്ടാകുന്ന മൺസൂൺ മാസങ്ങളോട് തുന്നാരൻ പക്ഷിക്ക് ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു തുള്ളി വെള്ളം പോലും അകത്ത് ചെല്ലാത്ത വിധത്തിൽ കൂടുണ്ടാക്കാനുള്ള ഈ പക്ഷിയുടെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഓർത്തോടോമസ് സുട്ടോറിയസ് എന്നുള്ളതാണ്. അത് ആ പക്ഷിയുടെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം സവിശേഷതകളുള്ള ഒരുപാട് പക്ഷികളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പക്ഷികളുടെ മാപ്പിംഗ് സംരംഭമായിട്ടുള്ള കേരള ബേർഡ് അറ്റ്ലസിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഈ മാസം ആരംഭിക്കുകയാണ്. സാധാരണക്കാർക്കിടയിലും ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്ന ഒരു സിറ്റിസൺ സയൻസ് പദ്ധതി കൂടിയാണിത്. നമ്മുടെ പ്രദേശത്തെ പരിസ്ഥിതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കുമൊപ്പം നമുക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാവാനും അറിവ് നേടാനും അവസരമുണ്ട്.
1: തുന്നാരൻ എല്ലാവർക്കും പരിചിതമായ ഒരു പക്ഷിയാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പരിചയപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് ഇത്. ഒരു പക്ഷേ കാക്കയെയാകും നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പക്ഷി. കാ കാ എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടുപരിസരത്ത് എപ്പോഴും അതിൻ്റെ സാമീപ്യമുണ്ടല്ലോ. അമ്മ തരുന്ന പലഹാരം തട്ടിപ്പറിക്കാനായി തക്കം പാർത്തിരിക്കുന്ന ഈ വിരുദൻ കാക്കയെ ഏത് കുട്ടിയാണ് ശ്രദ്ധിക്കാതിരിക്കുക? മധ്യവേനൽ അവധിക്കാലത്ത് പള്ളിക്കൂടമടച്ച് കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാലത്താണ് തുന്നാരൻ്റെ കൂടൊരുക്കം. മാർച്ച് ഏപ്രിൽ മാസക്കാലം. കുട്ടികളിൽ ഏറെ പേരും പറമ്പിലും വയലേലകളിലും വീട്ടുപരിസരത്തും വിവിധ കളികളിലും മറ്റും മുഴുകുന്നത് ഇക്കാലത്താണ്.
2: കൂടൊരുക്കുന്ന കാലത്തിവ വീട്ടുപരിസരത്തും പാടത്തും പറമ്പിലും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് പാറി നടക്കും. ചെറിയ പക്ഷിയാണെങ്കിലും ഒരു വായാടി പക്ഷിയാണിത്. ടുവി ടുവി എന്നിങ്ങനെയാണ് ഇവയുടെ പാട്ടിന്റെ തുടക്കം. പാട്ടുമുറുകുന്നതോടെ വിറ്റു വിറ്റു വിറ്റു എന്നായി മാറും. ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന വിധമാണ് ഇവയുടെ ഉറക്കെയുള്ള പാട്ട്. പാട്ടെന്ന് ഈ ശബ്ദത്തെ വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും തുന്നാരന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് മനുഷ്യരിലുള്ള സഹജമായ പ്രകൃതി നിരീക്ഷണം പതുക്കെ സമൂഹം തല്ലിക്കെടുത്തുന്നതാണ് കണ്ടുവരുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെങ്കിൽ അതാണ് സർഗാത്മകത. ചിത്രകാരന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമെല്ലാം ഉള്ളിലൊരു കുട്ടിത്തത്തെ ഒളിപ്പിച്ച് ജീവിക്കുന്നവരാണ്.
1: ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ പക്ഷികളിൽ ഒന്നാണ് എത്തിൽ കണ്ണിക്കുരുവി. തുന്നാരനും ചെറിയ പക്ഷികളിൽ പെട്ടതാണ്. തുന്നാരന്റെ ആകെ നീളം 5 ഇഞ്ചു മാത്രമാണ്. പൂവന്റെ വാലിന് 1 ഇഞ്ചോളം നീളം കൂടും. വാൽ പൊന്തിച്ചും താഴ്ത്തിയും ഇരിക്കുന്നത് ഇവയുടെ ശീലമാണ്. തുന്നാരന്റെ നെറ്റിയും മൂർധാവും സിന്ദൂരം തേച്ചതുപോലെ ചെമപ്പാണ്. പുറം, ചിറകുകൾ, വാൽ എന്നിവ മഞ്ഞ കലർന്ന പച്ചയായിരിക്കും. ചിറകുകളിലെ വലിയ തൂവലുകൾ തവിട്ട് നിറത്തിലായിരിക്കും. മുഖവും ദേഹത്തിന്റെ അടിവശവും വെള്ളയായിരിക്കും. നമ്മുടെ പരിസരത്ത് കാണുന്ന സുന്ദര പക്ഷികളിൽ ഒന്നാണ് ഇത്. തുന്നാരനിലെ പൂവനും പിടയും തമ്മിൽ കാഴ്ചയ്ക്ക് വാലിന്റെ ആകൃതിയിലും നീളത്തിലും മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ.
2: തുന്നാരൻ പക്ഷിയുടെ ജീവിത രഹസ്യങ്ങൾ പലതും കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത് പക്ഷി നിരീക്ഷകനായിരുന്ന പ്രൊഫസർ

കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂടനാണ്. തിരുവനന്തപുരം പട്ടണ നടുവിൽ പുളിമൂട് ജംഗ്ഷന് സമീപം അദ്ദേഹം താമസിക്കുന്ന കാലത്താണ് തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടൊരുക്കലും മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിക്കുന്നതുമെല്ലാം തുടർച്ചയായി നിരീക്ഷിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ പക്ഷിജീവിത പഠനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന സാലിം അലിയാണ് തൂക്കണാം കുരുവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ദുചൂടന്റെ തുന്നാരൻ പഠനവും. പ്രകൃതി നിരീക്ഷണം കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങേണ്ട ശീലമാണ്. പക്ഷികളെ നോക്കി തുടങ്ങുന്നതോടെ പ്രകൃതിയിലേക്കൊരു ജാലകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ചിറകുള്ള ഈ കൂട്ടുകാർ നമുക്ക് സന്തോഷം മാത്രമല്ല, അറിവും നൽകുന്നു. ഇനി തുന്നാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അതിനെ ഒന്ന് നോക്കാൻ മറക്കല്ലേ.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:15. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചെങ്കോൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി കേൾക്കാം. ചാന്തപൊട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് അമാനും സുജാതയും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:30.
1: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ വീഴ്ചകളിൽ തളരാതെ ഓരോ പ്രതിസന്ധിയെയും തന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ സംരംഭക ബിന്ദു പള്ളിച്ചലുമായുള്ള അഭിമുഖം കേൾക്കാം.
2: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി സംരംഭകയായ ബിന്ദു പള്ളിച്ചലാണ്. നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: നമുക്കറിയാം, ഒരു സംരംഭം ആരംഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
3: അതെ.
2: ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്?
3: യഥാർത്ഥത്തിൽ ഞാനൊരു 15 വയസ്സിൽ ഒരു സംരംഭകയായ വ്യക്തിയാണ്. ഞാൻ പൂജപ്പുരയിലാണ് ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയും നമ്മൾ 4 മക്കളുമായിരുന്നു. അച്ഛന് കൂലിപ്പണിയാണ്. നമ്മുടെ 4 പേരുടെയും വിദ്യാഭ്യാസവും ബാക്കിയുള്ള ചെലവുകളെല്ലാം കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് പാസ്സായി നിന്ന സമയത്താണ് മുന്നോട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം വളരെ മോശമായതുകൊണ്ട് അപ്പോൾ ഞാൻ LKG മുതലുള്ള കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ലെവൽ മുതൽ ഞാൻ ഒരു സംരംഭകയായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്ത് അത് സംസ്കൃതമാണ് ഞാൻ ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം തോന്നി. കാരണം ദാരിദ്ര്യ ദുഃഖങ്ങൾ വളരെയധികം അറിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്, ആ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരിക്കലും എനിക്ക് താഴേക്ക് വരുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല.
2: സാഹചര്യം
3: തന്നെയാണ്. കാരണം എനിക്ക് 3 നേരത്തെ ആഹാരം കഴിച്ച ഒരു ലെവൽ എനിക്ക് പണ്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇനി മുന്നോട്ട് വരണം എന്നുള്ളൊരു തീരുമാനം എന്റെ മനസ്സിലുണ്ടായിരുന്നു.
2: നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യം മാറണമെങ്കിൽ എന്താണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ട്യൂഷൻ കിട്ടി. നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ആദ്യം അക്ഷരം പഠിപ്പിച്ചത്. എനിക്ക് 20 രൂപയാണ് ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു 20 എന്നൊരു സംഖ്യ ഒരു ലക്കായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ ഏത് സാഹചര്യത്തിലേക്ക് വന്നിരുന്നാലും ആ 20 രൂപ എനിക്കൊരു വലിയൊരു നിമിത്തമാണ്. അപ്പം അങ്ങനെ ഒരുപാട്

0: ഒരുപാട് കുട്ടികളെ എനിക്ക് കിട്ടി. ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അതറിയില്ല എങ്ങനെയാണ് കുട്ടികളെ ട്യൂഷൻ എടുക്കുക. എൻ്റെ മൂത്ത സഹോദരനെ ട്യൂഷൻ എടുക്കായിരുന്നു ജോലി. ആ എൻ്റെ സഹോദരൻ തന്നെയാണ് എനിക്ക് ഒന്ന് രണ്ട് കുട്ടികളെ തന്നതും. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് നല്ല വരുമാനം ഉണ്ടായി തുടങ്ങി. അപ്പോൾ എനിക്ക് വീട്ടിലെ അമ്മയ്ക്കും സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി ചേർന്നു. ഈ ട്യൂഷൻ ഫീസ് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതും ഡിഗ്രി പഠിച്ചതും അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ട്യൂഷനൊക്കെ കിട്ടി. അപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായി.
1: ആദ്യമായിട്ട് എന്താണ് വാങ്ങിച്ചതെന്ന് ഓർമ്മയുള്ളൂ? സ്വന്തമായിട്ട്
0: ഒരു വാച്ച് 450 രൂപ കൊടുത്ത് ഞാനൊരു വാച്ച് വാങ്ങി. ഇന്ത്യയിൽ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. അത് നിശ്ചലമായിട്ടുണ്ടെങ്കിലും ഞാനത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
1: കല്യാണമൊക്കെ കഴിച്ച് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: പള്ളിച്ചൽ പഞ്ചായത്തില് ഇടയ്ക്കൂടെ എന്നുള്ള സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ച് അയച്ചത്. ഇവിടെ നമുക്ക് വന്നപ്പോഴും നമ്മുടെ പോലെയുള്ള ഒരു സാഹചര്യമുള്ളൊരു വീടായിരുന്നു. ഹസ്ബൻഡിന് വാച്ച് റിപ്പയറിങ്ങാണ് ജോലി, രണ്ട് മക്കളായി. അപ്പോൾ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരാളുടെ വരുമാനം വെച്ചിട്ട്
1: മുന്നോട്ട് പോകാൻ
0: സാഹചര്യങ്ങൾ അതൊന്നും നെഗറ്റീവ് തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അമ്മ എനിക്കിങ്ങനെ ഒരു ഹെയർ ഓയിൽ ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചപ്പം അമ്മ എനിക്ക് 1000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ചെയ്തോ, ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം.
1: അമ്മയുടെ പേരെന്താ?
0: പുഷ്പാങ്കിനി അമ്മ എന്നാണ് ഹസ്ബൻഡിന്റെ അമ്മയുടെ പേര്.
1: കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ട്രിഗർ എന്തെങ്കിലും വേണമല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണ് അപ്പോഴാരംഭിക്കുന്നത്?
0: ഇതിനെല്ലാം ഒരു നിമിത്തം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ അവിടെ വന്നിട്ട് നാളെ നമുക്കൊരു ഹെയർ ഓയിൽ ചെയ്യാം എന്നുള്ളൊരു മനസ്സായിരുന്നില്ല എൻ്റെ ഇത്. ട്യൂഷനൊക്കെ അവിടെ ഫീസ് കുറവാണ്, നമ്മുടെ ഗ്രാമത്തിലൊക്കെ കുട്ടികൾക്ക് ഫീസായിരുന്നാലും വീട്ടു ചിലവുകളായിരുന്നാലും വന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരാളുടെ വരുമാനം കൊണ്ട് എനിക്ക് സാധിക്കൂല എന്ന് ഉറപ്പായി. നമ്മളെ കുടുംബം വരെ കൈവിട്ടു പോകുമോ എന്നുള്ളൊരു സാഹചര്യം. പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഒഴുക്കി വെച്ചിട്ടുണ്ട്, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ. ആ സമയത്ത് ഞാൻ പ്രകൃതിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യട്ടെന്ന്. നമ്മുടെ ആ ഫോക്കസ് ജീവിക്കണം, മുന്നോട്ട് നീങ്ങണം എന്നുള്ളൊരു ചിന്ത വന്നതും അങ്ങനെയാണ് ഞാൻ ആ ഒരു കാച്ചെണ്ണയിലേക്ക് വന്നതും. അമ്മയടുത്ത് ചോദിച്ചതും അമ്മ എന്നെ സമ്മതിച്ചു, എനിക്ക് കൂട്ടായിട്ട് നിന്നു. അപ്പൊ ഞാൻ ഈ സംസ്കൃതം പഠിക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന അറിവുകളെല്ലാം ഒരു ബുക്കിൽ കുറിച്ചു വയ്ക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഒരുപാട് സംസ്കൃത ഭിഷഗുരന്മാരായിരുന്നു നമുക്ക് അവിടെ ക്ലാസ് എടുത്തു തന്നിരുന്നത്. നമ്മുടെ കോളേജിൽ തന്നെ നെല്ലിക്കയും കറ്റാർവാഴയും തെറ്റിയും ഇഷ്ടംമാതിരി ചെടികളുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ ഗുണങ്ങളെല്ലാം എഴുതി വയ്ക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. മെയിൻ കണ്ടന്റ് നീലാമരിയാണ്. അതിൻ്റെ അളവുകളെല്ലാം ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങൾ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അളവുകളെല്ലാം നോക്കി എടുത്ത് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് തുടങ്ങിയത്.
1: നന്നായിട്ടൊന്ന്
0: പഠിച്ചു അതിനെ കുറിച്ച്. അത് ചെയ്തു, നമ്മളെ ബന്ധുക്കൾക്ക് തന്നെ അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ അടുത്തും ചോദിച്ചു, നമുക്ക് ഉള്ള മുടി കൂടി പോകുമോ? പെട്ടെന്ന് ഇത് അവർ സ്വീകരിക്കുന്ന ഒരു ലെവല അല്ല. ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സ്വീകരിക്കും. അങ്ങനെ ഞാനത് കുഞ്ഞു കുഞ്ഞു സാക്ഷികളിലായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അതൊരവർക്ക് ഇഷ്ടപ്പെട്ടു.
1: അമ്മ തന്ന പൈസ വെച്ചിട്ട്
0: 1000 രൂപ സെക്കൻഡ് ഹാൻഡ് ബോട്ടിലായിരുന്നു നമ്മൾ ആദ്യം എടുത്തിരുന്നേ. അതൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിത് നോക്കി, ഇത് ബന്ധുക്കൾക്ക് മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വളരൂല്ലല്ലോ. അങ്ങനെ ഓരോരോ വീടുതോറും കയറി ഇറങ്ങി, ചിലവർ പറയും വേണം എന്ന്, ചിലവർ പറയും വേണ്ടെന്ന്. എനിക്ക് ഈ കുടുംബശ്രീയെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഒരു ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ദിവസം വിറ്റപ്പോഴാണ് കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ കാണാനിടയായത്. ആ മാഡം ഇത് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബശ്രീ ജില്ലാ മിഷനിലാണ് പോകാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് കുടുംബശ്രീ ജില്ലാ മിഷനിൽ പോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിനും അതറിയാൻ പാടില്ല, നേരെ പോയത് സംസ്ഥാന മിഷനിലാണ്. അവിടെ പോയപ്പോൾ അന്ന് PR പാർവതി മാഡം ആയിരുന്നു. മാഡം എന്താണെന്ന് ചോദിച്ചു. മാഡം എനിക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു ഹെയർ ഓയിൽ ചെയ്തു, ആ കയറി വരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നമ്മുടെ കുടുംബശ്രീയുടെ ഒരു 10th വാർഷികം നമ്മുടെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട്, ബിന്ദു ഒരു കാര്യം ചെയ്യൂ, കുറച്ച് ഹെയർ ഓയിൽ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കുപ്പിയിലെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് മാത്രം വെച്ചിട്ട് ഹെയർ ഓയിൽ മാത്രം ചെയ്ത് നമ്മൾ പോയി. അന്ന് അത് വാർഷികമായതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ വന്നു. നമ്മുടെ ഹെയർ ഓയിൽ ഫുള്ളും വിറ്റു, 36 ബോട്ടിലാണ് ഞാൻ വെച്ചിരുന്നത്, അത് വിറ്റുപോയി. അപ്പം അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ 1st പടി കയറി. ആ ഒരു നിമിത്തപരം എന്ന് പറയാം, നമുക്ക് അന്ന് ആ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റിയത്. പക്ഷേ എനിക്കന്ന് വന്ന് പാളിച്ച എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ലേബലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജില്ലാ മിഷനിൽ നിന്നും അന്നത്തെ DMC വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു ഒന്ന് ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഇവിടെ ആ ബോട്ടിലിൽ ലേബൽ വെക്കണം, അതിന്റെ പേരുണ്ടാവണം, ഫോൺ നമ്പർ വെക്കണം, എങ്കിലും നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തു. പിന്നെ നമുക്ക് എല്ലാ മാസവും 2 ദിവസം കുഞ്ഞ് ഒരു മേള പോലെ നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ആ 36 ബോട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു,

0: 36 ബോട്ടിൽ പോയി. അപ്പൊ ഒരു 50 ബോട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ജവഹർ ബാലഭവനിലായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ രാമചന്ദ്രത്തിന്റെ ഒരു സ്ക്രബ്ബറും കൂടെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് അനുകരിക്കുന്നതിനോട് താല്പര്യമില്ല. ആരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് വിജയിച്ചാൽ അതുപോലെ വീണ്ടും ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ടെൻഡൻസി ഇപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നോട് താല്പര്യമില്ല. കാരണം അവര് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെ നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാല് അവർക്കും ഒരു പ്രയോജനം കിട്ടൂല, നമുക്കും ഒരു പ്രയോജനമുണ്ട്. അപ്പൊ എന്തും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. അപ്പൊ രാമചന്ദ്രന്റെ സ്ക്രബ്ബർ ധാരാളം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള കോട്ടൺ നെറ്റില് തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള തയ്യലറിയാവുന്ന കുട്ടികൾക്ക് അവർക്ക് ഞാൻ നെറ്റ് കൊടുത്തു, ഒരു പാക്കറ്റ് പോലെ ചെയ്തു. അതിനകത്ത് നമ്മൾ രാമചന്ദ്രൻ നിറച്ച് നമ്മൾ കുത്തി തയ്ച്ച് ഒരു സ്ക്രബ്ബറാക്കി. ആദ്യത്തെ എക്സിബിഷനിൽ ഞാൻ ഈ സ്ക്രബ്ബറും നമ്മുടെ ഹെയർ ഓയിലും വെച്ചു. വെച്ചപ്പോഴത്തേക്കും ഒരു വ്യക്തി പോലും നമ്മുടെ ഒരു ഹെയർ ഓയിൽ എടുത്തിട്ടില്ല. അന്ന് രണ്ട് സ്ക്രബ്ബർ, അന്ന് ഞാൻ ഒരു സ്ക്രബ്ബറിന് 10 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്. അപ്പൊ എന്റെ കൂടെ വന്ന കുട്ടിക്ക് ഭയങ്കര വിഷമമായി, എന്റെ ഉള്ളിലും ഭയങ്കര വിഷമമായി. നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് വിൽപ്പന ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രയാസമായി.
1: നമ്മുടെ ആ പ്രതീക്ഷ മറ്റേ അത്രയും വെറ്റുപോയോണ്ട് ഇനി കൂടുതൽ വിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ കൊണ്ടുവച്ചത്.
0: അതെ, അന്ന് ഒരു ബോട്ടിൽ എണ്ണ പോയില്ല. അങ്ങനെ 2 സ്ക്രബ്ബർ 20 രൂപ എനിക്ക്. അതെ, ഞാൻ പറഞ്ഞില്ലേ 20 രൂപ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആദ്യം 15 വയസ്സിൽ എനിക്ക് കിട്ടിയ 20 രൂപ, ആദ്യത്തെ എക്സിബിഷനിൽ കിട്ടിയത് ഒരു 20 രൂപ. അന്ന് നല്ലൊരു നഷ്ടം വന്നു. അപ്പം വീട്ടിൽ നിന്നും വഴക്കായി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്നിട്ട് 20 രൂപയ്ക്ക് വേണ്ടി പോയി ഇരുന്നു എന്നുള്ളത് ഒന്ന് രണ്ട് ബന്ധുക്കളും പറഞ്ഞു, വേറെ എന്തെങ്കിലും ചെയ്യ്, ഇതിനെ നിർത്തി മുന്നോട്ട് പോകുന്നുള്ള വർത്തമാനങ്ങളെല്ലാം കിട്ടി. പക്ഷെ എന്റെ മനസ്സിനകത്ത് ഒരിക്കലും എനിക്ക് ബാക്കിലോട്ട് നീങ്ങണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത്ര ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്.
1: എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തു വന്നത് ആ സമയത്ത്?
0: നമുക്കൊരു യൂണിവേഴ്സ് ഉണ്ട്, നമ്മൾ അത് വേണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ബാക്കിലേക്ക് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. എന്റെ അന്നത്തെ ഒരൊറ്റ ഒരു ചിന്തയിലൂടെ മാത്രമാണ് ഞാനിത് മുന്നോട്ട് വന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിജയിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അത് പിന്തുടർന്നു. അവന് എത്ര നഷ്ടം വന്നിരുന്നാലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഇരുന്ന സാഹചര്യത്തിലാണ് എന്നെ ജില്ലാ മിഷൻ വീണ്ടും വിളിച്ചത്. ബിന്ദുവിന് ഔഷധ കഞ്ഞി എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ? യഥാർത്ഥത്തിൽ ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയാം മാഡം എന്ന് പറഞ്ഞു. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ, ശരി 100% സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ഒരു 3 അല്ലെങ്കിൽ 4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തായിരുന്നു ഓപ്പണായിട്ട് കഞ്ഞി വെക്കുക. എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെയ്തിട്ട് ജില്ലാ മിഷനിൽ കൊണ്ടുപോയി. അന്ന് ശാരദാ മേഡം ആയിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇരുന്നത്. മലതാങ്ങിയുടെ ഒരു കുറുക്ക്, പൂവരശിന്റെ കുറുക്ക്, അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഔഷധക്കഞ്ഞി അടക്കം കൊണ്ടുപോയി. ഔഷധക്കഞ്ഞിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആയുർവേദ കടകളിൽ പോയിട്ട് ഞാൻ പിന്നെ ഔഷധക്കഞ്ഞി വയ്ക്കേണ്ട കൂട്ടെനിക്ക് വേണം. ഏകദേശം ഒരു 40 മരുന്നുകളാണ് എനിക്ക് എഴുതി തന്നത്. ഞാൻ അരിയിലാണ് അത് വയ്ക്കേണ്ടത്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ അത് ഭയങ്കര കയ്പ്പാണ്. ഇത്രയും എടുത്തു വെച്ച് കഴിക്കുമ്പോ അത് എങ്ങനെ ജനങ്ങൾ അത് കഴിക്കും ചിന്തിച്ച് നിൽക്കില്ല. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് അത് ചെയ്യണം. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ചിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു സംരംഭകയാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോരോ ഐഡിയ വന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ കൂട്ടത്തിൽ വന്നതിലൂടെ ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉലുവയും ജീരകം, തുളസിയില, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ട് ഞാൻ എല്ലാ സാധനങ്ങളുമായിട്ട് പോയി. അപ്പൊ ഞാനിത് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ബിന്ദു ഒരു സ്റ്റോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്റ്റോൾ നമ്പർ അന്ന് 162 എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു നമ്പറാണ്. ആ സ്റ്റോൾ നമ്പറിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നുണ്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ 5 ദിവസത്തെ അന്ന ഫെസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളം. കാരണം ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് നിന്ന് കഞ്ഞി വെക്കുക എന്ന് പറയുമ്പോൾ വലിയ പാത്രമാണ്. കഞ്ഞി വെച്ചു, 1-2 പ്രാവശ്യം എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ എന്തോ വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ വെള്ളവും വാർത്ത് കളഞ്ഞിട്ട് ഒന്നേന്ന് വെള്ളം കയറ്റി ഞവരേരിയിട്ടു തിളപ്പിച്ചു. ഞാൻ കൊണ്ടുപോയിട്ടുള്ള എല്ലാം കൂടി ചേർത്തിട്ട് നല്ല കഞ്ഞി വെച്ചു. കുറുകി വന്നു. അപ്പൊ ആൾക്കാർ വന്നു തുടങ്ങി. ഞാൻ ഒരു കപ്പ് കഞ്ഞി 10 രൂപയ്ക്ക് കൊടുത്തു. ആ 10 രൂപയ്ക്ക് കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഔഷധ കഞ്ഞിയിൽ ഉപ്പിടാനൊന്നും പാടില്ല. അവർ വന്ന് ചോദിച്ചു, നിങ്ങളിപ്പോൾ ഈ തന്ന കഞ്ഞി നമ്മൾ വാങ്ങി കഴിച്ചു, നമുക്ക് നാളെ ഇത് വച്ച് കഴിക്കണം, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സാർ നാളെ വന്നാൽ മതി, ഞാനതിന്റെ കിറ്റ് തരാം. 20 രൂപയിൽ നിന്ന് എനിക്ക് 20,000 രൂപ എനിക്കിന്ന് 2 ദിവസം കൊണ്ട് കിട്ടി. വലിയൊരു തുക എന്റെ കയ്യിൽ ഒരുമിച്ച് കിട്ടിയ ഒരു ദിവസമായിരുന്നു ആ 20,000. ഇതിനിയും നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞവരരി ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അതിനെ 1/2 കിലോ വെച്ച് പാക്ക് ചെയ്തു.
1: ഇതൊക്കെ പാക്ക് ചെയ്യാൻ രാത്രി സഹായിക്കാറാണ്? അടുത്ത ദിവസം കൊടുക്കണല്ലോ.
0: ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും കൂടെ 1-2 പേര് വന്നു ഹെൽപ്പ് ചെയ്തു. ഒരു സീലിംഗ് മെഷീനായിരുന്നു ആദ്യം നമ്മൾ വാങ്ങിയത്. അതിലൊന്നും ലേബലൊന്നും വെക്കാൻ എനിക്ക് പറ്റിയില്ല. പറഞ്ഞ സാറ് വാങ്ങാൻ വന്നു. ഞാൻ കിറ്റ് അന്ന് 50 രൂപയ്ക്കാണ് കൊടുത്തത് ഒരു കിറ്റ്. അതായത് 5 ദിവസത്തേക്കുള്ള കഞ്ഞി അടക്കമുള്ള ഞവരരി,

അപ്പം പറഞ്ഞു ഇതിൻ്റെ കൂടെയുള്ള, ഞാൻ പറഞ്ഞു സാർ തുളസിയില ഒരു 5 അല്ലെങ്കിൽ 10 ഇല അതിലൂടെ ഇടണം, അതുപോലെ കറിവേപ്പില 5 എണ്ണം ഇടണം, 1 സ്പൂണ് ഉലുവ ഇടണം. അപ്പം നമുക്ക് അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായാലും അത് ഇല്ലാണ്ടായി പോകും. അത് കഴിഞ്ഞു 3-ാമത്തെ ദിവസം ഒരുപാട് ആൾക്കാർ വന്നു, എനിക്ക് അരി ധാരാളം മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി. എനിക്ക് 5-ാമത്തെ ദിവസം 50,000 രൂപ കിട്ടി. 600,000 രൂപ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ, അപ്പോൾ അതിന് എത്ര സുഖമാണ് നമുക്കത് കിട്ടിയപ്പോൾ. ഇനി ബാക്കിലോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഉള്ളിലുള്ള ആ ഓരോരോ കഴിവുകളെ പ്രചോദനം ചെയ്ത് കൊണ്ടുവന്ന വ്യക്തികളിൽ കുറേ പേര് ഉണ്ടാവും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കേണ്ടതെല്ലാം. അത് കഴിഞ്ഞു തൊട്ടടുത്ത മാസം ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇനി അടുത്ത് എന്ത് ചെയ്യാൻ ബിന്ദു, ഞാനൊരു ബ്രഹ്മി പായസം വയ്ക്കാം. ബ്രഹ്മിയിൽ പായസം വയ്ക്കുമോ, ഞാൻ വയ്ക്കാം മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മിയാണ് ഞാൻ അരച്ച് ഗ്രൈൻഡറിലിട്ടാണ് അരച്ചത്. അത് പതഞ്ഞ് പൊങ്ങി ഇല്ലാണ്ടായത്. എന്നിട്ട് ഞാൻ അതെല്ലാം നീരൊക്കെ എടുത്തിട്ട് അതും ഞവര അരി ആണ് ഞാൻ ചെയ്തത്. ചെയ്ത് കഴിച്ചപ്പം ഭയങ്കര കയ്പ്. അതും 1-ാമത്തെ ദിവസം ഫ്ലോപ്പായി. പിന്നെ ഞാനത് വീണ്ടും അതിന് കുറച്ച് ശർക്കരയും നെയ്യും കിസ്മിസും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്ത് കൊടുത്തു. അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അതും കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് പേര് ബ്രഹ്മി പായസത്തിന് വേണ്ടി ആൾ വന്നു, അത് കഴിച്ചു. അവരും ചോദിച്ചു ഈ ബ്രഹ്മി പായസം നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കഴിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കൂട്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഇവിടെ, അപ്പൊ 10 ദിവസത്തെ എക്സിബിഷൻ ആയിരുന്നു. ഞാനിവിടെ വന്നു ഈ ബ്രഹ്മിയും അവരെ അരിയും കൂടെ പച്ചയ്ക്ക് തന്നെ പൊടിച്ചു, പുറത്തു കൊണ്ടുപോയാണ് പൊടിച്ചത്. എന്നിട്ട് അതിനെ നമ്മുടെ അടുക്കളയിൽ ഒരു വലിയൊരു ചീനച്ചട്ടിയിലിട്ട് അതിനെ ഒന്ന് വറുത്തെടുത്ത് വീണ്ടും ഒന്ന് പൊടിച്ചു കൊടുത്തു. അപ്പം അത് ഞാൻ 100 രൂപ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ അത് വീണ്ടും ഞാൻ പഠിച്ചു ഇത് എത്ര ഗ്രാം ബ്രഹ്മി ഒരു ദിവസം ഒരു വ്യക്തിക്ക് കഴിക്കാം എന്ന്. എനിക്കൊരു ആയുർവേദ ഡോക്ടർ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കഴിക്കാം, ആ അളവിൽ ഞാനത് ചെയ്തു. അല്ല വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ചെയ്യുമ്പോൾ നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, വാങ്ങിക്കുന്ന ജനങ്ങൾക്കും അത് ഗുണമുണ്ടാവണം. അന്ന് എനിക്ക് ഏകദേശം 75,000 രൂപ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ബ്രഹ്മിയിൽ കൈവച്ചപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബ്രഹ്മിയിലേക്ക് കയറിയതിന് ശേഷം പിന്നെ ദാരിദ്ര്യ ദുഃഖങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. 2012 സംസ്ഥാന സർക്കാർ എനിക്ക് മികച്ച സംരംഭകയ്ക്കുള്ള ഒരു അവാർഡ് തന്നു. അത് കഴിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടംമാതിരി എക്സിബിഷനിൽ പങ്കെടുത്തു, കേരളത്തിന് പുറത്തു പങ്കെടുത്തു. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരുപാട് വരുമാനം നമുക്ക് കിട്ടി. ബ്രഹ്മിയെല്ലാം നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് അപ്പം നല്ല രീതിയിൽ സഹായിക്കും. ഒരു ദിവസം ബ്രഹ്മി വാങ്ങിക്കൊണ്ടുവന്ന സമയത്തിന് കരമന ഭാഗത്ത് വെച്ചിട്ട് വലിയൊരു ആക്സിഡന്റ് ആയി. ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ വലത് കാലിൽ തന്നെ 5 പൊട്ടലുണ്ടായി. ഒരു 6 മാസക്കാലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അന്ന് മക്കളെല്ലാം കുഞ്ഞായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാനത് കരകയറാനായിട്ട്. ഒരു സന്തോഷം വരുമ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ദുഃഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാൻ അന്നാണ്. അപ്പം ഒന്നിൽ ഞാനിപ്പോൾ അമിതമായി സന്തോഷിക്കാറില്ല, അമിതമായി സങ്കടപ്പെടാറില്ല. 2014 ഡൽഹിയിൽ നിന്ന് നേരിട്ട് വിളിച്ചു, ഒരു നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. മികച്ച സംരംഭകയുള്ളതാണ് അത്. 1.5 ലക്ഷം അപേക്ഷകരിൽ നിന്നാണ് 10 പേരെ സെലക്ട് ചെയ്തതിൽ ഒന്ന് ഞാനായിരുന്നു. ഒരുപാട് കടബാധ്യതയുടെ നടുവിലായിരുന്നു. അപ്പം ഞാൻ ആ അവസരത്തിൽ എനിക്ക് പോയി വാങ്ങാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടായില്ല. ജില്ലാ മിഷൻ തന്നെ വിളിച്ച് പറഞ്ഞു ബിന്ദുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ അന്ന് ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറി. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമാണത്. അവിടെ പോയപ്പോഴും ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ, കുറേ കാലം ഞാനൊരു ഭിക്ഷക്കാരിയെ പോലെ ഞാൻ ജീവിച്ച സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട് പണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. പിന്നീട് എനിക്ക് വീണ്ടും അവിടെ പോകാനുള്ള സാഹചര്യം, ആജീവിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിരുന്നു. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ കയറാനൊരു അവസരം കിട്ടി. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് അതെല്ലാം. നമുക്കൊരു ഗൈഡ് തന്നെ നമുക്ക് വന്നു, അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നീടുള്ള ആ ദിവസങ്ങളെല്ലാം ഒരുപാട് മാറ്റങ്ങളിലേക്കുള്ള ദിവസങ്ങളായിരുന്നു. പിന്നെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാം താഴേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു 4 വർഷത്തേക്ക് മുന്നേ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്ത. അപ്പം നമുക്കൊരു 21 പ്രോഡക്റ്റ്സ് ആയി എല്ലാം കൂടി ചേർത്തിട്ട്, ബ്രഹ്മി അടക്കം 21 പ്രോഡക്റ്റ്സ് ആയി. അപ്പം എൻ്റെ മനസ്സിൽ നമ്മുടെ ഈ ബ്രഹ്മി തന്നെ ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് അത് എത്തണം. അപ്പോൾ 9-ാം സ്റ്റാൻഡേർഡിൽ മോള് പഠിക്കുന്ന സമയത്തിൻ്റെ ഒരു എക്സിബിഷനിൽ കൂടെ അന്നത്തെ ഡ്രഗ്സ് കൺട്രോളർ അവരുടെ കെയർ ഓഫിലുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് വിൽക്കാനായിട്ട് എന്താണ്, എങ്ങനെ വിൽക്കും എന്നുള്ളത്. ഞാനത് പറഞ്ഞു, ഞാനൊരു ഫുഡ് സപ്ലിമെന്റ് ചെയ്യുന്നതാണ്, ഇതൊരു രോഗത്തിന് നമ്മൾ കൊടുക്കുന്നതല്ല, ഒരു പോഷകാഹാരം എന്നുള്ള നിലയിൽ കൊടുക്കുന്നതാണ്. മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നിങ്ങളിങ്ങനെ കൊടുക്കുന്നതിനോട് ഇതില്ല, പക്ഷേ ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഡ്രഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അപ്പം എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് മാഡം പറഞ്ഞത് ആയുർവേദ ഡോക്ടർ

0: കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പൊ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയല്ലേ.
1: തീർച്ചയായിട്ടും ഞാനും പി എസ് സി ടെസ്റ്റ് ഇഷ്ടംപോലെ ഞാനും എഴുതിയിട്ടുണ്ട്, അതിൽ കിട്ടിയിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്. ദൈവമേ എനിക്ക് ജീവിക്കാനൊരു മാർഗം എന്താണ് എന്നുള്ള ചിന്ത എന്നെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തിക നിലവാരം എന്നെ അനുവദിച്ചില്ല. പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിൽ സംതൃപ്തിയാണ്. കാരണം ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി നിന്നേനെ ഞാൻ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും പോകാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഈ സംരംഭത്തിലേക്ക് കടന്നതിന് ശേഷം ഒരുപാട് സംസ്ഥാനങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. പിന്നെ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് സുഖം. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നിരുന്നാലും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇപ്പം 3 എംകോം ഫിനാൻസ് കഴിഞ്ഞു. ഒരു 3rd സ്റ്റാൻഡേർഡിൽ മുതലേ 3 ഇത് കണ്ട് വളർന്നതാണ്. എന്റെ വിഷമം കണ്ടിട്ട് ആൾക്കാരെല്ലാം പറയും, മോനെ നീ എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഒരു ജോലിക്ക് കയറി നിന്റെ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഒരുപാട് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. അപ്പോൾ ഓടി വന്ന് എന്നോട് ചോദിച്ചു, അമ്മ ഞാൻ പോണോ, അമ്മ പ്രൈവറ്റ് ജോലിക്ക് ഞാൻ പോണോ, എനിക്ക് ബിസിനസ്സാണ് അമ്മ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം അമ്മ, ഒരിക്കലും നീ അവിടെ പോയി നീ ചെയ്യ്, പി എസ് സി നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എന്താണോ ഇഷ്ടം അത് ചെയ്യാം, എനിക്ക് ബിസിനസ്സാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു ശരി, നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് കടത്തിന്റെ പുറത്താണ് മുന്നോട്ട് നീങ്ങിയത്. എനിക്ക് പറയാം, ആ മോനെ നീ എവിടെ ചെന്ന് കയറാം, അമ്മയ്ക്ക് വയ്യ. എനിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. 2 തവണ ഞാൻ മരണത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. സരസ് ഫെയർ നമുക്ക് കിട്ടും, IITF എക്സിബിഷന്, അതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഡൽഹിയിൽ പോയി പങ്കെടുത്തു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിൽ എവിടെ നിന്നു നമ്മളൊരു ബോട്ടിൽ വെള്ളം എങ്ങോട്ടോ വാങ്ങി കുടിച്ചിട്ട് കയറിയതാണ്. അതിന് ശേഷം എനിക്ക് ടൈഫോയിഡ് ബാധിച്ചു. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർക്ക് ആദ്യം പിടികിട്ടില്ല ടൈഫോയിഡ് ആണെന്ന്. ഞാൻ പറഞ്ഞ അസ്വസ്ഥതകൾ വെച്ചിട്ടുള്ള ഒരു മരുന്നാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ഗുളിക ഞാൻ കഴിച്ചു. എനിക്കും മോനും വന്നു, എന്റെ കൂടെ മോനും ഉണ്ടായിരുന്നു. മോൻ ഒരുവിധം കയറി രക്ഷപ്പെട്ടു വന്നു. അപ്പൊ ഡോക്ടർമാര് പരസ്പരം പറഞ്ഞു, അമ്മയുടെ ജീവൻ പോക്കാണ്, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കൂല, ഇത്രയും വേഗം മെഡിക്കൽ കോളേജിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ടെസ്റ്റും കൂടെ ചെയ്തപ്പോഴാണ് അതിൽ തെളിഞ്ഞത് ടൈഫോയിഡ് ആണ്. പിന്നെ അന്ന് മുതല് ടൈഫോയിഡിനുള്ള ചികിത്സകളായിരുന്നു.
2: അങ്ങനെ മരണത്തിന് മുഖാമുഖം കണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: എക്സ്പീരിയൻസിന് വേണ്ടി ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കും. അങ്ങനെ ഞാൻ ഇന്ന് ഏകദേശം ഒരു 300 വനിതകളെ സംരംഭകരാക്കിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറിവ് മറ്റുള്ളവർക്കും കൂടെ ആവശ്യത്തിനനുസരിച്ച് പകർന്നു കൊടുക്കുക. അങ്ങനെ ഇന്ന് 10 കോന്നി ആ ഭാഗങ്ങളിലെല്ലാം ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. കാടിനുള്ളിൽ തന്നെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ മറക്കാത്തൊരു സംഭവമുണ്ട്, വനം വകുപ്പിന്റെ ഒരു ക്ലാസ്സിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഈ മൂട്ടിൽ പഴം എന്ന് പറഞ്ഞൊരു പഴം ഉണ്ടായിരുന്നു, ഇത് വച്ചിട്ട് അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കണമെന്ന്. ഞാൻ മൂട്ടിൽ പഴം വെച്ചിട്ട് എന്ത് ചെയ്യാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് ഒരു അച്ചാർ ചെയ്യാം, വെറൈറ്റി അല്ലേ, അപ്പം ബാക്കിയുള്ള അച്ചാറുകൾ ചെയ്യുന്നവർ ചെയ്യട്ടെ, ഇത് വ്യത്യസ്തമായിട്ടുള്ളതായതുകൊണ്ട് അത് വിട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒന്നെടുത്ത് കഴിച്ചു നോക്കി. അതിൽ നല്ല പഴുത്തതിനാണെങ്കിൽ ചെറിയ ഒരു മധുരം പുളിപ്പ് ഇതെല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു അച്ചാർ അവിടെ ചെയ്യിച്ചു. അതിന്റെ ലെവൽ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പഴുത്ത കുടംപുളി കൊണ്ടുവന്നു. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം അത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാം അമിതമായിട്ട് നമുക്ക് കഴിക്കാതിരുന്നാൽ മതിയല്ലോ, അളവിനനുസരിച്ച് എല്ലാം കഴിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് നമുക്കൊരു സിറപ്പ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ബ്രഹ്മി സിറപ്പ് ഉണ്ടല്ലോ, അതിന്റെ മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഇതിൽ സിറപ്പുണ്ടാക്കി. പിന്നെ ഞാൻ എന്റെ തന്നെ ഈഞ്ചിയുടെ ഒരു സ്ക്രബ്ബർ അത് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തു. അതിലൊരു സംതൃപ്തി ഉണ്ട്, നമ്മൾ വളരുന്നതിനോടൊപ്പം
2: ബാക്കിയുള്ളവരെയും
1: കൂടെ വളർത്തിയെടുക്കാനായിട്ട് ഒരു 1% സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്.
2: ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ ഒരു ജേണി 0 നിന്ന് തുടങ്ങി നമ്മളൊരു നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, ഒപ്പം തന്നെ കൂടെ ഉള്ളവരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം.
1: താങ്ക് യു, ഒരുപാട് നന്ദി.
3: സംരംഭക ബിന്ദു പള്ളിച്ചലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ നിന്നും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.
1: ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോട്ടിയ സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9ൽ വച്ച് ഞാൻ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരിക്കൽ ക്യാച്ച് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4ാം ചിറ VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRCയിൽ ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിന് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു

0: ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്.
1: എങ്ങനെയാ, അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നോ?
0: ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഒരു ഏകദേശം ഒരു 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിനൊത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
0: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്കുണ്ടാവും. ചിലതിൽ രണ്ട് സൈഡും ചെയ്യാൻ കാണും. ഏകദേശം ഒരു സൈഡ് തീരും
1: ഒരു ദിവസം കൊണ്ട്.
0: അപ്പൊ
1: നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ 2M, 4M ഇങ്ങനെ രണ്ടു തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പൊ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും. ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റി, ഈസി ചെയർ, കട്ടില് ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പൊ അതിന് പ്രത്യേകം പ്ലാസ്റ്റിക്കുകളും ഉണ്ട്.
1: ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ.
0: ആ തീർച്ചയായും.
1: അപ്പോ അതിനെ എങ്ങനെയാണ് മറികടക്കുക?
0: ആദ്യമൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതിലോട്ട് ഇഴുകി ചേർന്നപ്പോ ആ ഒരു വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പൊരുതി നേടാൻ ഇതാണിപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിതമാർഗം.
1: ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെ കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
0: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ ഒരു സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ 5-6 ഒക്കെ ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്സുണ്ട്. ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്.
1: വീട്ടില്
0: അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു. രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു. വൈഫും ബ്ലൈൻഡ് ആണ്. പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല.
1: പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
0: ആ ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
1: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
0: അങ്ങനെ ഇല്ല.
1: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
0: നമ്മൾ മറ്റൊരാളുടെ മുമ്പേ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
1: ആസ്വാദനവും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ?
0: അതെ. മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
0: ആ ഒരുവിധം എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രിയത്തിലൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാ അപ്പോ ഏറ്റവും ഇഷ്ടം?
0: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
0: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്ക് ഉള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
0: ഞങ്ങൾ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് ഞങ്ങൾ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ നിന്ന് ഒരു 10 പേര്, നമ്മൾ ഒക്ടോബർ 10 ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.
1: പിന്നെ ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനു മുൻപ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
0: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
0: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലേ ആദ്യം തൊട്ട്?
0: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളൂ. അതും ഏകദേശം ഒക്കെ ഇപ്പൊ നിർത്തി വരികയാണ്.
1: അതെ അതെ അതെ. നെയ്തെടുക്കുന്ന കസേരകളുടെ ഡിമാൻഡുകൾ ഓരോ ദിവസവും ഇപ്പൊ കുറഞ്ഞു വരികയാണ് എന്നുള്ളതറിയാം. അപ്പൊ ഈ ജോലിയിൽ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്?
0: ഇപ്പൊ മിക്ക ഓഫീസുകളും AC ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പഴയ ചെയറുകൾ, പഴയ ഉപകരണങ്ങൾ എല്ലാവരും മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതും ലോട്ടറിയും മാത്രമാണ് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ ഇത് നിർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. ബിൽഡിംഗ് ഒക്കെ പുതുക്കി പണിതപ്പോൾ ഇവർ പഴയ ചെയർ

0: ളൊക്കെ മാറ്റി കുഷ്യൻ ചെയർ, പ്ലാസ്റ്റിക് ചെയർ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും.
1: എന്നാലും ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടോ?
0: ഞാനിപ്പോൾ ഈ കസേര വയസ്സിലില്ലാത്തപ്പോൾ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണിയുള്ളപ്പോൾ പണിക്ക് പോകും, ഇല്ലാത്തപ്പോൾ ഈ ലോട്ടറി കച്ചവടം നമുക്കും ജീവിക്കുന്നല്ലോ.
1: അതെ.
0: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പരിശീലനം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
1: ജീവിതം നമ്മെ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം അല്ലേ?
0: തീർച്ചയായും.
1: ഇപ്പോ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോൾ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ട് നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്ര ഹോളുണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എങ്കിൽ മാത്രമേ അത് ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: താങ്കളിപ്പോൾ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷേ ഇതൊന്നും ഇതിന്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവശതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിൻ്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും ഒന്നും അല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ, അപ്പോൾ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാൽ നാണമില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഓ അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
1: കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
0: എന്റെ വൈഫിന്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ നമ്മളുടെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
1: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
0: തീർച്ചയായും.
1: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
0: തീർച്ചയായും.
1: റേഡിയോ
0: കേൾക്കാറുണ്ട്, റേഡിയോ കേട്ട് തന്നെയാണ് അവൾ പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
1: അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്തു തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
0: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

0: ഒന്നാം
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, മറ്റൊരു നമ്പർ 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സംഗീത സരണി.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

ആകാശവാണി. ഇപ്പോൾ പത്മജ എല്ലാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് രാജീവ് ശിഖ. ആദ്യം ഉത്രാടപ്പൂവേ മൂവന്തിക്കുന്നിൽ എന്ന് തുടങ്ങുന്നു. രചന കന്മനം ശശിധരൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 59:52. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങൾ

0: മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
1: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോ MK റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1 ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്കെത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
1: കോട്ടയം പാലാ നഗരസഭാ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി 1,05,760, ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുന്നു.
6: നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആണ്. എപ്പോഴാണ് ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആരംഭിക്കുന്നത്? ഒരാൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഗർഭകാല പരിചരണം തുടങ്ങേണ്ടതാണ് എന്ന് പറയാം. ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞുമാണ് ഒരു പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് കൃത്യവും ശാസ്ത്രീയവുമായ ഗർഭകാല പരിചരണം അനിവാര്യമാണ്. എപ്പോഴും പ്രഗ്നൻസി പ്ലാൻഡ് ആയിരിക്കണം. അതായത് മാനസികമായും ശാരീരികമായും നാം വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടിയായിരിക്കണം ഒരു കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുകയാണ്. പ്രീ കൺസെപ്ഷണൽ കൌൺസിലിംഗ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതായത് പ്രഗ്നൻസിക്ക് മുമ്പേ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതാകുന്നു. ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാം. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിനും 3 മാസം മുമ്പ് ആരംഭിക്കണം. ഇത് കുഞ്ഞുങ്ങളിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് എന്ന വൈകല്യം തടയാൻ സഹായകരമാകും. നമുക്കുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടറുമായി ചർച്ച ചെയ്യണം. നമ്മുടെ വയസ്സ് ഒരു പ്രധാന ഘടകമാണ്. പ്രായം കൂടുമ്പോൾ പ്രഗ്നൻസിയിൽ സങ്കീർണതകൾ വരാൻ സാധ്യതയുണ്ട്. 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ഹൈറിസ്ക് പ്രഗ്നൻസി അഥവാ സങ്കീർണമായ ഗർഭാവസ്ഥ എന്ന് കരുതപ്പെടുന്നു. അതുപോലെ നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, നമുക്കുള്ള എല്ലാ അസുഖങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഡയബറ്റീസ് അഥവാ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ക്ഷയരോഗം, ആസ്മ, മഞ്ഞപ്പിത്തം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അപസ്മാരം, മറ്റ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം ഡോക്ടറോട് പറയുകയും ഇവ നിയന്ത്രണാധീനമാണെന്ന് ഉറപ്പുവരുത്തണം. ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ ചികിത്സിച്ചു മാറ്റണം. ഉദാഹരണമായി BP, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ അത് നിയന്ത്രിക്കുകയും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. ആയതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള പകരം മരുന്നുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അനീമിയ അഥവാ വിളർച്ചയുള്ളവർ അത് കറക്റ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലാത്ത പക്ഷം വിളർച്ച കാരണമുള്ള സങ്കീർണതകളായ അബോർഷൻ, മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവുക തുടങ്ങിയ സങ്കീർണതകൾ നാം നേരിടേണ്ടി വന്നേക്കാം. തൈറോയിഡിന്റെ അസുഖമുള്ളവർ അത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നോർമലാക്കണം. അല്ലാത്ത പക്ഷം കുഞ്ഞിന് തൈറോയിഡിന്റെ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഓവർവെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർ ശരീരഭാരം നിയന്ത്രിച്ചിട്ട് പ്രഗ്നൻസി ആയാൽ പ്രഗ്നൻസിയിലെ പല സങ്കീർണതകളും ഒഴിവാക്കാൻ കഴിയും. സീഷർ ഡിസോർഡർ അഥവാ അപസ്മാര രോഗമുള്ളവർ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും പ്രഗ്നൻസി ആകുന്നതിന് ന്യൂറോളജിക്കൽ വ്യൂവിൽ തടസ്സമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഒപ്പം കഴിക്കുന്ന മെഡിസിന് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായും ചെയ്യണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപൂർവ

പൂർവമാണെങ്കിലും ചില രോഗങ്ങളുള്ളവർക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേഷൻ അഥവാ പ്രഗ്നൻസി അസാധ്യമാണ്. ഹൃദ്രോഗങ്ങളെ ലോ റിസ്ക് എന്നും ഹൈ റിസ്ക് എന്നും തരംതിരിക്കുകയും ഹൃദയത്തിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതും വ്യക്തമായ ധാരണ വേണം. പ്രഗ്നൻസിയിൽ കാർഡിയോളജിസ്റ്റിന്റെ ചെക്കപ്പും ഫോളോ അപ്പും തുടരേണ്ടതാണ്. മാനസികമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾക്ക് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തേണ്ടതും തുടർച്ചയായി സൈക്യാട്രിസ്റ്റിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുമാകുന്നു. മുമ്പുള്ള ഡെലിവറിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, പലതവണയുള്ള അബോർഷൻസ്, ഗർഭസ്ഥ ശിശു മരണപ്പെട്ടിട്ടുള്ള അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമായ പരിശോധനയും മുൻകരുതലുകളും എടുക്കേണ്ടതുമാകുന്നു. APLA സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ നാം നേരത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, അത് ദമ്പതികളുടെ രണ്ടുപേരുടെയും പ്രാധാന്യമർഹിക്കുന്നു. ജനിതക വൈകല്യങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അപൂർവമായ അസുഖങ്ങൾ എല്ലാം ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ജനറ്റിക് സ്ക്രീനിങ്ങോ ജനറ്റിക് കൗൺസിലിങ്ങോ ചെയ്യേണ്ടതാണ്. കാരണം പ്രീനേറ്റൽ ജനറ്റിക് ടെസ്റ്റിംഗിലൂടെ ഗർഭസ്ഥ ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടുപിടിക്കാനാകും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു പ്രഗ്നൻസി ആയാൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗർഭകാലം അഥവാ ടേം പ്രഗ്നൻസിയെ നാം 40 ആഴ്ചകളായാണ് കണക്കാക്കുന്നത്. ഇതിനെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തെ 12 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് നാം പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു, ഫോളിക് ആസിഡ് ടാബ്ലറ്റ് തുടരുന്നു, നമ്മുടെ ബേസ് ലൈൻ ആയിട്ടുള്ള രക്തപരിശോധനകൾ ചെയ്യുന്നു, ഉള്ള അസുഖങ്ങളുടെ ചികിത്സ സ്പെഷ്യലിസ്റ്റുകളുടെ സഹായത്തോടെ തുടരുന്നു, അവ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. മൂന്നാം മാസം, അതായത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ജനറ്റിക് സ്ക്രീനിംഗ് ആയി NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്യേണ്ടതാണ്. ഇഞ്ചക്ഷൻ TD വാക്സിൻ, മുമ്പ് നാം TT ആയിരുന്നു എടുക്കുന്നതെങ്കിൽ ഇപ്പോഴത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്. ഇത് 2 ഡോസുകളാണ് എടുക്കേണ്ടത്. 4 മുതൽ 6 ആഴ്ച ഇടവേളകളിൽ എടുക്കാം. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അയൺ കാൽഷ്യം ടാബ്ലറ്റ്സ് തുടങ്ങുന്നു. അനോമലി സ്കാൻ അഥവാ കുഞ്ഞിന്റെ അവയവങ്ങൾ നോക്കുന്ന സ്കാനിലൂടെ കുട്ടിക്ക് അംഗവൈകല്യങ്ങളില്ല എന്നുറപ്പിക്കാം. 20 ആഴ്ച സമയത്താണ് ഇത് ചെയ്യുന്നത്. ഏതെങ്കിലും വൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വിദഗ്ധ പരിശോധനയും കുഞ്ഞിന്റെ നിലനിൽപ്പിന് അപകടമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിർണയിച്ചുമായിരിക്കും മുന്നോട്ടു പോകുന്നത്. അതിന് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും ഏത് അവയവത്തിനാണ് പ്രശ്നം എന്നതനുസരിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും വേണ്ടിവരും. ചിലപ്പോൾ ആവശ്യഘട്ടത്തിൽ ഫീറ്റൽ എക്കോ അഥവാ കുട്ടിയുടെ എക്കോ എടുക്കാറുണ്ട്. പിന്നെ പ്രധാനമായും 6 മാസം സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ GTT. ഇത് ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം രക്തത്തിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഡയബറ്റിസ് അഥവാ പ്രമേഹം വളരെ കൂടുതലായി കാണപ്പെടുന്നു. 5 മാസത്തിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അതിനാൽ GTT കൃത്യമായി ചെയ്യുകയും പ്രഗ്നൻസിയിലെ ഡയബറ്റിസ് കൃത്യമായി നിർണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതുമാണ്. ഇനി പ്രഗ്നൻസിയിൽ എന്തൊക്കെ കഴിക്കാം? നമുക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ അയൺ കണ്ടന്റ് കൂടിയ ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, കൊഴുപ്പും മധുരവും കുറഞ്ഞ ഭക്ഷണം, ഇതൊക്കെയാണ് നിർദ്ദേശിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രഗ്നൻസിയിൽ പ്രമേഹമുള്ളവരിൽ പ്രത്യേക ഭക്ഷണക്രമം, മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി തന്നെ വേണ്ടിവരും. വിളർച്ചയുള്ളവരിൽ ഹീമോഗ്ലോബിൻ കൂടാനായി അയണും വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണ രീതി നിർദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം പ്രഗ്നൻസിയിൽ ഹൈപ്പർടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദമാണ്. കാലിൽ നീര് വരുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. കാലിൽ നീര് വരുന്നവർ BP കൃത്യമായി മോണിറ്റർ ചെയ്യുകയും യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. BP ഉള്ളവർ അത് നിയന്ത്രിക്കുകയും കൃത്യമായി ചികിത്സിക്കുകയും കോംപ്ലിക്കേഷൻസ് വരുന്നില്ല എന്നുറപ്പുവരുത്തുകയും വേണം. 7ാം മാസം മുതൽ കുട്ടിയുടെ വളർച്ചയുടെ സ്കാൻ എടുക്കാൻ തുടങ്ങുന്നു. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. പ്രഗ്നൻസിയിൽ റെസ്റ്റ് എടുക്കണോ? തീർച്ചയായും. എന്നാൽ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രഗ്നൻസിയിൽ സാധാരണയായി റുട്ടീൻ ആക്ടിവിറ്റീസ് തുടരാൻ നിർദ്ദേശിക്കുന്നു. ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നതാണ് യൂട്രസിലേക്കും കുഞ്ഞിനും രക്തയോട്ടം കിട്ടാൻ കൂടുതൽ നല്ല പൊസിഷൻ. പ്ലാസന്റ പ്രിവ്യ, ബ്ലീഡിംഗ് ഒക്കെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നു. പ്രസവത്തെക്കുറിച്ചും സിസേറിനെക്കുറിച്ചുമുള്ള ഒരു അവബോധം എല്ലാ ഗർഭിണികൾക്കും ഉണ്ടായിരിക്കുന്നത് ആ സമയത്തെ അമിതമായ പേടിയും ആകാംക്ഷയും ഒഴിവാക്കാൻ നല്ലതായിരിക്കും. അതിന് ആന്റിനേറ്റൽ ക്ലാസുകളിലൂടെയും ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഒക്കെ സാധിക്കും. അശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നത് പലപ്പോഴും സങ്കീർണതകൾ ഉണ്ടാക്കാം. അപ്രതീക്ഷിതമായി ഡെലിവറി സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന പോസ്റ്റ്പാർട്ടം ഹെമറേജ് അഥവാ പ്രസവാനന്തര രക്തസ്രാവം, ഷോൾഡർ ഡിസ്റ്റോഷ്യ അഥവാ കുഞ്ഞിന്റെ തല പുറത്തു വന്ന ശേഷം ഷോൾഡറും ഉടലും സ്റ്റക്കാവുന്ന അവസ്ഥ, അബ്രപ്ഷൻ അഥവാ മറുപിള്ള വിട്ടുപോകുന്ന അവസ്ഥ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് രക്തത്തിൽ കടന്നുണ്ടാകുന്ന എംബോളിസം, കോട്ട് പ്രൊലാപ്സ് അഥവാ പൊക്കിൾക്കൊടി പുറത്തേക്ക് ചാടുന്ന അവസ്ഥ, ഫീറ്റൽ ഡിസ്ട്രസ് അഥവാ ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് കുറയുന്ന അവസ്ഥ, PROM അഥവാ വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇവയെല്ലാം

0: എന്നാൽ പലപ്പോഴും ഈ പ്രക്രിയയ്ക്ക് സമയമെടുക്കുന്നതുമാണ്. അപ്പോൾ നാം ക്ഷമയോടെ കൃത്യമായ മോണിറ്ററിംഗിൽ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ മുൻകൂട്ടി പ്രതീക്ഷിക്കാതെ തന്നെ എമർജൻസിയായി സിസേറിയൻ ചെയ്യുന്ന സാഹചര്യങ്ങളും ഏത് പ്രസവത്തിലും ഉണ്ടായേക്കാം. ഇവയെപ്പറ്റിയും നമുക്കൊരു മുൻധാരണ വേണ്ടതാണ്. ഇതിലുപരി ഗർഭിണിക്ക് ഗർഭകാലത്തും പ്രസവ സമയത്തും അതിനുശേഷവും നൽകുന്ന മാനസിക പിന്തുണ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വേണ്ടത്ര തയ്യാറെടുപ്പുകളും വളരെ ചിട്ടയായും ശാസ്ത്രീയമായുമുള്ള ചികിത്സയിലൂടെ പ്രഗ്നൻസി നമുക്ക് നല്ലൊരു അനുഭവവും കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലുമാക്കാം.
1: ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
2: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയ മുദ്ദോ ചർച്ചകര
1: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
3: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയേ സക്തി സേ ജോ കദം ഉഠായ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നേ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നേ യേ ഭി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജ്നീതി കാ വിഷയ നഹീ ഹൈ.

0: ये देश का विषय है और युवाओं का भविष्य के साथ कोई खिलवाड़ नहीं होने के लिए और खिलवाड़ नहीं करने देने के लिए सख्ती से कदम भी उठाए, सजा भी दे दोषियों को और फिर फुल प्रूफ सिस्टम काम जो अभी कर रहे हैं उसमें भी सब मिल करके करें।
1: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയുമടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
1: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാണ്ഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും.

0: ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ൽ അധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്. മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം ചെമ്പരത്തി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തതായി കേൾക്കാം അനുഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി ഭാസ്കരന്റെ വരികൾക്ക് ടി കെ പുകഴേന്തി ഈണം പകർന്ന ഗാനം കേൾക്കാം. വിത്തുകൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: നീലക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ജാനമ്മ ഡേവിഡ് പാടിയ ഗാനമാണ് മഞ്ഞണി പൂനിലാവിൽ. ഇനി വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.
1: എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം പി ലീല പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം. ചിത്രം നായരു പിടിച്ച പുലിവാല്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം കെ അർജുനൻ ഈണൻ പകർന്ന് എസ് ജാനകിയും പി ജയചന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം റെസ്റ്റ് ഹൌസ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മഞ്ഞണിപ്പൂനിലാവിലെ അടുത്ത ഗാനം കായലും കയറും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം കെ.വി. മഹാദേവൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് G. ദേവരാജൻ ഈണം പകർന്നത്. ചിത്രം അയൽക്കാരി.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം ഭാർഗവി നിലയം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മഞ്ഞണിപ്പൂ നിലാവിൽ ഇനി കേൾക്കാം ജ്വാല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വസന്തയും പാടിയത്. വരികൾ വയലാർ, സംഗീതം ദേവരാജൻ.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഏറ്റിയുമ്മർ ഈണം പകർന്ന ഗാനം കേൾക്കാം. കടൽക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്.

മഞ്ഞണിപ്പൂനിലാവിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് ഈണം പകർന്നത്. ഈ ഗാനത്തിന്റെ ആലാപനം PB ശ്രീനിവാസ്, ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ.

0: commitment to ensuring strict action against those involved in any NET paper leak. Proceedings in both houses of parliament disrupted amid opposition uproar on various issues. 11 people killed, several others trapped after tunnel collapses. In Sikkim's Namche district, rescue operation underway. Prime Minister Asher Sikkim, Chief Minister of all possible assistance. IMD issues red alert for very heavy rainfall over Himachal Pradesh, Jammu and Kashmir and Ladakh for today. And with that, we end the midday news.
1: ആകാശവാണി മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 17 ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, എ ജെ സലീം, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.

0: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
1: ധനപതിക്കത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
3: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ.
4: അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
1: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

0: മഹേശ്വരി, നീ കൊച്ചിനെയും കൊണ്ട് വേഗം വന്നാട്ടെ. രണ്ടു മൂന്ന് ഗസ്റ്റുകൾ ഇതിനകം തന്നെ റെസ്റ്റോറൻറ്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞു. എവിടെ ബർത്ത്ഡേ ഗേൾ എന്ന് ചോദിച്ച് ഇതാ എനിക്ക് ഫോൺ കോളും വന്നുകൊണ്ടിരിക്കുന്നു.
1: അണ്ണ ധൃതി വെക്കാതെ 5:30 എത്താൻ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചത്. ഇപ്പം 5:30 ഉള്ളൂ. നേരത്തെ വന്നവർ അവിടെ കാത്തിരുന്നോളും. പിന്നെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതല്ലേ?
0: ഒക്കെ ശരി തന്നെ. പിള്ളേരെയും കൊണ്ട് വരുന്നതായോണ്ട് എല്ലാരും ഇത്തിരി ധൃതി കാണിക്കും. അതാ
1: അണ്ണ, നമ്മൾ വൈകാനൊന്നും പോണില്ല. ഈ ബർത്ത്ഡേ ഗൗണി ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് വേണ്ടേ മോക്ക് നടക്കാൻ. അതാ സ്ലോ ആകണത്.
0: ശരി ശരി, ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കട്ടെ. മോളെ നടുക്കിരുത്തി നീ പുറകിലിരുന്നാൽ മതി.
2: അച്ഛാ, ഈ ഗൗണും ഇട്ടോണ്ട് സ്കൂട്ടറിൽ കയറിയാൽ ഡ്രസ് എല്ലാം ചുളുങ്ങി പോവൂലേ. നമുക്ക് ഓട്ടോയിലോ ടാക്സിയിലോ പോയാലോ?
1: മോള് പറയണതാ ശരി, ഡ്രസ് നാശാവും. ഞങ്ങള് ഓട്ടോ കയറി വന്നാലാ?
0: അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല. അതുമല്ല, ഓട്ടോയോ ടാക്സിയോ ആണെങ്കിൽ ജംഗ്ഷന് വഴി ചുറ്റിയേ വരാൻ പറ്റൂ. ഈ ട്രാഫിക്കിനിടയിൽ അത് പിന്നെയും വൈകാനിടയാകും. സ്കൂട്ടറിലാണെങ്കിൽ ഈ ചെറിയ വഴിയിലൂടെ 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറൻറ്റിൽ എത്താൻ പറ്റും.
1: ഈ വഴിയിലൂടെയാ?
0: അതുതന്നെ. ഞാൻ എന്നും സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് ഈ വഴിയല്ലേ. ഇത് നേരെ ചെന്നിറങ്ങുന്നത് ഓവർ ബ്രിഡ്ജിനടിയിലാ. അവിടുന്ന് റൈറ്റ് എടുത്ത് പോയാൽ റെസ്റ്റോറൻറ്റ്. വാ, വേഗം കയറ്.
1: ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര എനിക്കെന്തോ അത്ര ശരിയായി തോന്നണില്ല. ഞങ്ങൾ കയറി. ശരി, വിട്ടോ.

0: കാർലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന അതിവേഗത്തിലെത്തിയ രാക്ഷസ ബൈക്ക് കവറിനെടുത്തത് ഇളവേണിയെ മാത്രമായിരുന്നില്ല, എന്റെയും മഹേശ്വരിയുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തൂവെള്ള ഗൗണിൽ ഒരു മാലാഖിയെപ്പോലെ അടിവച്ച് നടന്നുവന്ന എന്റെ കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചോരപ്പൂ കളഞ്ഞ് ആംബുലൻസിൽ എന്റെ മടിയിൽ കിടന്ന്.
1: റോങ് സൈഡിൽ വന്ന് അപകടമുണ്ടാക്കിയതിന് ശേഷം മായയായി മറഞ്ഞ വിദേശ ബൈക്ക് പിന്നെ ആരും കണ്ടിരുന്നില്ല അല്ലേ?
0: ഇല്ലെന്നതാണ് സത്യം. ഏറ്റവും വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിൻ്റെ കാരണക്കാരനായവനെ കണ്ടെത്താൻ ഒരുപാടലഞ്ഞു. പോലീസിന് പോലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരുടെ ബുക്കിൽ തിരക്കേറിയ നഗരത്തിലെ അനിവാര്യമായ ഒരപകടം അത്ര തന്നെ.
2: പക്ഷേ പിറന്നാൾ ദിനത്തിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നിങ്ങളുടെ പ്രതീക്ഷകളെ കശക്കിയെറിഞ്ഞ ആ വ്യക്തി ഈ സ്റ്റുഡിയോയുടെ പടികയറി വരിക തന്നെ ചെയ്തു അല്ലേ ധനപതി?
0: ആ വ്യക്തിയോ എനിക്കറിയില്ല.
2: എല്ലാ സിനിമാക്കാരും ആവശ്യപ്പെടുന്ന ഒന്നാം നമ്പർ റെക്കോർഡിസ്റ്റാണ് ധനപതി. പക്ഷേ നുണ പറയുന്നതിൽ ധനപതി ഒന്നാം നമ്പറല്ല.
0: ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: അതൊക്കെ ഞങ്ങൾ പറയാം, പക്ഷെ അതിനു മുമ്പ് സംഭവിച്ചതെന്താണെന്ന് വിശദമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം.
2: ബാംഗ്ലൂരിലെ എഫ് എം ലിസണേഴ്സിന്റെ ഉള്ളിൽ ആവേശമായി പടർന്നു കയറിയ ഡേവിഡ് ആരോഗ്യസ്വാമി എന്ന റേഡിയോ ജോക്കിയുടെ ഒരു പാഷൻ വിദേശ നിർമ്മിത ബൈക്കുകളിൽ ഔട്ടർ റിംഗ് റോഡുകളിൽ മിന്നലായി പാഞ്ഞു നടക്കുക എന്നതായിരുന്നു. എന്നാൽ December 18 അപ്രതീക്ഷിതമായി നടന്ന ആക്സിഡന്റിൽ ഡേവിഡ് ഭയന്നു പോയിരുന്നു. അതിനാൽ ഇടുങ്ങിയ വഴിയിൽ തന്റെ അതിവേഗതയിൽ വന്നു ഭവിച്ച അപകട സ്ഥലത്തു നിന്ന് അയാൾ മിന്നൽ പോലെ മറഞ്ഞു കളഞ്ഞു.
1: തക്ക സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ആ പിറന്നാൾക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഡേവിഡിന് കഴിയുമായിരുന്നു. പക്ഷേ തന്റെ രക്ഷ മാത്രമായിരുന്നു അയാൾ പരിഗണിച്ചത്.
2: 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പടികയറി എത്തിയത് താൻ പുതുതായി തുടങ്ങുന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ റെക്കോർഡിങ്ങിനായി ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച റെക്കോർഡിസ്റ്റിനെ തേടിയായിരുന്നു.
1: അപ്പോൾ പക്ഷേ ധനപതിക്ക് അറിവുണ്ടായിരുന്നില്ല തന്റെ സ്വപ്നം അപഹരിച്ചു കളഞ്ഞയാളാണ് തന്റെ മുന്നിലെന്ന്.
2: അതെ, ഡേവിഡിനും അറിയില്ലായിരുന്നു. കൺസോളിലിരുന്ന് തന്റെ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിച്ചിരുന്ന ധനപതി തന്നെ തന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു നേർരേഖ മാത്രമാക്കി മാറ്റുമെന്ന്.
0: നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ
1: അതെ ധനപതി, പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ ഒരു ശബ്ദശകലം പോലെ അതൊരു രഹസ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു.
2: ഡേവിഡായിരുന്നു ആ ബൈക്ക് റൈഡർ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇനി ഒളിക്കാനൊന്നുമില്ല, പറയൂ.
0: സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രകാശവീജികൾ അന്ധകാരം തുളച്ചെത്തുന്നത് പോലെ ഒരു നാൾ സത്യത്തിൻ്റെ മുഖം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്താലും ലോകത്തിന് മുന്നിൽ ഡേവിഡ് മറച്ചു വെച്ചതായിരുന്നാലും. അതെ, ഡേവിഡിലേക്ക് എത്താൻ എനിക്ക് 5 വർഷം വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പോഡ്കാസ്റ്റ് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഡേവിഡിൻ്റെ പോപ്പുലാരിറ്റി തന്നെ ഒരു കാരണം. പിന്നെ മലയാളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഡേവിഡ് തൻ്റെ പോഡ്കാസ്റ്റിനായി കണ്ടെത്തിയത്. മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികൾക്ക് ശബ്ദരൂപം നൽകുക, മികച്ച കൃതികൾക്ക് അങ്ങനെ ശബ്ദപതിപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു.

വിജയാഘോഷത്തിനായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നൈറ്റ് പാർട്ടിക്ക് അവസാനം ഡേവിഡിനൊപ്പം ഞാനും അയാളുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഹോട്ടലിലെ പരിപാടിയിൽ അല്പം ഓവറായിപ്പോയ എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചെത്താൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഡേവിഡ് അയാളുടെ കാറിൽ എന്നെ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 17-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിദംബരം, ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. ധനപതി ജയദേവ് കോട്ടയം. മഹേശ്വരി സുഷമ അനിൽ. ഇളവേണി മീര വിജയകുമാർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 18-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ദർശനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി
1: സർഗ കേരളം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സർഗ കേരളത്തിൽ വി എസ് അജിത് അവതരിപ്പിക്കുന്ന കഥ, ഇന്ദിര അശോക് അവതരിപ്പിക്കുന്ന കവിത, ഡോക്ടർ എം എ സിദ്ദിഖ് നടത്തുന്ന പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം വി എസ് അജിത് അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. കോലാപുരി.
2: സരിതയുടെ പാദരക്ഷ കാണാനില്ല എന്ന വാർത്തയോടെയാണ് അന്ന് പ്രഭാതം പൊട്ടിവിടർന്നത്. താരയ്ക്ക് അതിൽ ചെറിയൊരു കണ്ണുണ്ടായിരുന്നതായി രശ്മിക്ക് സംശയമുണ്ട്. ആംചോ ബസ്തർ എന്ന പുസ്തകമെഴുതിയ നന്ദിനി മേനോനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ സരിത സാഹസികമായി ജീവൻ പണയം വെച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വാങ്ങിയ കോലാപുരി ചെരുപ്പാണ് മോഷണം പോയിരിക്കുന്നത്. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന മട്ടിൽ കൂട്ടിച്ചോദിക്കാൻ കമ്പും ക്നാച്ചിയുമായി പ്രാഗയിലെ ചെറുപ്പക്കാർ പഞ്ചായത്ത് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ താരയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോഴാണ് സരിതയുടെ അനിയൻ ചെറുക്കൻ അത് കണ്ടുപിടിച്ചത്. ഇടംകാലിലെ കോലാപുരി ചെടിച്ചട്ടിയുടെ മറവിൽ കിടപ്പുണ്ട്. അപ്പോൾ വലത്തേക്കാലിലെ ഒറ്റ ചപ്പൽ മാത്രമാണ് മിസ്സായിരിക്കുന്നത്. ജോഡിയായി നിലകൊണ്ടാൽ മാത്രം നിലനിൽപ്പുള്ള പാദരക്ഷകളിൽ ഒരെണ്ണം മാത്രം കാണാതായ സ്ഥിതിക്ക് മോഷ്ടാവിൻ്റെ ലക്ഷ്യം പുനരുപയോഗമല്ല, പോക്കൃത്തരമാണ് എന്ന് വ്യക്തം. ഊഹാപോഹത്തിൻ്റെ ബലത്തിൽ താരയുടെ വീട്ടിൽ ചെന്ന് കച്ചറയുണ്ടാക്കിയാൽ അവർ കേസ് കൊടുക്കാനിടയുണ്ട്. ആയതിനാൽ കിം കരണീയം എന്ന് പണ്ഡിതനും ചരിത്രകാരനുമായ മദനൻ സാറിനോട് ഉപദേശം ചോദിക്കാൻ പഞ്ചായത്തിലെ ചെറുപ്പക്കാർ തീരുമാനിച്ചു. ഒറ്റക്കാലിലെ ചെരുപ്പെന്ന് കേൾക്കുമ്പോൾ ഹൈദരാബാദ് നൈസാമും മദൻ മോഹൻ മാളവയും തമ്മിലുള്ള വിനിമയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മദനൻ സാർ വാചാലനായി. ഇത് കേട്ട് ആട്ടോക്കാരൻ അനിക്കുട്ടനെ കലി വന്നു. 150 രൂപയുടെ ചെരുപ്പ് മോഷണം പോയ വിഷയത്തിൽ മദൻ മോഹൻ മാളവിയെയും മഹാത്മാഗാന്ധിയെയും മറ്റും എന്തിനാണ് വലിച്ചിഴയ്ക്കുന്നത്? ഇതാണ് പണ്ഡിതന്മാരുടെ കുഴപ്പം. ഇത്തരം ചീളു കേസുകളിൽ ബാർബർ ബാബുവിനോട് അഭിപ്രായം ചോദിക്കുന്നതാണ് ഉചിതം. അത് ശരിയാണെന്ന് പഞ്ചായത്ത് മെമ്പറും തലകുലുക്കി. ഒറ്റ ചെരുപ്പാണെങ്കിൽ നായ കടിച്ചതാവാനേ വഴിയുള്ളൂ. ബാർബർ ബാബു ദാന്ന് പ്രശ്നം റിസോൾവ് ചെയ്തു. സ്ഥിരം ചെരുപ്പ് കടിയനായ ടിപ്പ് എന്ന നായയെ താൻ മനഃശാസ്ത്രപരമായ നീക്കത്തിലൂടെ കൈകാര്യം ചെയ്ത കഥ ബാബു എടുത്തിട്ടു.

വെറും കൈ പറയാം. ഒരു ദിവസം ഹവായ് റബ്ബർ ചപ്പലിനെ തീയിൽ കാണിച്ച് ഉരുക്കിയ ശേഷം ടിപ്പുവിൻ്റെ ചുണ്ടിൽ അമർത്തിപ്പിടിച്ചു. പാവം, പൊള്ളി അടർന്നുപോയി. അതോടെ ആ സ്വഭാവവും മാറി. പിന്നെ ചെരുപ്പ് കണ്ടാലേ ഓടിക്കളയും. ചിത്രീകരണ സമയത്ത് മൃഗങ്ങളോട് ക്രൂരത കാണിച്ചിട്ടില്ല എന്ന് സിനിമയിൽ എഴുതി കാണിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിലും കാണിക്കണം എന്നാണ് രോഷാകുലയായ രശ്മി അപ്പോൾ ചിന്തിച്ചത്. 150 രൂപയുടെ ചെരുപ്പല്ലേ, തൽക്കാലം പോട്ടേന്ന് വെക്കാം എന്ന് വാർഡ് മെമ്പറുടെ അഭിപ്രായം മാനിച്ച് ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. കഥ ഇവിടെ തീരേണ്ടതായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം മാലതിയുടെ ഒറ്റ ചെരുപ്പ് കാണാതായതോടെ സംഗതി വീണ്ടും കടുത്തു. നായയെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. സരിതയുടെയും മാലതിയുടെയും ഒറ്റ ചെരുപ്പുകൾ കാണാതായത് നേരം വെളുത്തപ്പോൾ ആണല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ആ സൂത്രക്കാരൻ നായ നക്തം ചരൻ അഥവാ രാത്രി സഞ്ചാരിയാണെന്ന സംശയം ബലപ്പെട്ടു. അന്ന് രാത്രി ബണ്ട് റോഡിൽ വിനുവും ജേക്കപ്പും ശ്രീകണ്ഠനും മണികണ്ഠനും മാറിയും തിരിഞ്ഞും ഉറക്കമൊഴിച്ചെങ്കിലും ഒരു നായും പേയും വന്നില്ല. എന്നാൽ പിറ്റേ ദിവസം രാവിലെ പഞ്ചായത്ത് ആഫീസിൽ 10 പെണ്ണുങ്ങളാണ് എത്തിയത്. രമണി, കല്യാണി, ശോഭ, അനു, ഷെർലി, ആയിഷ, മീര, ഷീബ, സെബു, പിന്നെ ചന്ദ്രികയും. എല്ലാവരുടെയും ഒറ്റ ചെരുപ്പ് മിസ്സായിരിക്കുന്നു. എല്ലാം വലതുകാലിലേത്. റീസണിംഗ് എബിലിറ്റിയിൽ ഫുൾ മാർക്കോടെ ഈയിടെ PSC ജയിച്ചു വന്ന LD ക്ലാർക്ക് ബിജു ഇപ്രകാരം പ്രസ്താവിച്ചു. ചെരുപ്പുകളുടെ തിരോധാനത്തിന് പിന്നിൽ നായയോ മറ്റേതെങ്കിലും മൃഗമോ അല്ല. ഒന്നാമതായി, പെണ്ണുങ്ങളുടെ ചെരുപ്പുകൾ മാത്രമാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. രണ്ടാമതായി, എല്ലാവരുടെയും ഒറ്റ ചെരുപ്പ് മാത്രമേ പോയിട്ടുള്ളൂ. മൂന്നാമതായി, സകലരുടെയും വലത്തേ കാലിലെ ചെരുപ്പാണ് കാണാതായിരിക്കുന്നത്. ഇത്രയും ക്ലറിക്കൽ എബിലിറ്റി മൃഗങ്ങൾക്ക് ഇല്ല. ഇതിനു പിന്നിൽ മനുഷ്യനാണ്, നിർബന്ധ ബുദ്ധിയുള്ള ഏതോ മനിതൻ. നിർമ്മിത ബുദ്ധിയുള്ള വല്ല എന്തിരൻ ആവാനും മതി. ഒടുവിൽ ഓരോ വാർഡിലും 10-20 ക്യാമറകൾ വച്ചതോടെ ഗ്രാമത്തിൽ ഒന്നിനും മറയില്ലാതായി. ക്യാമറ എന്നതാണല്ലോ പുതിയ ലോകക്രമം. പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ടായി. ചെരുപ്പുകള്ളൻ അബ്രപാളിയിൽ പതിഞ്ഞു. കണ്ണങ്കുഴി വാർഡിൽ പുതുതായി വാടകയ്ക്ക് വന്ന പ്രശാന്തൻ പുതുച്ചേരിയാണ് കക്ഷി. ടിയാൻ പ്രമുഖ ബുക്ക് സ്റ്റാളിലെ ജോലിക്കാരനാണ്. കഥയുടെ തുടക്കത്തിൽ താരയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാനിരുന്ന ജനാവലി വൈകിട്ടോടെ പ്രശാന്തൻ്റെ വീട്ടിലേക്ക് വച്ചു പിടിച്ചു എന്ന കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. നാട്ടുകാരെ കണ്ടതോടെ കുനിഞ്ഞ് താഴേക്ക് നോക്കി നടന്ന് രാവിലെയും വൈകിട്ടും ജോലിക്ക് പോകാനല്ലാതെ പൊതുവെ പകൽവെട്ടത്തിൽ പുറത്തിറങ്ങാത്തവനും കൂട്ടുകാർ ഒന്നും ഇല്ലാത്തവനും അന്തർമുഖനുമായ പ്രശാന്തൻ ഒപ്പാരും നിലവിളിയും ആരംഭിച്ചു. തൻ്റെ 8 വയസ്സുണ്ടായിരുന്ന ഏക മകൾ പുഴയിലേക്ക് വീണുപോയ ഒറ്റ ചെരുപ്പെടുക്കാൻ ശ്രമിക്കവേ മുങ്ങിമരിച്ച കഥനകഥ അയാൾ അമ്പലപ്പോടെ സ്മരിച്ചു. 10 വർഷം മുമ്പായിരുന്നു അത്. അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 18 വയസ്സായേനെ. ഇതാണ് താൻ ഉദ്ദേശം 18 വയസ്സ് വരുന്ന പെണ്ണുങ്ങളുടെ വലങ്കാലിലെ ചെരുപ്പ് മോഷ്ടിക്കുന്നത് എന്നയാൾ ലോജിക്കടിക്കാതെ വ്യക്തമാക്കി. തല്ലാൻ വന്നവർ തലോടാൻ തുടങ്ങി. പെണ്ണുങ്ങൾ അലമുറയിട്ട് കരഞ്ഞു. പ്രശാന്തൻ ചേട്ട കരയല്ലേ, ഞങ്ങളൊപ്പമുണ്ട് എന്നവർ വാക്കു നൽകി. അയൽക്കൂട്ടം സഭ കൂടി കഴിയുന്നത്ര പെണ്ണുങ്ങൾ വലങ്കാലിലെ ചെരുപ്പ് പ്രശാന്തന് ദാനം ചെയ്യേണ്ടതാണെന്ന് പ്രമേയം പാസ്സാക്കി. കഥ ഇവിടെ തീരേണ്ടതായിരുന്നു. എന്നാൽ അന്വേഷണ കുതുകിയായ LD ക്ലാർക്ക് ബിജു തൻ്റെ അൽഗുരിത പരീക്ഷണങ്ങൾ തുടർന്നു പോകുന്ന വകയിൽ മറ്റൊരു കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചു. ഫേസ്ബുക്കിൽ കഥയും കവിതയും എഴുതുന്ന പെണ്ണുങ്ങളുടെ ചെരുപ്പുകൾ മാത്രമാണ് മോഷണം പോയിട്ടുള്ളത്. ഇതിൻ്റെ രഹസ്യം തിരക്കി ബിജു ആരും സഞ്ചരിക്കാത്ത വഴികളിലേക്ക് സൈക്കിൾ ചവിട്ടി. പരാജയപ്പെട്ട എഴുത്തുകാരനാണ് മനസ്സില്ലാ മനസ്സോടെ ബുക്ക് സ്റ്റാളിൽ നോലി നോക്കുന്ന പ്രശാന്തൻ എന്ന് പൂർവാശ്രമത്തിലെ സുഹൃത്തുക്കൾ അറിയിച്ചു. മിനി കഥകളും മിന്നൽ കഥകളും എഴുതി ഫേമസ് ആവാൻ പ്രശാന്തൻ പഠിച്ച പണി 18 നോക്കിയെങ്കിലും എറിച്ചില്ല. ഫോർ സെയിൽ ബേബി ഷൂസ് നെവർ വോൺ. ലോകത്തിലെ ഏറ്റവും ചെറുതും വിഖ്യാതവും ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയതായി പറയപ്പെടുന്നതുമായ മുകളിൽ പറഞ്ഞ മൈക്രോ കഥയാണ് പ്രശാന്തനെ
ഈ മേഖലയിലേക്ക് ആകർഷിക്കും.

0: അന്വേഷിച്ചത്. പൊടിക്കുഞ്ഞിൻ്റെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ചെരുപ്പ് വിൽക്കാനുണ്ട് എന്ന ആ ഒറ്റവരി കഥ കവിതയെ കവച്ചു വെക്കും. യുവമിഥുനങ്ങൾ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി വാങ്ങിവെച്ച ഷൂസായിരിക്കും അത്. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചു പോകയാൽ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവർ കൊടുത്ത പരസ്യമാവാം അത്. അല്ലെങ്കിൽ ഇങ്ങനെയും കരുതാം, അമ്മയും കുഞ്ഞും പ്രസവത്തോടെ മരിച്ചു പോയിരിക്കാം. ശിഷ്ടകാലം ഈ ചെരുപ്പ് കാണാനുള്ള ഹൃദയകാഠിന്യം ഇല്ലാത്ത ആ അച്ഛൻ കൊടുത്ത പരസ്യമാവാം. തൻ്റെ മാലഹ കുഞ്ഞിനു വേണ്ടി ആശിച്ചു വാങ്ങിയ ചെരുപ്പ് ഓടയിൽ എറിയാൻ പാടില്ലല്ലോ, അതാവാം വിൽപ്പനയ്ക്ക് എന്ന പരസ്യം കൊടുത്തത്. ഇതുപോലൊരു കഥ എഴുതിയിട്ട് മരിച്ചാൽ മതി എന്ന വിചാരവുമായി ഒറ്റാം തടിയായി നടന്ന പ്രശാന്തനെ വീട്ടുകാർ നിർബന്ധിച്ച് പെണ്ണുകെട്ടിച്ചു. 10 മാസം കഴിഞ്ഞിട്ടും കൊള്ളാവുന്ന കഥയൊന്നും ജനിച്ചില്ല. എഴുത്തുകാരനാവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിൽ നിരാശനായി പണിക്കൊന്നും പോകാതെ വീട്ടിൽ കുത്തിയിരുന്ന പ്രശാന്തനെ ഭാര്യ പ്രമീള ഇപ്രകാരം ഉപദേശിച്ചു. വല്ലവരും എഴുതിയത് കട്ടെടുത്ത് ഫേമസ് ആവാൻ നോക്ക് മനുഷ്യ, എത്രയോ പ്രമുഖർ അപ്രകാരം മഹാന്മാരായിരിക്കുന്നു. ഉപദേശം നല്ലതാണെങ്കിലും കട്ടെടുത്ത വക പൊലിപ്പിച്ചെടുക്കാനുള്ള നൈപുണ്യം കമ്മിയായിരുന്ന കാരണം അതുമേറ്റില്ല. എന്നാൽ ഈ രാസപ്രക്രിയക്കിടയിൽ ഒന്ന് സംഭവിച്ചു. ഫിക്ഷനെയും റിയാലിറ്റിയെയും അഥവാ ഭാവനയെയും യാഥാർത്ഥ്യത്തെയും വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ആ പ്രത്യേക ഞരമ്പ് പ്രശാന്തിന് കൈവിട്ടുപോയി. അതിനെ തുടർന്നാണ് ഈ കഥയ്ക്ക് ആസ്പദമായ സംഭവങ്ങൾ അരങ്ങേറിയത്. കഥ ഇവിടം കൊണ്ടും തീരുന്നില്ലേ എന്നല്ലേ അടുത്ത സ്റ്റോപ്പിൽ അവസാനിക്കും. ബുധനാഴ്ച രാവിലെ ഐശ്വര്യമായിട്ട് സംഭാവന നൽകാനുള്ള ഒറ്റച്ചെരുപ്പുകളുമായി ലലലാമണികൾ കൂട്ടം കൂട്ടമായി പ്രശാന്തൻ്റെ വാടക വീട്ടിലെത്തിയപ്പോൾ ഭവനം പുറത്തുനിന്നും താഴിട്ട് പൂട്ടിയ നിലയിൽ കാണപ്പെട്ടു. 4 ആളറിയെ ഓസിന് കിട്ടുന്നതിനേക്കാൾ ആരുമറിയാതെ കട്ടെടുക്കുന്നതാണ് സുഖം എന്നാണ് വെളുപ്പാങ്കാലം കൂടും കുടുക്കയുമായി പരശുരാം എക്സ്പ്രസിൽ കയറിപ്പറ്റിയ പ്രശാന്തൻ അപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്.
1: കോലാപുരി V.S. അജിത് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി ഇന്ദിര അശോക് അവതരിപ്പിക്കുന്ന കവിതയാണ് വെറും വാക്ക്.

ഉരയ്ക്കുന്നു. കൂട്ടുതെറ്റി പിറന്നവയോടു തൻ നേട്ടമൊക്കെ നിസ്സംഗതാ കാവ്യമായി.

ചുറ്റിലും കൂട്ടു ചെന്നായ പണ്ടൊരാൾ പ്രച്ഛന്ന വേഷമിട്ട ചതിക്കഥ ചൊല്ലുന്നു. വെമ്പിഞാൻ കണ്ണുനീരല്ലറിഞ്ഞത് സങ്കടത്തിൻ സമജല സംയമം.

പുറപ്പെടും. ചങ്കെടുത്തുപ്പുലായനിയിൽ ചേർത്ത് നല്ലതോ എന്ന് ചോദ്യമാരായുന്നു. കയ്പുനീരിനാൽ ജ്ഞാനപ്പെടുന്നു ഞാൻ, കല്ലുമുള്ളു കടക്കുമിടവഴി മഞ്ഞിനൊപ്പം നടന്നവധൂതമായി.

ട്ടിനൊരേ നില, ആർത്തലയ്ക്കുവാനാകാത്തൊരു മൃഗം കൂർത്ത ശബ്ദം മുരണ്ടും കടം കൊള്ളൂ.

0: വെറും വാക്ക് ഇന്ദിര അശോക് അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗ കേരളത്തിൽ അവസാനമായി ഡിജിറ്റൽ യുഗത്തിലെ സാഹിത്യ വിമർശനം ഡോക്ടർ എം എ സിദ്ദിഖ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഡിജിറ്റൽ യുഗം എന്നത് ഇതിനു മുൻപുള്ള ഒരു ചരിത്രകാലത്തിന്റെയും ആവർത്തനമല്ല. എന്നാൽ നാളിതുവരെയുള്ള ഭൂമിയിലെ ജീവിതങ്ങളുടെ പകർപ്പുകളുടെ സിമുലേഷൻസിന്റെ ഒരു മിശ്രണമാണ്. മനുഷ്യർ പിറവിയെടുക്കുന്നതിനും എത്രയോ മുൻപുള്ള ഭൗമയുഗങ്ങളെ കൂടി അത് കൺമുന്നിലെന്ന വിധം കൊണ്ടുവരുന്നു. കാഴ്ചകളുടെ അനന്തമായ ലീലാവിലാസങ്ങൾ ഭരിക്കുന്ന ഡിജിറ്റൽ യുഗം മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇതിനു മുൻപുള്ള ഏതു കാലത്തെ അപേക്ഷിച്ചും വ്യത്യസ്തമായിരിക്കുന്നു. ആശയവിനിമയത്തിന് അനേകം മോഡുകൾ ഉപയോഗിക്കുന്ന മൾട്ടി മോഡാലിറ്റി, സാങ്കേതികവിദ്യയുമായി വിസ്മയകരമായ വേഗതയിൽ സംഭവിക്കുന്ന ഇൻട്രാക്ടിവിറ്റി, അൽഗോരിതങ്ങൾ നിർണയിക്കുന്ന ജീവിത പരിസരം, ഇവ മൂന്നും മുൻപ് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഈ മാറ്റങ്ങൾ സാഹിത്യത്തെയും സ്വാധീനിക്കും, സാഹിത്യ വിമർശനത്തെയും സ്വാധീനിക്കും. ഡിജിറ്റൽ യുഗത്തിനു മുൻപ് വരെ സാഹിത്യരചനയ്ക്കും സാഹിത്യ വായനയ്ക്കുമെല്ലാം വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഇതിനെ സമഗ്രമായി പുനർനിർമ്മിക്കുകയും രചനയിലും സങ്കല്പത്തിലും വായനാ സ്വഭാവത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഹൈപ്പർ ടെക്സ്റ്റ്, മൾട്ടിമീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ, നിർമ്മിത ബുദ്ധി, ഇവ നാലും ചേർന്ന് നിർണായകമായ ആധിപത്യം ചെലുത്തുന്ന ഒരു പരിസരം സാഹിത്യമണ്ഡലത്തിലും രൂപപ്പെട്ടു. ഇത് പരമ്പരാഗത രചനാരീതികളെ അപ്പാടെ തകിടം മറിക്കുന്ന ഒരു സാംസ്കാരിക വഴിത്തിരിവായിരുന്നു. സാഹിത്യ പാഠത്തെ നിർമ്മിക്കുന്നതിൽ ഭാഷയ്ക്കുണ്ടായിരുന്ന ആധിപത്യത്തെ ദൃശ്യങ്ങൾ, ശബ്ദങ്ങൾ, വ്യത്യസ്ത തരം കോഡുകൾ എന്നിവ ചേർന്ന് കൈയടക്കിയതോടെ ഡിജിറ്റൽ സാഹിത്യമെന്നത് പരമ്പരാഗത സാഹിത്യ രൂപങ്ങളെ അട്ടിമറിക്കുന്നതായി മാറി. പ്രിന്റ് മാധ്യമങ്ങളുടെ തുടക്കക്കാലത്ത് പരമ്പരാഗത പദ്യത്തിൽ നിന്നും പരമ്പരാഗത ഗദ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഭാവഗീതവും ചെറുകഥയും ആത്മകഥയുമെല്ലാം രൂപമെടുത്തതുപോലെയാണിത്. പ്രിന്റ് ടെക്നോളജിയുടെ കാലത്തെ വായനക്കാർക്ക് തങ്ങൾ വായിക്കുന്ന കൃതിയുമായും ആ കൃതിയുടെ നിർമ്മാണ സാഹചര്യങ്ങളുമായും പരോക്ഷമായ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് സ്ഥിതിയാകെ മാറി. വായനക്കാർ സജീവ പങ്കാളികളായി, ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്. അങ്ങനെ ആയിത്തീർന്ന സാഹിത്യ കാലാവസ്ഥയാണ് ഇന്നുള്ളത്. ഇത് കേവലം സാങ്കേതിക വളർച്ച കൊണ്ടുണ്ടായ മാറ്റം മാത്രമല്ല, മനുഷ്യൻ്റെ ഭാവനാശേഷിയിലുണ്ടായ വളർച്ചയുടെ ലക്ഷണം കൂടിയാണ്. സാങ്കേതിക വിദ്യകളോട് എങ്ങനെ ഭാവനാപരമായി ആശയവിനിമയം നടത്തണമെന്ന് രചയിതാക്കളും വായനക്കാരും ഭാവുകത്വപരമായി മനസ്സിലാക്കിയതിൻ്റെ പ്രതിഫലനമാണിത്. ഇൻസ്റ്റാ പോയട്രി അതിനൊരുദാഹരണമാണ്. ഡിജിറ്റൽ ലോകത്താണത് പിറവിയെടുത്തത് തന്നെ. രചന, പ്രകാശനം, സ്വീകരണം, ഇത് മൂന്നും പെട്ടെന്ന് നടക്കുന്നുവെന്ന് മാത്രമല്ല, ദ്രുതഗതിയിൽ വായനക്കാരിലെത്തുന്ന അത് പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്കും വിധേയമാകുന്നു. കമൻ്റുകൾ, ഷെയറുകൾ, ഹാഷ്ടാഗുകൾ എന്നിവയിലൂടെയുള്ള വായനാ പങ്കാളിത്തത്തിൻ്റെ സ്വഭാവം തന്നെ ഡിജിറ്റലായിത്തീരുന്നു. നിമിഷകവിത, ദ്രുതകവിത മുതലായ പഴയ കാവ്യരൂപവും ഇൻസ്റ്റാ പോയട്രിയും തമ്മിലുള്ള വ്യത്യാസത്തെ ഡിജിറ്റൽ ഭാവുകത്വം ഉപയോഗിച്ച് മാത്രമേ വിശദീകരിക്കാനാവൂ എന്ന് വരുന്നത് അതിനാലാണ്. ആവർത്തനമല്ല ഇവിടെ സംഭവിക്കുന്നത്, അതിവർത്തനമാണ്. ഇത്തരം അതിവർത്തനങ്ങളാണ് ഏതു കാലത്തും സാഹിത്യ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇതിനെ മനസ്സിലാക്കുകയും ഇതിനനുസരണമായി സ്വയം നവീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഡിജിറ്റൽ കാലത്തെ സാഹിത്യ വിമർശനം ആ കാലത്തെ ശരിയായി ആവിഷ്കരിക്കുന്ന സാഹിത്യ വിമർശനമായിത്തീരുന്നത്. ഈ മാറ്റങ്ങളെ വിശദീകരിക്കുന്നതിന് പുതിയ സിദ്ധാന്തങ്ങൾ വേണ്ടിവരും. ആധുനിക സാഹിത്യം പിറവിയെടുത്തപ്പോൾ പരമ്പരാഗത സാഹിത്യ തത്വചിന്ത കൊണ്ട് അതിനെ വിശദീകരിക്കാനാവുമായിരുന്നില്ല. ഉത്തരാധുനിക സാഹിത്യം കടന്നു വന്നപ്പോൾ അവയെ വിശദീകരിക്കാൻ ആധുനിക സിദ്ധാന്തങ്ങളും പോരാതെ വന്നു. പുതിയ പുതിയ സാഹിത്യ സിദ്ധാന്തങ്ങളും സാംസ്കാരിക സിദ്ധാന്തങ്ങളും പിറവിയെടുക്കുന്നത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ സിദ്ധാന്തങ്ങളുടെ ഉള്ളിലും കാലാകാലങ്ങളിൽ വലിയ പൊളിച്ചെഴുത്തുകൾ സംഭവിക്കുന്നുണ്ട്. റൊളാങ് ബാർത്തും ദെറീദയും മിഷേൽ ഫൂക്കോയും ജൂലിയ ക്രിസ്റ്റേവയും ഉത്തരഘടനാവാദികളെന്നാണ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും അവരവരുടെ സമീപനങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ദെലൂസിലും ഗൊത്താരിയിലും എത്തുമ്പോൾ ഉത്തരഘടനാവാദം പിന്നെയും നവീകരിക്കപ്പെടുന്നതായും നാം കാണുന്നു. മനുഷ്യകേന്ദ്രിതമായ പഴയ തത്വചിന്തയ്ക്ക് പകരം ഭൗതികവും ഭൗതികേതരവുമായ സമസ്ത ലോകത്തെയും പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക്കായി അവതരിപ്പിക്കാനുള്ള ശ്രമം അവരിലൂടെ തുടങ്ങിവെക്കുന്നത് കാണാം. ഇത് ഡിജിറ്റൽ ഭാവുകത്വകാലത്തിൻ്റെ ആരംഭമായി കണക്കാക്കാം. അതിൽ നിന്നൊക്കെ പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചൊരു സൈദ്ധാന്തിക പരിസരത്തെയാണ് ഡിജിറ്റൽ കാലത്തെ സാഹിത്യ വിമർശനം ആശ്രയിക്കുന്നത്. ഡിജിറ്റൽ ഇടത്തെയും അതിൻ്റെ സാംസ്കാരിക അനുഭവങ്ങളെയും സമഗ്രമായി മനസ്സിലാക്കുന്നതിനുള്ള സൈദ്ധാന്തികവും രീതിശാസ്ത്രപരവുമായ പദ്ധതിയായ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിൽ ഊന്നിയ സൈദ്ധാന്തിക കാഴ്ചപ്പാടാണത്. എന്നാൽ പരമ്പരാഗത മാനവിക സിദ്ധാന്തങ്ങളെ പാടെ കൈയൊഴിഞ്ഞുകൊണ്ടല്ല ഡിജിറ്റൽ മാനവികത പ്രവർത്തിക്കുന്നത്, അവയെക്കൂടി സമകാലികമായി സംയോജിപ്പിച്ചുകൊണ്ടാണ്. സാഹിത്യമടക്കമുള്ള മാനവിക പഠനങ്ങളിൽ മുൻപ് വ്യക്തിപരമായ ആശയങ്ങളെന്ന നിലയിൽ ഒതുങ്ങി നിന്നിരുന്ന പലതും ഇന്ന് എല്ലാവർക്കും ഏതു നേരവും സാധ്യമാവുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. പുസ്തകങ്ങളുടെയും സാംസ്കാരിക കലാവസ്തുക്കളുടെയും ഡിജിറ്റൈസേഷനിലൂടെ ലൈബ്രറികളും മ്യൂസിയങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന്, പാഠവിശകലനത്തിന് കമ്പ്യൂട്ടേഷണൽ സാധ്യതകൾ തുറന്നു തന്ന വിശാല ലോകമാണ് ഇന്ന് മുന്നിലുള്ളത്. വിവർത്തനം, വ്യാഖ്യാനം, വിശകലനം ഇതൊന്നും പഴയതുപോലെ ബുദ്ധിമുട്ടേറിയതല്ല.

0: സാഹിത്യകൃതികൾക്കും സാഹിത്യ സങ്കല്പങ്ങൾക്കും സംഭവിച്ച ദൃശ്യാത്മക അവതരണങ്ങൾ അവയെ ഏറെ ജനകീയമാക്കിയിരിക്കുന്നു. സാഹിത്യം തന്നെ ഒരു ബിഗ് ഡാറ്റയായി തീർന്നിരിക്കുന്നു. വായനക്കാർ കേവല വായനക്കാരായല്ല ഇന്ന് ഡിജിറ്റൽ ലോകത്ത് പെരുമാറുന്നത്. മുൻപ് സാഹിത്യ നിരൂപണം കൈയടക്കി വച്ചിരുന്ന പല അധികാരങ്ങളും ഇന്ന് എല്ലാവർക്കും ലഭ്യമായിരിക്കുന്നു. വായനക്കാർക്ക് അവരവരുടെ സെൻസിബിലിറ്റിയെ നിരന്തരമായി നവീകരിക്കുന്നതിനുള്ള സാഹചര്യം സംജാതമായിരിക്കുന്നു. സാഹിത്യവിദ്യയുടെ ജനാധിപത്യവൽക്കരണമെന്നാണ് ഈ മാറ്റത്തെ വിളിക്കേണ്ടത്. ഈ മാറ്റം സാഹിത്യ വിമർശനങ്ങളുടെ സമീപനത്തിലും കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഈ സമീപന മാറ്റത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഫ്രാങ്കോ മൊറെറ്റിയുടെ രചനകൾ. വിശേഷിച്ചും ഡിസ്റ്റൻറ്റ് റീഡിംഗ് എന്ന പേരിൽ അദ്ദേഹം പരിചയപ്പെടുത്തിയ സാഹിത്യ പഠന പദ്ധതിയും അതേ പേരിലുള്ള പുസ്തകത്തിലെ പ്രബന്ധങ്ങളും. ഒരു പഠന രീതി മാത്രം പറയാം, നെറ്റ്വർക്ക് സിദ്ധാന്തം അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്ലോട്ട് വിശകലനം. ഇത് സാഹിത്യകൃതികളിലെ കഥാപാത്ര വിശകലനത്തിനും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ മാപ്പ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. മൊറെറ്റിയുടെ നെറ്റ്വർക്ക് തിയറി പ്ലോട്ട് അനാലിസിസ് എന്ന ലേഖനം ഈ നിലയിലുള്ള ഒരു അപഗ്രഥനമാണ്. താൻ ചെയ്യുന്നത് ആയിരക്കണക്കിന് നാടകങ്ങളെടുത്ത് ലിറ്റററി ലാബിൽ വെച്ച് അവയുടെ പ്ലോട്ട് അനാലിസിസ് നടത്തുകയാണെന്ന് മൊറെറ്റി പറയും. ഗണിതശാസ്ത്രത്തിലെ ഗ്രാഫ് തിയറിയെ ഡിജിറ്റൽ മാനവികതയോട് സംയോജിപ്പിക്കുകയാണ് മൊറെറ്റി ചെയ്യുന്നത്. ബിഗ് ഡാറ്റ എന്ന നിലയിൽ വിസ്തൃതമായ സാഹിത്യത്തെ പഠിക്കുന്നതിന് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് സഹായകരമാവുന്നത് എങ്ങനെ എന്നതിൻ്റെ ഉദാഹരണമാണിത്. മൊറെറ്റിയുടെ അന്വേഷണങ്ങൾ സാഹിത്യത്തിൻ്റെ ടെക്നോജിയോഗ്രഫി, ലോകസാഹിത്യ വായനയ്ക്ക് പുതിയ അനുമാനങ്ങൾ, പുതിയ നോവൽ വായനകൾ, സൂക്ഷ്മമായ സാഹിത്യ ചരിത്ര രചന ഇവയിലേക്കെല്ലാം നീളുന്നവയാണ്. ഇത്തരം ആശയങ്ങളോ പഠന രീതികളോ ഡിജിറ്റൽ കാലത്തിനു മുൻപ് സങ്കല്പിക്കാനേ കഴിയുമായിരുന്നില്ല. പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തെയോ ന്യൂ ക്രിറ്റിസിസത്തെയോ പോലെ ഒരു വിമർശനം നാളെ മൊറെറ്റിയുടെ ഈ വിമർശന രീതിയും നേരിട്ടേക്കാം. ഇത് സാഹിത്യത്തെ ഉപരിതലത്തിൽ മാത്രമേ സ്പർശിക്കുന്നുള്ളൂ എന്ന് വിമർശിക്കപ്പെട്ടേക്കാം. പക്ഷേ കാലം പോകെ ഈ രീതികൾ ഇനിയും ഇനിയും ശക്തി പ്രാപിച്ച് ഉജ്ജ്വലമായ സാഹിത്യ വിമർശന രീതികളായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക. ഇത്തരം സാധ്യതകളുടെ വിശാലമായ പ്രപഞ്ചത്തിലേക്ക് മലയാള സാഹിത്യ വിമർശനവും സാവധാനം പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
1: ഡിജിറ്റൽ യുഗത്തിലെ സാഹിത്യ വിമർശനം ഡോക്ടർ എം എ സിദ്ദിഖ് നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, മറ്റൊരു നമ്പർ 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം എടക്കാട് ബറ്റാലിയൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവർ പാടിയത്, വരികൾ ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ.

സച്ചിൻ ബാലു, മേഘ ജോസ് കുട്ടി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഹിഷാബ് അബ്ദുൽ വഹാബ് ഈണം പകർന്നത്. ചിത്രം ഹൃദയം.

ഗാനോപഹാരത്തിൽ അടുത്തത് വരത്തൻ എന്ന ചിത്രത്തിനുവേണ്ടി നസ്രിയ നസീം പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ വിനായക് ശശികുമാർ, സംഗീതം സുഷിൻ ശ്യാം.

എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം കേൾക്കാം. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

ബിച്ചു തിരുമുള വരികളെഴുതി എ ആർ റഹ്മാൻ ഈണം പകർന്ന ഗാനമാണിനി. ഈ ഗാനത്തിന്റെ ആലാപനം യേശുദാസും സുജാതയും, ചിത്രം യോധ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: ആകാശവാണി
1: നേർമൊഴി.
2: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ശാസ്ത്രജ്ഞയാണ് എന്ന് പറയാം. റേഡിയേഷൻ ബയോളജിസ്റ്റ് ആണ്, എക്സ്പെരിമെന്റൽ ഓങ്കോളജിസ്റ്റ് ആണ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്, ഡോക്ടർ ഉമാദേവി പി.

0: രാജസ്ഥാൻ സർവകലാശാലയിലും മണിപ്പാൽ അക്കാഡമി ഓഫ് സയൻസസിലും ഭോപ്പാലിലെ ജവഹർലാൽ നെഹ്റു ക്യാൻസർ ഹോസ്പിറ്റലിലും ജോലി ചെയ്തിട്ടുള്ള ഡോക്ടർ ഉമാദേവി മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ റേഡിയോ ബയോളജി വിഭാഗം സ്ഥാപക വകുപ്പ് മേധാവിയായും സേവനമനുഷ്ഠിച്ചു. ധാരാളം അവാർഡുകളും നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിന്റെ ഫെലോഷിപ്പും ഡോക്ടർ ഉമാദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിപ്നോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു. ഡോക്ടർ ഉമാദേവിയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കേരള സർവകലാശാലയിൽ നിന്ന് MSc എടുത്തതിനു ശേഷം റേഡിയേഷൻ ബയോളജി എന്നുള്ളതായിരുന്നു PhD. അത് 1964 ഈ റേഡിയേഷൻ ബയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ ആ സമയത്ത് എത്രത്തോളം ആളുകൾക്ക് പരിചിതമായിരുന്നു? അതെങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്?
2: ശരിക്കും എനിക്കും പരിചിതമല്ലായിരുന്നു. അങ്ങനെ ഒരു ശാഖ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിലാണ് റേഡിയേഷന്റെ വർക്ക് മുഴുവൻ നടന്നിരുന്നത്. അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. ഇതിനെപ്പറ്റി അധികം അപ്പം ഞാൻ MSc ചെയ്തപ്പോൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ബ്രദേഴ്സ് ഡൽഹി ഉണ്ടായിരുന്നു. ബ്രദറിനെ കൊണ്ടുപോയി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അത് റിസർച്ച് സ്കോളേഴ്സിന് ഒരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട്, അറ്റോമിക് എനർജിയുടെ പ്രോജക്റ്റ്. അതിൽ റേഡിയേഷൻ ബയോളജിയാണ് സബ്ജക്ട്. അപ്പോൾ എന്തൊരു ക്യൂരിയോസിറ്റി തോന്നി, ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരാഗ്രഹം തോന്നി. ഇങ്ങനെ ഒന്നിനെപ്പറ്റി കേട്ടിട്ടില്ല കഥയും. പിന്നെ കുറച്ച് ലിറ്ററേച്ചർ നോക്കാം, അന്ന് ഇത്രയും ലിറ്ററേച്ചറും ഇല്ല, വായിക്കാനും അധികം ഇല്ല. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി വെയിറ്റ് ചെയ്യാതെ അതിൽ പോയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടെ നിന്ന് റേഡിയേഷനെ പറ്റി പഠിച്ച് വന്ന് ഒരു ലാബ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു കണ്ടത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ PhD എടുത്തു.
1: വേറെ സ്ത്രീകളുണ്ടായിരുന്നോ?
2: ഞാൻ പോയത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലാണ്. രാജസ്ഥാനിലെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു. സ്ത്രീകൾ ഹയർ സ്റ്റഡീസിന് പോയിരുന്നില്ല. ഈവൻ MSc വളരെ ബുദ്ധിമുട്ടായിരുന്നു സ്ത്രീകൾ. പിന്നെ കോച്ചിക്കേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ PhD ഐ വാസ് എ ഫസ്റ്റ് ഗേൾ സ്റ്റുഡൻറ്റ്. അവിടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യത്തെ ഗേൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, ആദ്യത്തെ PhD ഗേൾ സ്റ്റുഡൻ്റ് ആയിരുന്നു, ബാക്കി ബോയ്സ് ആയിരുന്നു. പിന്നെ MSc തന്നെയാണെങ്കിലും അവർ വളരെ ബുദ്ധിമുട്ടിയിട്ട്, മാർക്ക് കൺസെഷൻ ഉണ്ടായിരുന്നു, ഫീസ് ഇല്ലായിരുന്നു. എനിക്കൊന്നും ഫീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല PhD. എന്നുവെച്ചാൽ നമ്മളെ ഗേൾസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് വേവിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ PhD ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബാക്കി സ്റ്റുഡൻസ് വരാൻ തുടങ്ങി. ഇപ്പം ധാരാളം ഗേൾസ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ മിത്സ് ഉണ്ടായിരുന്നു. ഗേൾസ് അത് റേഡിയേഷൻ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ മിത്സൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എനിക്കിതിനെ പറ്റി അറിയണമെന്നൊരു ഒരു ഇൻട്രസ്റ്റ് വന്നു, ക്യൂരിയോസിറ്റി വന്നു. പിന്നെ ഞാൻ PhD ചെയ്തു അവിടെ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോസ്റ്റ് ഡോക്ടർ ചെയ്തത് ആദ്യം ജപ്പാനിലായിരുന്നു പോയത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ റേഡിയേഷൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടെ എൻ്റെ റീഡേഴ്സ് സെലക്ഷൻ വന്നു. വന്ന് പിന്നെ റീഡേഴ്സ് സെലക്റ്റഡായി. പിന്നെ എനിക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരുന്നു ഒരു വർഷം. അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക് ചെയ്തത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലൊരു റേഡിയേഷൻ ബയോളജി സെക്ഷൻ, അവരുടെ SN യൂണിവേഴ്സിറ്റിയുടെ റേഡിയേഷൻ ബയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പോസ്റ്റ് ഡോക് ഒരു കൊല്ലം ചെയ്തത്. അപ്പോൾ കൂടുതൽ ടെക്നിക്സ് പഠിക്കാൻ ഇതിനെപ്പറ്റി അവിടെ നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. ഒരുപാട് ഞാൻ ലൈബ്രറി ഉപയോഗിച്ചിരുന്നു. നമ്മുടെ ഇവിടെ അന്ന് ലൈബ്രറിയിലൊന്നും ബുക്സും ജേണൽസും ഒന്നും കിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ ഫെസിലിറ്റീസ് ഇല്ല നമുക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ BRC ലൈബ്രറി അവിടെ പോകുമ്പോൾ പോവും, അല്ലെങ്കിൽ ഡൽഹിയിലെ നാഷണൽ മെഡിക്കൽ ലൈബ്രറി ഉണ്ട്, അവിടെ കുറച്ചതൊക്കെ ഉണ്ടാവും, അതിൽ പോകും. എവിടെ പോയാലും ഞാൻ ലൈബ്രറി പോയിരുന്നു. ഒരുപാട് ഞാൻ ലിറ്ററേച്ചറെ കളക്ട് ചെയ്യുമായിരുന്നു.
1: അപ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാരുടെ ഇതിനോടുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു?
2: ഞാൻ എൻ്റെ കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ മരിച്ചു, 8 വയസ്സുള്ളൂ. പിന്നെ ബ്രദേഴ്സാണ്
1: ഇവിടെ തന്നെ, തിരുവനന്തപുരം തന്നെ.
2: അല്ല, ഞാൻ ജനിച്ചു വളർന്നത് മുരിങ്ങൂർ എന്ന് പറയും, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ സാധാരണ പഠിക്കുക എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ അധികം പഠിപ്പിക്കേണ്ടതെന്ന്, പക്ഷെ എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു.
1: നിങ്ങൾ എത്ര പേരായിരുന്നു?
2: ഞങ്ങൾ 7 കുട്ടികളെ. ഞാൻ യങ്സ്റ്റ് ആണ്. 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ ബ്രദേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട് BSc ഞാൻ മഹാരാഷ്ട്രയിലാണ് ചെയ്തത്. അതിന് MSc പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബ്രദറിനെ നമുക്ക് പിലാനി പറഞ്ഞയക്കാം. പിലാനിയിലെന്ന് ഒരുപാട് കുട്ടികളൊക്കെ വരുന്നു, അത് രാജസ്ഥാനിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ കിട്ടിയാൽ പഠിച്ചാൽ മതി. മഹാരാഷ്ട്രയിൽ തന്നെ എനിക്ക് MSc അഡ്മിഷൻ കിട്ടി. അപ്പോൾ പിന്നെ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ടായില്ല. അവിടെ പഠിച്ചു. അതിന് PhD ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ ഡൽഹിയിലായിരുന്നു. ബ്രദർ പറഞ്ഞു എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാം, അവിടെ ചെയ്താൽ മതി. പിന്നെ രാജസ്ഥാനിൽ നമ്മുടെ ഒരു ഫേറ്റ് എന്ന് പറയാം. നമ്മൾ രാജസ്ഥാനിന് വേണ്ടി പോയതല്ല, പക്ഷെ അവിടെ ഈ പുതിയ സബ്ജക്റ്റ് വന്നു, അതിൽ റിസേർച്ച് ചെയ്യാൻ പറ്റി. എൻ്റെ റിസേർച്ചിന് ആരും ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല അവരാരും. അത് കാരണം എനിക്കൊരു കുറച്ച് ഫ്രീഡം ഉണ്ടായിരുന്നു. മേ ബി ബിക്കോസ് ഞാൻ ഏറ്റവും താഴെ കുട്ടിയാണ്. നാല് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക്. മൂത്ത ബ്രദേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അങ്ങനെയൊക്കെ. അപ്പോൾ പഠിക്കണം എന്നുള്ള വരുമ്പോൾ എൻ്റെ അമ്മയും പഠിപ്പിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പഠിക്കാൻ ആഗ്രഹം, പക്ഷേ അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്തപ്പോഴും കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ് അന്നത്തെ കാലത്ത് അറിയാമല്ലോ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഡൽഹിയിലോ കൽക്കട്ടയിലോ എവിടെ ഉണ്ടായിരുന്നു, ഓടയ്ക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ ഞാനാണ്. അപ്പോൾ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങ് പഠിക്കാം. പിന്നെ അതിന് എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. സ്കോളർഷിപ്പിനാണ് പഠിച്ചത് മുഴുവൻ, അവിടെ പി എച്ച് ഡി ചെയ്തതും അറ്റോമിക് എനർജിയുടെ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ മെറിറ്റ് സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹൈസ്കൂളിൽ 8, 9, 10. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് അമ്മയാണെങ്കിലും ഒബ്ജക്റ്റ് ചെയ്തില്ല. ബ്രദേഴ്സ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് നടന്നോട്ടെ, അല്ലാണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്കൊരു ഫ്രീഡം കിട്ടിയ സമയത്ത്
1: പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് ഗവേഷണവും അധ്യാപനവും തന്നെയായിരുന്നു. ഈ ഒരു ഗവേഷണം അധ്യാപനം ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത്?
2: ഞാൻ രണ്ടും ആസ്വദിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ സ്റ്റുഡൻസ് നമുക്ക് പുതിയ സ്റ്റുഡൻസ് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷനാണ്. ഞാനിപ്പോൾ ചുമ്മാ പോയി ക്ലാസ് എടുത്ത് വരാം, ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ തന്നെയായിരുന്നു ക്ലാസ് എടുത്തത്. പിന്നെ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് ടൈപ്പാണ്, കൗൺസിലിംഗ് അങ്ങനെയൊന്നും ഇല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് പറയും. പിന്നെ അതുപോലെ എൻ്റെ ജൂനിയേഴ്സ്, ഞാൻ ലെക്ചറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള ഗേൾസ്, ഗേൾസിന് എൻകറേജ്മെൻ്റ് കിട്ടാതെ രാജസ്ഥാനിൽ, ഞാൻ ആദ്യം 15 കൊല്ലം പഠിപ്പിച്ചത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വേറെ പല പെൺകുട്ടികളും പിന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്ക് വോയിസ് ഇല്ല, അവർക്ക് പേടിയാണ് സീനിയർ പ്രൊഫസേഴ്സിനൊക്കെ സംസാരിക്കാൻ. അപ്പോൾ അവരുടെ കാര്യങ്ങളൂടെ എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പം ഞാൻ ചെന്ന് ഒരു വോയിസ് ആയിട്ട് ചെന്ന് പറയും, എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി ബാധിക്കില്ല, പക്ഷേ ഇവർക്കൊക്കെ വേണ്ടി ബാധിക്കും. അപ്പം ഞാനൊരു അവർക്കൊരു ഒരു സപ്പോർട്ടായിട്ട് ഞാൻ ഇപ്പോഴും പറയും. അവർ രാജസ്ഥാനിലെ ചില ദീദി ദീദിയാരനാണെന്ന് പറയും, അന്ന് എല്ലാവരും ദീദി ദീദി എന്നാണ് വിളിക്കുന്നത് അവിടെ സീനിയേഴ്സിനെ, ചേച്ചി എന്നുള്ളതിലും. അപ്പോൾ ദീദിയാണ് ഇതിന് പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെ ഇപ്പോഴും പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവിടെ, ഇച്ച കുട്ടികൾ. അപ്പോൾ അവർക്ക് റിട്ടയർ ചെയ്തു. എന്നാലും
1: സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത മേഖലകളിലേക്ക് ആദ്യം പോകുന്ന സ്ത്രീകൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. എയർഫോഴ്സിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന കേട്ട് ലേഡീസ് ടോയ്ലറ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ആവശ്യങ്ങൾ പോലും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല, അതിന്റെ ആവശ്യം മുമ്പ് വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ?
2: ഞാൻ ഹോസ്റ്റലായിരുന്നു അവിടെ, ഗേൾസ് ഹോസ്റ്റൽ, നല്ല ഹോസ്റ്റലായിരുന്നു. പക്ഷേ ലേഡീസ് ടോയ്ലറ്റിന് ഒരുപാട് ഫീൽ ചെയ്തിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ്. രാജസ്ഥാനിൽ അന്നത്തെ കാലത്തൊക്കെ നമ്മളിപ്പോൾ ബസ്സിൽ 4-5 മണിക്കൂർ ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ, റൂറൽ ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊന്നും ടോയ്ലറ്റ് ഇല്ല. അപ്പം നമ്മൾ വഴിക്ക് എവിടെയെങ്കിലും ബസ് നിർത്തും, ഏതെങ്കിലും മരത്തിൻ്റെ പിന്നിൽ ചെന്നിരിക്കണം. അങ്ങനെ ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. വെച്ചാൽ നമുക്കത് നമുക്ക് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ നിന്ന് രാജസ്ഥാനിൽ പോയപ്പോഴ അന്ന് ശരിക്കും ഡെസേർട്ട്. അവിടെ ഇന്ദിരാഗാന്ധി കനാൽ വന്നതിന് ശേഷമാണ് അവിടെ കുറച്ചുകൂടെ ആയിരത്തിൽ പച്ചപ്പ് വന്നത്. അപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി മുമ്പിലാണെങ്കിലും റോഡൊന്നും ശരിയില്ല. ഒരു കാറ്റ് വരുമ്പോൾ മണലെടുത്ത് ഇങ്ങോട്ടിടും അങ്ങോട്ട് എടുക്കും, അങ്ങനെ ഒരിതാണ്. ബസ്സൊന്നുമില്ല അവിടെ, അങ്ങനത്തെ ഒരു ഏരിയയിലായിരുന്നു. പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ പൊടിയിൽ നിറയും. പിന്നെ ഫുഡിലൊക്കെ വരും. അപ്പോൾ എനിക്ക് ആദ്യം അമീബേസസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ആ സമയത്ത്, വെള്ളത്തിലൊക്കെ കണ്ടാമിനേഷൻ വന്നിട്ട്. പക്ഷേ എനിക്ക് ആ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യണം, ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നൊരു ആഗ്രഹം കണ്ട് ആരോടും പറയില്ലായിരുന്നു, വീട്ടിലൊന്നും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും, ഇത് എൻ്റെ ആവശ്യമാണ്, അവരുടെ ആരുടെ ആവശ്യമില്ല. അത് പറഞ്ഞ് ഞാനോട് പറയില്ലായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ചില ലേഡീസ് ടോയ്ലറ്റ് ഉണ്ടാവില്ല.
1: പിന്നെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു?
2: എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രശ്നം ഉണ്ടായത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ കോ എഡ്യൂക്കേഷനിലൊക്കെ പഠിച്ചിട്ടാണ് പോയത്. അവിടെ ഈ ഗേൾസ് ബോയ്സ് ഇന്റർമിക്സിന് ആ സമയത്ത് കുറവായിരുന്നു. എനിക്കത് തോന്നിയിട്ടില്ല, പക്ഷെ അവർക്ക് തോന്നിയിട്ട് കണ്ടായിരിക്കും. അപ്പം അവർക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് എന്നോട് സംസാരിക്കേണ്ടതെന്നുള്ളത്. പക്ഷെ ഐ വാസ് ഓക്കെ, എനിക്കത്ര പ്രോബ്ലം തോന്നിയിട്ടില്ല ആ സമയത്ത്. പിന്നെ ഞങ്ങൾക്കൊരു നല്ല ബാച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബോയ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നൊരു ബാച്ചായിരുന്നു. ഞാൻ ആദ്യം ജോയിൻ ചെയ്ത ബാച്ചിൽ ലോക്കൽ എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരാൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്നായിരുന്നു, ഒരാൾ കർണാടകത്തിൽ നിന്നായിരുന്നു, അപ്പോൾ വേറൊരാൾ കേരളത്തിൽ നിന്നായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഡിഫറൻസിൽ വന്നൊരു കാരണം ഒരു നല്ലൊരു റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊരു പെൺകുട്ടി എന്നുള്ള അവർക്കും ചിലപ്പോൾ പ്രശ്നം തോന്നിയിട്ടാണായിരിക്കും, അത് സ്വാഭാവികമാണ്. പിന്നെ സ്റ്റാഫിലാണെങ്കിലും ആ ലെവലിലിട്ട് ആ സമയത്ത് വിമൻ പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നില്ല അവിടെ, മെൻ പ്രൊഫസേഴ്സ് തന്നെയായിരുന്നു. പക്ഷെ അവർ നല്ല സീനിയർ പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു നല്ലതായിട്ട് കുട്ടി വേറെ അടുത്ത് വന്നത്, അന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു രാമസ്വാമി, പ്രൊഫസർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ആളായിരുന്നു. പുള്ളി നേരത്തെ വരും, 9 മണിക്കാണ് ഓഫീസ് തുറക്കണം എന്ന് പറഞ്ഞാൽ 8:30 പുള്ളി എത്തും. ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ഒരാളായിരുന്നു റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് 13 hours എക്സ്പെരിമെൻ്റ് ആയിരിക്കും. ഞാൻ 7:30 വരും, 7:30 വന്ന് 8 മണി ഇറങ്ങി എൻ്റെ ലാബിൽ തുറന്ന് വർക്ക് ചെയ്യാം. ആ സമയത്ത് പ്രൊഫസർ വരുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ അവിടെ. ഫസ്റ്റ് ഗേളാണ്. അപ്പോൾ റോസ്റ്റർ വന്ന് ചോദിക്കും, ഡിഡ് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, വീട്ടിലേക്ക് എഴുത്തെഴുതിയോ എന്നൊക്കെ ചോദിച്ച് ഒരു നമ്മളൊരു സ്വന്തം കുട്ടിയമാരിയാണ് അവരൊക്കെ. അപ്പം ആ ഒരു അഫെക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ നിന്നെല്ലാം, സീനിയർ പ്രൊഫസേഴ്സ്. പിന്നെ ഞാൻ അവിടെ ലെക്ചർ ആയിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കുറച്ച് പേരൊക്കെ സീനിയർ പ്രൊഫസേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു എഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ. പിന്നെ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഐ ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്.
1: ഗവേഷണം എന്ന് പറയുന്നത് നമ്മൾ മണിക്കൂറുകൾ ചിലപ്പോൾ ലാബിനകത്ത് തന്നെയായിരിക്കും,
2: വേണം
1: ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ.
2: ഊണ് ഉപേക്ഷിക്കാറില്ല ഞങ്ങൾ, അതിനടുത്ത് സമയം കണ്ടെടുത്ത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറയും സ്റ്റാർവ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോഴും സമയം കാണും, 10 മിനിറ്റ് 5 മിനിറ്റ് വട്ടോ ഇറ്റ്സ് യു ഈറ്റ്. എൻ്റെ പ്രൊഫസർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഒരിക്കലും ഉപേക്ഷിക്കാറില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും.
1: ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഈ ഗവേഷണം എന്ന് പറയുന്നത് അതിനോടൊരു ഒരു താല്പര്യമില്ലായ്മ തോന്നിയിട്ടുണ്ടോ?
2: ഞാൻ ആക്ച്വലി കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ചിലപ്പോൾ എനിക്ക് ഇവിടുത്തെ റിസേർച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ചില തീസിസൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീസിസ് പി എച്ച് ഡി ഗൈഡും ആയിരുന്നു, അതുപോലെ പി എച്ച് ഡി എക്സാമിനറായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ സിസ്റ്റത്തിൽ ഞങ്ങളൊക്കെ പി എച്ച് ഡി ചെയ്യാൻ വെച്ച തീസിസ് ആണ് ഫുള്ള്, തീസിസ് മാത്രമേ ഉള്ളൂ അവിടെ. അതായത് ഒറിജിനൽ റിസേർച്ച് ചെയ്ത് അതിനെപ്പറ്റിയുള്ള അതിലെഴുതുന്ന ഒരു പ്രബന്ധം എഴുതി, അതാണ് നമ്മളെ തീസിസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ ഇപ്പോഴാണ് അതുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന വെച്ചാൽ രണ്ട് റിട്ടേൺ പേപ്പറുണ്ട്, അപ്പോൾ ഹാഫ് മാത്രമേ തീസിസ് ഉള്ളൂ. അപ്പോൾ അത്രയും ഡെപ്തിലേക്ക് പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഫുൾ തീസിസ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും, പിന്നെ അതിൽ ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇത് പബ്ലിഷബിൾ ആയിരിക്കണം വർക്ക്, ഒറിജിനൽ വർക്ക്. എൻ്റെയൊക്കെ തീസിസ് സബ്മിറ്റ് ചെയ്ത സമയത്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഒരു കോപ്പി ഫോറിൻ പ്രൊഫസറിന് പോകുമായിരുന്നു, ഏതെങ്കിലും ഒരു ഫോറിൻ പ്രൊഫസറിന്, ഒരു കോപ്പി ഇന്ത്യൻ പ്രൊഫസറിന്. അപ്പം നമുക്ക് കുറച്ചുകൂടെ അതിന് ഒരു വൈഡായിട്ടൊരു നമുക്കൊരു നോളജ് കിട്ടുന്നുണ്ട്. അവർ നല്ലതായിട്ട് റിവ്യൂ എഴുതും, തെറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതും. അപ്പം ഞാനും പിന്നെ അത് കഴിഞ്ഞ് പി എച്ച് ഡി ഗൈഡായി കഴിയുമ്പോൾ ഐ യൂസ് ടു ഫോളോ ദാറ്റ്. അതുപോലെ എനിക്ക് പേപ്പർ റിവ്യൂസ് വരും, ഇൻ്റർനാഷണൽ ജേണലിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്ന നമ്മളൊരു പിയർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് അയച്ചിട്ട് അവരുടെ. അപ്പം ഞാനും അത് ഫോളോ ചെയ്യാറുണ്ട്. അടുത്ത കാലത്താണ് അത് നിർത്തിയത്, ഈ ഹിപ്നോതെറാപ്പിയിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം ഞാൻ വിട്ടു. എൻ്റെ പേന എടുക്കുന്നില്ല. എനിക്ക് എൻ്റെ എം എസ് സി കഴിഞ്ഞ ഉടനെ എനിക്ക് സെൻട്രൽ സെസിലെ ലെക്ചറായിട്ട് ജോലി കിട്ടി, പി എച്ച് ഡി മസ്റ്റ് അല്ലായിരുന്നു. അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് യു ജി എസ് സി റൂൾ കൊണ്ടുവന്നത്, പ്രൊമോഷനൊക്കെ വേണമെങ്കിൽ പി എച്ച് ഡി വേണം, അല്ലെങ്കിൽ താല്പര്യമുള്ളവർ മാത്രമേ പി എച്ച് ഡി ജോയിൻ ചെയ്തിരുന്നുള്ളൂ. അപ്പം എൻ്റെ എനിക്ക് തോന്നുന്ന എം എസ് സി ഞാൻ ചെയ്ത ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ പി എച്ച് ഡി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം നേരെ ലെക്ചറായിട്ട് കയറി, അങ്ങനെ തന്നെ അവർ റിട്ടയർ ചെയ്ത് ആ കോളേജിൽ നിന്നൊക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് അത് കിട്ടിയതായിരുന്നു, പക്ഷേ എനിക്ക് പി എച്ച് ഡി ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ സ്വീകരിച്ചില്ല. പിന്നെ അപ്പോഴാണ് ഞാൻ ജയ്പൂർക്ക് പോയതെല്ലാം, അല്ലെങ്കിൽ ഞാനും അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ പി എച്ച് ഡി ഇല്ലാതെ തന്നെ അത് കഴിഞ്ഞ് സീനിയോറിറ്റി വെച്ച് പോയി റിട്ടയർ ചെയ്ത് നമ്മൾ ഒരു ജീവിതം നയിക്കുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ പുറത്ത് പോയപ്പോൾ കുറച്ചുകൂടെ എനിക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അത് അതിനെപ്പറ്റി വിവരങ്ങൾ കിട്ടാൻ തുടങ്ങി, എക്സ്പോഷർ കിട്ടാൻ തുടങ്ങി. ഇപ്പം ഞങ്ങൾ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ഞാൻ വരയ്ക്കുമ്പോൾ ഫോറിൻ പ്രൊഫസേഴ്സൊക്കെ വരുമായിരുന്നു, അപ്പോൾ റിസർച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. പിന്നെ ഞാൻ കോൺഫറൻസസിനൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ കോൺഫറൻസ് ചോദിച്ചാൽ ഞാൻ ആദ്യം പോയത് ജപ്പാനിലാണ് പോസ്റ്റ് ഡോക്ടറായിട്ട് പോയത്. അപ്പോൾ അവിടെ പ്രൊഫസേഴ്സ് സുഗഹാര എന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയി. ഇപ്പം പുള്ളി റേഡിയേഷൻ ശരിക്ക് എം ഡി ആണ്, റേഡിയേഷൻ ബയോളജിയുടെ. പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞും പിന്നീട് വല്ലപ്പോഴും ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും, എന്ത് വാട്ട് ഡിഡ് യു ഡു ന്യൂ നൗ, ഷോ ഇറ്റ് മീ. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് ആ സ്റ്റുഡൻസിനോടുള്ള ഇതും, അതുപോലെ അവർ ചെയ്തതിലൊരു താല്പര്യം, നമുക്ക് സജഷൻസ് തരും ഇതോടെ ചെയ്യാം, ഇത് അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് കണ്ടിട്ടില്ല അത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് എൻകറേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതിനുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസിന് പോകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സയൻറ്റിസ്റ്റുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നു, ഒരുപാട് ഐഡിയാസ് കിട്ടുന്നു. അപ്പോൾ ആ ഐഡിയാസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറേ ടെക്നിക്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓരോ ലാബിലൊക്കെ പോയിട്ട് പഠിച്ച് അത് ഞാൻ എൻ്റെ ലാബിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻസർ റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യണം, അത് ഞാൻ പഠിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നാണ്, ലണ്ടനിൽ ഗീസ് ഹോസ്പിറ്റൽ, അവിടെ റിച്ചാർഡ് ഡിംബിൾബി ക്യാൻസർ സെൻറ്റർ ഉണ്ടായിരുന്നു. ഇക്രെറ്റ് അവാർഡ് എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഒരു ഇതുണ്ട്, അത് യു ഐ സിയുടെ ഇൻ്റർനാഷണൽ യൂണിയൻ അഗേൻസ്റ്റ് ക്യാൻസർ, അതെനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ടെക്നിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ലണ്ടനിൽ പോയിട്ടാണ്, ഒരു മാസം കൊണ്ട് ഞാൻ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ല. ഞാനൊരു ലൈബ്രറിയിലും പിന്നെ അതുപോലെ അനിമൽ ഹൗസിൽ പോയി, അനിമൽ ബ്രീഡിങ് എങ്ങനെയാണ്, നല്ല അനിമൽ കോളനി മൗസ് കോളനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ക്യാൻസർ ഇൻജെക്ട് ചെയ്യുന്നത് അതെല്ലാം പഠിച്ചു. മണിപ്പാലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാനാണ് റേഡിയോ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്
1: കസ്തൂർബ മെഡിക്കൽ കോളേജ്.
2: അപ്പോൾ അവിടെ ഞാൻ ലാബ് സെറ്റപ്പ് ചെയ്തപ്പോൾ എൻ്റെ അനിമൽ ഹൗസ് മൗസ് കോളനി ഫുള്ളി എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അത് നമ്മളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൗസ് കോളനി സൗത്ത് ഇന്ത്യയിലായിരുന്നു. റിസർച്ച്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ആ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് അതെല്ലാം പഠിച്ച് നമുക്കിവിടേക്ക് എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു, ടെക്നീഷ്യനെ പഠിപ്പിച്ചു, ഇതെല്ലാം ചെയ്ത് കാരണം അതിൽ നിന്ന് കുറേ നമുക്ക് ഇൻഫോർമേഷൻ, പുതിയ ഇൻഫോർമേഷൻസ് കിട്ടും. മറ്റേ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓക്കെ ഓരോ ബാച്ച് കഴിഞ്ഞു പോയി, അത് മാത്രമല്ല പിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വളരെ സിൻസിയറായിട്ട് തന്നെ പഠിപ്പിച്ചിരുന്നത്, അല്ലാതെ ഒരു ജസ്റ്റ് പ്രൊഫഷൻ എന്നുള്ള മാതിരിയല്ല എടുത്ത്. വട്ടുപാരായിട്ടു ഞാൻ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചത്. ഇപ്പോൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് പി എച്ച് ഡിക്ക് വേണ്ടിയല്ല, അതിൽ നിന്ന് എന്തെങ്കിലും വരണം.
1: 300 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 32 പി എച്ച് ഡി തീസിസ് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് തോന്നുന്ന ചിലതുണ്ടാവുമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: 2 എൻ്റെ മാക്സിമം റിസർച്ച് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് റേഡിയോ പ്രൊട്ടക്ഷൻ എന്ന് പറയും, അതായത് ക്യാൻസർ തെറാപ്പിക്ക് നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ സൈഡ് എഫക്ട്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ. അപ്പം ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത സമയത്ത് ഹെർബൽ ചെടികളിൽ നിന്നുള്ളത് വച്ചിട്ട് കുറച്ച് നാല് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ തുളസിയിൽ അതിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് ഞാൻ റിട്ടയർ ചെയ്ത കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, ഒരു ഡ്രഗ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ കുറേ അതിൽ റിസർച്ച് ചെയ്തു, റേഡിയേഷൻ്റെ സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാനുള്ള ഒരു റിസർച്ച്, അതാണ് എൻ്റെ ഒരു മേജർ റിസർച്ച് ഉണ്ടായിരുന്നത്, റേഡിയോ പ്രൊട്ടക്ഷൻ ഇഫക്റ്റ് ഓഫ് ഹെർബസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഇമ്പാക്റ്റ് ചെയ്ത റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ബാധിക്കാൻ പോകുന്നത്. അത് എലികളിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മൈസിലാണ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ മൈസിൻ്റെ മാക്സിമം ലൈഫ് എന്ന് 2.5 to 3 ആണ്, നമുക്ക് ഫുള്ള് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഫീറ്റൽ സ്റ്റേജിൽ നിന്ന് തുടങ്ങി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ കുട്ടി ജനിച്ച് പിന്നെ ഇതായി വളർന്നു വരുമ്പോൾ എന്തൊക്കെ ഇഫക്റ്റ് അതിനെ ബാധിക്കാൻ പറ്റും, എത്രയാണ് നമുക്ക് മിനിമം ഡോസ് കൊടുക്കാൻ പറ്റുന്നത്, ആ ഇഫക്റ്റ് ഇല്ലാത്തത്, ഏത് സ്റ്റേജിലാണ് കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, ആ റിസർച്ച് വളരെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിരുന്നതാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ കുറേ റിസർച്ച് നടന്നിരുന്നു. അപ്പോൾ എൻ്റെ ചില പേപ്പേഴ്സ് അതിൽ പബ്ലിഷ് ചെയ്ത്, ഒന്ന് ബ്രെയിൻ്റെ ഇഫക്റ്റാണ്, അതായത് ചില സ്റ്റേജസിൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജസിൽ ആ കുട്ടിയെ ഒരു എക്സ്റേ റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈവൻ 1 mg എന്നൊക്കെ പറയാം, അത് ഒരു ഡോസാണ്, ഒരു മിനിമം ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ മെൻ്റൽ ആയിട്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അത് ആ സമയത്ത് മാത്രമല്ല, അത് ഏജിങ് പ്രോസസ്സ് കുറച്ചുകൂടെ വേഗമാവും, നമ്മുടെ ഓർമ്മശക്തി കുറേ, അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ് കുറേ, ഇതെല്ലാം വരുന്നുള്ള അതാണ്. പിന്നെ ഒരു ഇതന്നെ നമ്മൾ ആ സ്റ്റേജസിൽ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ബ്ലഡ് ഫോമിങ് സെൽസിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ മ്യൂട്ടേഷൻ വന്നിട്ട് ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കാൻ പറ്റും. ഈ രണ്ടെണ്ണം നല്ല പോപ്പുലറായിട്ട് വരുന്നു. അതിൻ്റെ ബേസിസിൽ അത് എനിക്ക് തോന്നുന്നത് അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഡോസ് കുറയ്ക്കുന്നതിനും ഒക്കെ അതിലേക്ക് റെക്കമെൻഡേഷനിൽ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് ഞാനിത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴേക്ക് ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ICRP എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ കമ്മീഷൻ ഓൺ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഐ റിട്ടയർഡ് നൗ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ അവരെല്ലാം ചിലവൊക്കെ തന്നിട്ട് നമ്മളെ അതിൽ അസോസിയേറ്റ് മെമ്പറായി മീറ്റിങ്ങിൽ വിളിച്ചു. പിന്നെ അവർ എല്ലാ കൊല്ലവും പബ്ലിഷ് ചെയ്യും അതിൻ്റെ ബേസിസിൽ റെക്കമെൻഡേഷൻ, അതിൽ നമ്മുടെ ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊരു ഇമ്പാക്റ്റ് ചെയ്യും. ഇതാണ് മേജറായിട്ട് രണ്ട്. അതാണ് ഈ കുട്ടികളുടെ റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ജനിച്ച് കഴിഞ്ഞിട്ടുള്ളതല്ല, അതിനു മുമ്പുള്ള റേഡിയേഷൻ വളരെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഡോസ് എങ്ങനെ കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ്, മാക്സിമം ഡോസ് എത്ര കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഓരോ സ്റ്റേജിൽ. അപ്പോൾ പ്രഗ്നൻ്റ് വിമണിന് ഈവൻ മിനിമം ഡോസ് കഴിക്കുന്ന ആ ചില സ്റ്റേജസിൽ കുട്ടികളെ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു കാരണം കൊണ്ടുണ്ടായി എൻ്റെ ഈ പേപ്പർ പബ്ലിഷ് ചെയ്തതിന് കുറച്ച് ആ സ്റ്റേജ് എൻ്റെ റിസർച്ച് നടക്കുന്ന സമയത്ത് ഹിരോഷിമയുടെ റിപ്പോർട്ട് വന്നായിരുന്നു. അവിടെ സർവൈവേഴ്സിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ട്യൂമർ അന്ന് പ്രഗ്നൻ്റായിട്ട് ഇരുന്ന വിമണ് റേഡിയേഷൻ എക്സ്പോഷർ അവർ കുട്ടി ജനിച്ചിട്ട് ക്യാൻസർ ഇൻസിഡൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോറിലേഷനായിട്ട് കിട്ടി, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തത് തന്നെ പ്രൂവ് ചെയ്തിരിക്കുന്നത്, അതിന് കുറച്ചുകൂടെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു റിവ്യൂ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ജേണൽ ഓഫ് റേഡിയോളജി എന്നും പറഞ്ഞിട്ട്. അവർ എല്ലാ കൊല്ലവും 10 സെലക്ട് ചെയ്ത റിവ്യൂ ഓഫ് ദി ഇയർ എന്നും പറയുമ്പോൾ വിളിച്ചു. എൻ്റെ പേപ്പർ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ 10 2020 അവരുടെ സർവേയിൽ ടോപ്പ് 2% സയൻറ്റിസ്റ്റ് ഓഫ് ദി വേൾഡ് റാങ്കിങ്ങിൽ നമ്മുടെ പേരുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് 1500 പേരിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഓൾ ഓവർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം കൂടിയിട്ടുള്ളവർ അതിൽ 1500 പേരിട്ട് അതിൽ നമ്മുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്.
1: ശാസ്ത്രമേഖലയിലുള്ള സംഭാവനകൾക്ക് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ അവാർഡ്, അതുപോലെ ഹാൻസ് ലാങ്കൻഡോർഫ്
2: മെഡൽ
1: ജർമ്മനിയിൽ നിന്ന്, അതുപോലെ ധാരാളം പുരസ്കാരങ്ങൾ കിട്ടി. ജോലി നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു, അപ്പൊ ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടുമ്പോ എന്താ മനസ്സിൽ തോന്നാറ്? അതെ,
2: സന്തോഷം തോന്നാറുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു വാല്യൂ ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അത് മാത്രമായിട്ട് നമ്മൾ ഇൻസെന്റീവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാനിപ്പോ 2000 ജവഹർലാൽ നെഹ്റു എയ്റ്റിൽ കിട്ടുന്നത്, അപ്പോഴേക്കും ഞാൻ ഒരുവിധം ഹിപ്നോതെറാപ്പിയിലേക്ക് മാറിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്നോട്, യു ആർ അറ്റ് ദ പീക്ക് ഓഫ് യുവർ കരിയർ, ഹൗ കുഡ് യു ലീവ് ദ സബ്ജക്ട്, നൗ യു ഹവ് ഗോട്ട് ദിസ് അവാർഡ് യു ഷുഡ് കം ബാക്ക്. ഞാൻ പറഞ്ഞു, ഇതിനു വേണ്ടിയല്ല ഞാൻ വർക്ക് ചെയ്തത്. അത് വന്നിരുന്നെങ്കിൽ ഐ എം വെരി ഹാപ്പി, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഈ അവാർഡ് കിട്ടുന്നു വിചാരിച്ചൊരു വർക്ക് ചെയ്യുന്നതല്ല. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നമ്മളെ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ നൗ ഐ ഹാവ് ഡിഫറെൻറ്റ് ഫീൽഡ് വിച്ച് ഇസ് ഗിവിങ് മീ സാറ്റിസ്ഫാക്ഷൻ. എനിക്കിപ്പോൾ ഹിപ്നോതെറാപ്പിയിൽ നിന്ന് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ പലർക്കും പല പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങൾ അവർ കുറേ കാലമായിട്ട് അനുഭവിക്കുന്ന അവർ, അതിൽ നമുക്ക് ഒരു റെമഡി കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷമുണ്ട്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നുണ്ട്. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് അത് നമുക്ക് വേറെ ഒന്നും കിട്ടാൻ പറ്റില്ല. അവരുടെ ഒരു കരഞ്ഞുകൊണ്ട് വരുന്ന ഒരാൾ ചിരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അത് നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. അതിന് നമുക്ക് മനസ്സിന് ഒരു സന്തോഷമാണ് കിട്ടുന്നത്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ ഫീൽഡായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ടോട്ടലായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. ഓരോ പേഷ്യൻറ്റും ഓരോ കേസാണ്, ഡിഫറെൻ്റാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. റിസർച്ച് ചെയ്യുമ്പോൾ ഇത്രയും എലികളെ നമ്മൾ ചെയ്തു, ഇത്രയും 100 ഇത്രയും വ്യത്യാസം വരും, നമുക്കൊരു പേഴ്സൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ അത് പറ്റില്ല. നമ്മൾ മൈൻഡിലേക്കാണ് പോകുന്നത് ഹിപ്നോതെറാപ്പിയിൽ, ബോഡിയല്ല പോകുന്നത്. എല്ലാവരുടെ മൈൻഡ് ഡിഫറെൻറ്റാണ്, തോട്ട്സ് ഡിഫറെൻറ്റാണ്, ഐഡിയാസ് ഡിഫറൻസാണ്, ഫീലിങ്സ് ഡിഫറൻസാണ്. എന്നോട് ചിലർ ചോദിക്കും ഹിപ്നോതെറാപ്പി, നമ്മൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ, എന്നാലും അപ്പോൾ ഹിപ്നോതെറാപ്പിയിൽ വരുമ്പോൾ ചില പേഷ്യൻ ചിലർ ചോദിക്കും, എൻ്റെ പോലെയുള്ള കേസ് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പലരും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഡിപ്രഷനാണ്, ആങ്സൈറ്റിയാണ്, ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പോലെയുള്ള കേസ് എനിക്ക് പറയാൻ പറ്റില്ല. വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഡിഫറെൻറ്റാണ്, ആളുടെ മൈൻഡ് ഡിഫറെൻറ്റാണ്. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ വെച്ചല്ല ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സെയിം മെത്തേഡ്സ് ആയിരിക്കും, പക്ഷെ അത് കഴിഞ്ഞുള്ളതെല്ലാം അവർ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്ന അനുസരിച്ചാണ് നമുക്ക് പോകേണ്ടത്. അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. അങ്ങനെയാണ് ഇതിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ചാലഞ്ച് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്നുണ്ട്, കുറച്ചുകൂടെ നമുക്ക് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, നന്നാക്കി കൊടുക്കണം എന്നുള്ളൊരിത്. അപ്പോൾ അതൊരു ചാലഞ്ചാണ് നമുക്ക്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്, ഇനിയും ചെയ്യണം ഇതുപോലെ, അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് റിസർച്ച് ചെയ്തിട്ടല്ലാതെ എക്സ്പീരിയൻസ് എന്ന് വരുന്നു. പിന്നെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം, അണ്ടർ ഹിപ്നോസിസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഉത്തരമൊന്നും അവരിലേക്ക് വരുന്നവിടെ, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്തതിലൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇന്നോവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഹിപ്നോതെറാപ്പിയിൽ, വി ആർ ദ ഡയറക്ടേഴ്സ്, വി ആർ ദ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, വി ആർ ദി ആക്ടേഴ്സ്, എല്ലാം നമ്മൾ തന്നെയാണ്. ഒരു ക്ലയൻറ്റും അങ്ങനെ തന്നെയാണ്. നമ്മൾ പേഷ്യൻ്റ് നല്ലവണ്ണം ക്ലയൻറ്റ് എന്നാണ് വിളിക്കുന്നത്, ചിലരും പേഷ്യൻസ് അല്ല. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വി ആർ ദ ഡയറക്ടേഴ്സ്, നമുക്ക് നല്ല ഇമാജിനേഷൻ വേണം. അവരെപ്പോഴും ചേഞ്ച് ചെയ്യുന്ന അറിയില്ല നമുക്ക്. അപ്പോൾ അതിനടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരും നമുക്ക്, പിന്നെ കഴിയണം. അപ്പോൾ അത് ഒരു ചാലഞ്ചാണ് ശരിക്ക്, ഒരു പുതിയ ഒരു ഫീൽഡാണത്. മറ്റു നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതനുസരിച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തു, റിസൾട്ട് കിട്ടി, അതിൻ്റെ ബേസിൽ നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കി. ഇവിടെ അവിടെ പറ്റില്ല, അത് എല്ലാം ന്യൂ ആണ്.
1: എന്നാലും എനിക്ക് തോന്നുന്നു ഈ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുക എന്നതായിരുന്നു തോന്നുന്നു എപ്പോഴും നയിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു.
2: ദാറ്റ് ഇസ് തേർഡ്, ബിക്കോസ് ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് തിങ് ആണ് നമ്മുടെ റിസർച്ചിൽ. നമുക്ക് ആ ഇൻക്വിസിറ്റീവ്നെസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഐ എം 84 years.
1: ഈ 84 വയസ്സിലും ഇത് ഇങ്ങനെ നമ്മൾ നിലനിർത്തുന്നത് എങ്ങനെയാണ്?
2: അത് മുകളിലൊരു ഒരു ശക്തിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനൊരു ഡയറക്ഷനിൽ പോകാൻ പോകുന്നു, തെറ്റായ ഡയറക്ഷൻ അല്ല, വല്ലവർക്കും ഉപയോഗം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ദെർ ഇസ് എ ഗൈഡിങ് പ്രിൻസിപ്പിൾ അതിൻ്റെ ബിഹൈൻഡ്. ഞാനിപ്പോൾ ഹിപ്നോതെറാപ്പിയിൽ വന്നു തന്നെ എനിക്ക് തോന്നുന്നു അതാണെന്ന്.
1: റിട്ടയർമെന്റ് വരെ ജോലി ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് എൻ്റെ ജോലിയാണ്, ഇനി നമ്മൾ എത്ര കമ്മിറ്റഡ് ആണെങ്കിലും ആ ഒരു സമയത്ത് ചെയ്യുക, ഇത് നമ്മൾ ആ റിട്ടയർമെന്റ് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയി വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളല്ല, ഇതുവരെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത ഒരു മേഖലയിലേക്കാണ് കടക്കുന്നത്. അതിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ആ പഠിക്കുന്നതും ആ നൽകുന്നതും നമുക്കുള്ളിലേക്ക് ഒരു സന്തോഷം കിട്ടുന്നു. അതാണ് ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത്. എല്ലാ ദിവസവും എന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണോ എഴുന്നേൽക്കുന്നത്?
2: നമ്മൾ എന്ന് പഠിക്കില്ല നിർത്തുന്നു, അന്ന് നമ്മുടെ ജീവിതം

0: കഴിഞ്ഞു. നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എന്താ? സീക്കിംഗ് ന്യൂ തിങ്സ് അല്ലേ, ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഇപ്പം നമ്മളെ അടുത്തൊരു കാര്യമുണ്ട്, അതിനെപ്പറ്റിയോ മറ്റൊരു പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ കഴിഞ്ഞു അത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ നെവർ റിട്ടയർഡ് എന്നാണ്. ഞാൻ ഒരു റിട്ടയർഡ് ലൈഫ് എനിക്ക് ഉണ്ടായിട്ടില്ല.
1: ഗവേഷണം, അധ്യാപനം, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ?
0: സീരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഒബ്സഷൻ മാതിരിയായിരുന്നു സയന്റിസ്റ്റ് ആകണമെന്നുള്ളത്. അപ്പം അന്നത്തെ ഞങ്ങളൊക്കെ പറഞ്ഞ കാലത്ത് തന്നെ പെൺകുട്ടികൾ പഠിക്കേണ്ട ആവശ്യമില്ല, കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൂടെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോവുക. എൻ്റെ ചേച്ചിയൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടായത്. അല്ലാതെ നിങ്ങളുടെ ഒരു അംബിഷൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അംബിഷൻ എന്താന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല അത്. പക്ഷേ ഞാൻ ഐ വാസ് സ്ട്രോങ്ലി എനിക്ക് റിസർച്ച് ഫീൽഡിൽ കുറച്ചുകൂടെ മുമ്പേക്ക് പോകണമെന്നും പ്രോഗ്രസ് ചെയ്യണമെന്നും ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരുന്നു.
1: ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: ഞാൻ സാധാരണ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരുടെയും പിന്നിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ശക്തിയുണ്ട്, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു കാര്യം. അത് നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ഡെഡിക്കേഷനും അതിനുള്ളൊരു നമ്മൾ അതിന് തയ്യാറായി പോകുകയും, പിന്നെ ഒരിക്കലും നിങ്ങൾ പിന്നാക്കം നിൽക്കരുത് എന്നുള്ളത്. നിങ്ങൾക്ക് കഴിവില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാളും ചെറുതാണെന്നോ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവർക്കും ഓരോരുത്തരുടെ കഴിവുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ സ്റ്റുഡൻസിനോടും പറയുന്ന കാര്യമാണ്. സാധാരണ പാരൻസ് കമ്പയർ ചെയ്യും അല്ലേ, അവനിങ്ങനെ സി എവറി ബഡി ഈസ് ഡിഫറെൻറ്റ്. നമ്മളെല്ലാവരും ഡിഫറെൻ്റാണ്, എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവ് എന്താന്ന് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി.
1: തീർച്ചയായിട്ടും. ആകാശവാണി സ്റ്റുഡിയോയിലെത്തി അനുഭവങ്ങളും പഠിച്ച കാര്യങ്ങളും ഒക്കെ പങ്കുവച്ചു, ഒരുപാട് നന്ദി.
0: താങ്ക് യു, വളരെ സന്തോഷം.
2: റേഡിയേഷൻ ബയോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ ഉമാദേവിയുമായുള്ള അഭിമുഖമാണ് നേർമൊഴിയിൽ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഉമാദേവിയുമായി സംസാരിച്ചത് ഐശ്വര്യ. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുബ്രഹ്മണ്യപുരം എന്ന തമിഴ് ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിൻ്റെ ആലാപനം ബെല്ലിരാജ്, ദീപാമറിയാം.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: തുടിതാളം മദ്ദളകേളി അവതരിപ്പിക്കുന്നത് ഏവോർ മധുസൂദനൻ നായരും സംഘവും.

തുടിതാളത്തിൽ മദളകേളി അവതരിപ്പിച്ചത് യേവൂർ മധുസൂദനൻ നായരും സംഘവും. പങ്കെടുത്തവർ കലാമണ്ഡലം അച്യുത വാര്യർ, മഹാദേവികാട് ശ്രീകുമാർ.

0: സമയം 5 മണി.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതേ ഹേ മിനി എൻ കെ വാർത്ത മധു കാങ്കരിയാ കി രചനായേ.
2: ആധുനിക ഹിന്ദി മഹിളാ ലേഖൻ സംസാമായിക് ജീവൻ സ്ഥിതിയും കി ജടിൽ അനുഭൂതിയും ഔർ സമസ്യാവും കാ പ്രതിബിംബ ഹെ. മഹിളാവും ദ്വാരാ ഉപന്യാസ ലേഖൻ കാ ആരംഭ 19വീ ശതീ കെ അന്തിം ദശസേ ഹുവാ. തത്കാലീൻ ധാർമ്മിക് സാമാജിക് ഏവം രാജനീതിക് പരിസ്ഥിതി കി ദൃഷ്ടി സെ എ അത്യന്ത സരാഹനീയ പ്രയാസ് താ. സൻ 1930 കെ ആസ്പാസ് മഹിളാ രചനാകാരോം കി ഏക് പീഢി ഉത്സാഹ പൂർവക് സാഹിത്യ രചനാമേ ലഗി ഹുയി തീ. ഉൻകി രചനാ ധാർമ്മികതാ മേ കാഗസ് കലം കെ സാത്ത് സാത്ത് പത്രികാവും കെ സമ്പാദൻ സാഹിത്യക് സമാരോഹോ മേ സക്രിയ സഹഭാഗിത ഔർ രാജനീതിക് സംഘടനോ സെ ജുഡ്നാ തഥാ അപ്നി തരഹ സെ നവചാകരൺ കെ ഹിസ്സാ ബന്നാ ശാമിൽ താ. സ്വതന്ത്രത പൂർവ യുഗ തക് ഹിന്ദി ഉപന്യാസ സാഹിത്യ ജയത് മേ മഹിളാവും കാ യോഗദാൻ കം രഹാ ഹെ. ലേക്കിൻ സ്വാധീനത കെ ബാദ്

0: ആകാശവാണി
1: രാമായണ പാരായണം അഞ്ചാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: സീതാ സ്വയംവരം, ഭാർഗവ ഗർഭഭംഗം എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത്

0: ആകാശവാണി സമയം 5:40.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: കൽക്കത്തയിലെ താമസം ഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് പറയാം. ഗോഖലയുടെ ഉത്കൃഷ്ട സ്വഭാവവും ദേശാഭിമാനവും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞത് അവിടെ വെച്ചായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ഗോഖലയെ തന്റെ രാഷ്ട്രീയ ഗുരുവായി

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: 6 മണിക്ക് പദ്ധതികൾ, ജനനന്മയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, കർഷകർക്കായി ഫസൽ ഭീമാ യോജന, KM സൂരജുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിച്ച കവിതകൾ, ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിച്ച കഥ, അശ്വതി എ എഴുതി അവതരിപ്പിച്ച കവിതകൾ, 8:00 ചലച്ചിത്രഗാനങ്ങൾ, 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ, 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് ശ്രേയസ് പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 67 മിനിറ്റ് ചിത്രീകരണം, രചന ജസ്ലോ ഇമ്മാനുവൽ ജോയ്, 9:30 കഥാപ്രസംഗം, വിനോദ് ചമ്പക്കര അവതരിപ്പിക്കുന്നു കഥ ആസ്ഥാന കവി, 10:00 കഥകളിപ്പദങ്ങൾ, കലാനിലയം നന്ദകുമാറും സംഘവും അവതരിപ്പിച്ചത് കഥ ലവണാസുരവധം, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്, 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം തോംസൺ ആന്റണി അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, മഹാകവി കുമാരനാശാന്റെ കരുണയിൽ നിന്നൊരു ഭാഗം, ആലാപനം ഷീലാരാജ്. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 6-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, കെ രാധാമണി, സാവിത്രി സത്യവാൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, MV നടേശൻ അവതരിപ്പിച്ചത്. 7:05 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ, സുന്ദരികളും

0: സുന്ദരന്മാരും ഭാഗം 86. 8:35 സ്മൃതി മധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 9:00 അക്ഷരചെപ്പ്, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, അഖിൽ കെ കുമാറും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ, ഇത്തിത്താനം പി സിജുരാജ് വിശേഷാൽ തവിൽ. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, മഞ്ജു തോമസ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും ഡോക്ടർ ജോബി ജെ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ചലച്ചിത്രഗാനങ്ങൾ, 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം ഭാഗം 18, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമ്മങ്ക് CIET സ്പോൺസേഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 നിയമ പരിപാടി, തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 4:30 മഴവില്ല്, 4:45 പാട്ടുകളം, നന്ദിയോട് രാജേന്ദ്രൻ അവതരിപ്പിച്ച തോറ്റം പാട്ട്, 5:00 ഹിന്ദി പാഠം, 5:15 ചലച്ചിത്രഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം, 6-ാം ദിവസം ശ്രീവത്സൻ ജെ മേനോൻ പാരായണം ചെയ്തത്. 5:30 സ്പോൺസർഡ് പരിപാടി സ്പൈസ്, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ, തിരുപുറം ഡി വർഗീസും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പാലുൽപാദനം, ഡോക്ടർ രജീഷ് ആറുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. 7:50 ചലച്ചിത്രഗാനങ്ങൾ, 8:00 ചിത്രീകരണം, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കൈത്താങ്ങ്. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ പ്രത്യേക പരിപാടി, വേർതിരിക്കാം പുനരുപയോഗിക്കാം. 9:30 സംഗീത കച്ചേരി, ജി സീതാലക്ഷ്മി പാടിയ കൃതികൾ, AL മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ AR അരുൾ മൃദംഗം. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ സമാപിക്കുന്നു. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SIFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SIFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SIFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SIFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SIFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക്

0: 2021-2022 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: meeting with the doctors at the hospital. He also reviewed the condition of those injured during yesterday's protest in the national capital over the alleged exam paper leak of NEET UG 2026. Mr. Nadda also visited Lady Harding Medical College and Hospital and met the injured protesters who were admitted there. The Delhi High Court has ordered immediate shifting of activist Sonam Wangchuk from Safdarjung Hospital in the national capital to Medanta Hospital in Gurugram. The court passed the order while hearing a plea filed by Wangchuk's wife Geetanjali Angmo. So National Hydroelectric Power Corporation Limited, NHPC, has said that a detailed investigation will be undertaken to ascertain the cause of the tunnel collapse at the NHPC T-Star Stage 6 hydroelectric project at Samardang in Namche district in Sikkim yesterday. In a statement, NHPC informed that 11 casualties have been reported so far and several others are trapped inside the tunnel. The rescue operation is underway. Prime Minister Narendra Modi spoke to Sikkim Chief Minister Prem Singh Tamangole and assured all assistance. President and Vice President have expressed grief over the loss of lives in Sikkim. India and North Macedonia have agreed to enhance trade and investment while expanding cooperation in key sectors including information technology, agriculture, food processing, pharmaceuticals, textiles, biotechnology, tourism, hospitality and filmmaking. Addressing the media in Skopje, after talks with her North Macedonian counterpart, President Draupadi Murmu said both countries have reaffirmed the deep and friendly ties based on shared democratic values and mutual respect. President Murmu expressed confidence that her landmark visit, the first ever by an Indian president to North Macedonia, will further strengthen the multifaceted partnership between the two countries. From North Macedonia, she will travel to Romania after concluding her visit. The Madhya Pradesh Assembly passed the Uniform Civil Code Bill on the second day of its monsoon session today amid protests by the opposition. The bill will now be sent to the governor for assent. Once approved, the Uniform Civil Code will come into force in the state. Tribal communities have been kept outside the purview of the law. India Today summoned the Russian Charge d'Affaires Vladimir Ladanov following the attack on the commercial vessel MV Golden Leo on Sunday. The Ministry of External Affairs said that such attacks undermine the safety, security and stability of the international maritime commerce. In China Open Badminton, India's HS Pranoy's campaign ended in the opening round after losing to Malaysia's Leong Jun Hao in Guangzhou today. Lakshya Sen and Ayush Shetty are the other Indian entries in the men's singles draw. Devika Sehwag lost to Thai player Busanan Ongbam Rungnaphan in the women's singles draw. The benchmark domestic equity indices ended in the negative zone today. The Sensex declined 238 points to close at 77,470. The Nifty lost 51 points to settle at 24,188. And that is the end of this news bulletin.
1: Akashavani, Kozhikode. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. ഈ പ്ലാൻ ഉടൻ തന്നെ ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റിന്റെ സഹായം തേടും. ആദ്യഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കും. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റഹ്മത്തുള്ള അറിയിച്ചു. ഗാലിയൻ, പവലിയൻ നിർമ്മാണം, ബോയ്സ് ഗേൾസ് ഹോസ്റ്റൽ, സ്വിമ്മിംഗ് പൂൾ, സ്പോർട്സ് പാർക്ക്, മാർഷൽ ആർട്സ് ആൻഡ് ജിംനാസ്റ്റിക് സെന്റർ, ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി വിവിധങ്ങളായ സൗകര്യങ്ങളാണ് ഈ 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ ശുചിത്വ മിഷന്റെയും ആക്സസ് മലപ്പുറത്തിന്റെയും സഹകരണത്തോടെ അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ ചാലഞ്ച് ലെജൻഡ് സോക്കർ ക്ലബ്ബ് ടർഫിൽ നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനോയ് ഗോയൽ ഷൂട്ട് ഔട്ട് ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കളിയിലൂടെ പഠിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്തും. അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ പോലുള്ള പരിപാടികൾ, മികച്ച സന്ദേശങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരമുള്ള നല്ല 4 വർത്തമാനം ആശയം ഫുട്ബോൾ ഗെയിമിലൂടെ പരിചയപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര സമ്മാന വിതരണം നടത്തി. മലപ്പുറം നഗരസഭ 23 കോടി രൂപയോളം ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ വ്യവസായ ഐടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. മലപ്പുറം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുമ്പ് മലപ്പുറം നഗരവികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. മലപ്പുറത്തേക്ക് എത്തുന്ന എല്ലാ റോഡുകളും വികസിപ്പിക്കും. നാലുവരി പാതയാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള പദ്ധതി ഒരുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര നഗര സഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിലുള്ള 1 ഷട്ടറും 6 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിൽ ഉള്ളത്. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ കീഴിൽ രാജ്യത്ത് 455-ാമത്തെയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3-ാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ എം പി അബ്ദുൾ സമദ് സമദാനി എം പി മുഖ്യാതിഥിയായി. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഈ സംവിധാനം കൊണ്ട് കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും തത്വത്തിൽ അത് അംഗീകരിച്ചതായും സുരേഷ് ഗോപി അറിയിച്ചു. തവനൂർ കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും വൃക്ഷത്തെ വിതരണം ചെയ്യുകയും ചെയ്തു. MLA മാരായ വി എസ് ജോയ്, കെ പി നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം യൂണിറ്റി ഫൗണ്ടേഷനുമായി സഹകരിച്ച് തിരുരങ്ങാടി മേഖലയിലെ തെരഞ്ഞെടുത്ത 20 വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന ഫുഡ് പ്രോസസിംഗ് തൊഴിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി. നിലമ്പൂർ അമൽ കോളേജ് അക്കാഡമിക് ഡീൻ ഡോക്ടർ ടി ഷിഹാബുദ്ദീൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. JSS ഡയറക്ടർ വി ഉമ്മർ കോയ മുഖ്യപ്രഭാഷണം നടത്തി. നൈപുണ്യ വികസനത്തിലൂടെ തൊഴിലും സംരംഭകത്വവും കൈവരിക്കാൻ പരിശീലനം വലിയ അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റി ഫൗണ്ടേഷന്റെ ഭാരവാഹികളായ മുനീർ കൂർമത്ത്, സമീർ മേലവീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും ഫൗണ്ടേഷൻ നൽകും.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡുകളിലാണ് പ്രൊപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 ആണ്. അപേക്ഷിക്കുന്നതിന് മുൻപായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ താഴെ പറയുന്നു. പ്രസാർഭാരതി .gov.in/NIPP, ആകാശവാണി.gov.in/files/NIPP.

മറ്റൊരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964431, 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

0: ഒരറിയിപ്പ് കൂടി. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496569321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന ഭാവി പരീക്ഷാസു പ്രശ്നപത്ര ഗോപ്യത ഭംഗം നിവാരയിത്തും സമന്വിത പ്രയാസാനാം കൃതെ ആഹ്വാനം വിഹിതം. നീറ്റ് പ്രശ്നപത്ര പ്രകടന ദോഷിണാം വിരുദ്ധം കഠോര കാര്യാചരണായ പ്രശാസനസ്യ ദൃഢ സങ്കല്പഃ പുനരാവർത്തിതഃ. വിപക്ഷസ്യ വിരോധകാരണാത് സംസദഃ ഉഭയോഃ സദനയോഃ കാര്യാചരണം അദ്യ സ്ഥഗിതം. സിക്കിമസ്യ നാമചിമണ്ഡലെ നിർമാണാധീനസ്യ സുരംഗസ്യ നിപാതേന 11 ജനാഃ മൃതാഃ. ബഹവഃ സമ്പ്രതി അന്തഃ നിരുദ്ധാഃ സന്തി. ആപതോദ്ധാരകാര്യം ദ്രുതഗത്യാ പ്രവർത്തതേ. ഭാരതോത്തര മെസോഡേനിയ ദേശൌ വ്യാപാര വിസ്താരായ തഥാ പ്രമുഖ ക്ഷേത്രേഷു സഹയോഗം ദൃഢീകർത്തും സഹമതൌ അഭവതാം. രാഷ്ട്രപതിന ദ്രൗപദി മുർമുഹു ഇത്യനയാ സ്കോപ്യേ നഗരെ സമകക്ഷൈഹി സഹ ദ്വിപക്ഷീയ വാർത്താ ച വിഹിതാ. അപി ച വാണിജ്യിക പോതം പ്രതി സഞ്ജാതേന പ്രഹാരേണ ചതുർണാം ഭാരതീയ നാഗരികാണാം നിധനസ്യ പ്രകരണേ ഭാരതേന റൂസ് ദേശസ്യ രാജദൂതഃ ആഹൂതഃ. അഥ വാർത്താഃ വിശദീകൃത്യ. സംസദ്ഭവനസ്യ GMC ബാലയോഗി പ്രേക്ഷാഗൃഹെ അദ്യ മംഗളമിലന ഇത്യാഖ്യഃ NDA സംസദീയ ദലസ്യ ഉപവേശനം ആയോജിതം. അസ്മിന് ഉപവേശനേ ഗഠബന്ധന സഹയോഗിഭിഃ ഭാരതസ്യ സുദീർഘകാലം യാവത് സേവാരത നിർവാചിത പ്രധാനമന്ത്രിത്വസ്യ പദാലങ്കരണായ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അഭിനന്ദന പ്രസ്താവഃ പാരിതഃ. വാർത്താഹരൈഃ സഹ സംഭാഷ്യമാണഃ സംസദീയ കാര്യമന്ത്രി കിരൻ റിജിജുഃ പ്രത്യപാദയത് യത് ഉപവേശനാവധൌ പ്രധാനമന്ത്രിണാ മോദിനാ ഭവിഷ്യേ ദേശേ സർവാസാം പരീക്ഷാണാം പ്രശ്നപത്ര പ്രകടനരോധനായ സർവൈഃ ഹിതധാരകൈഃ സഹ സമന്വിത പ്രയാസാനാം സമാഹ്വാനം വ്യധായി. സഹ പ്രാവോചത് യത് പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണേഷു ലിപ്താനാം ജനാനാം ഉപരി ദൃഢ കാര്യാചരണം സഹൈവ ദേശസ്യ യൂനാം ഹിതരക്ഷണായ സർവകാരസ്യ പ്രതിബദ്ധത പ്രധാനമന്ത്രിണ പുനരാവർത്തിത. പ്രധാനമന്ത്രിണ ന്യഗദ്യത് യത് സാമ്പ്രതികെ നീറ്റ് പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണേ സംലിപ്താഃ സർവേ അഭിയുക്താഃ ഗൃഹീതാഃ.
4: आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया और प्रधानमंत्री जी ने ये भी कहा कि पेपर लीक सिर्फ एक राज्य का मामला नहीं है, सिर्फ केंद्र सरकार का मामला नहीं, दलगत राजनीति का विषय नहीं है, ये देश का विषय है और युवाओं का भविष्य के साथ कोई खिलवाड़ नहीं होने के लिए और खिलवाड़ नहीं करने देने के लिए सख्ती से कदम भी उठाए, सजा भी दे दोषियों को और फिर फुल प्रूफ सिस्टम काम जो अभी कर रहे हैं उसमें भी सब मिल करके करें.
3: ശ്രീ റിജിജുഹു പ്രോക്തവാൻ യത് പ്രധാനമന്ത്രിണ മോദിന വിഭിന്ന ദേശൈഹി സഹ ഭാരതസ്യ മുക്ത വ്യാപാര സന്ധേഹ വിഷയേ അപി ഭാഷിതം. ഉപവേശനേ പ്രധാനമന്ത്രിണ മോദിന സ്പഷ്ടീകൃതം യത് പ്രത്യേകേഷു മുക്ത വ്യാപാര സന്ധിഷു ഭാരതീയ കൃഷകാണാം ഹിതായ സർവോച്ച പ്രാഥമികത പ്രദീയതേ. സംസദ് ഭവനസ്യ പ്രാവൃട് സത്രസ്യ കാര്യാചരണമദ്യ നീറ്റ് പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണേ വിപക്ഷി സദസ്യാനാം നിരന്തര കോലാഹലേന ആഗാമി ദിനം യാവത് സ്ഥഗിതം. വിപക്ഷസ്യ അവരോധത്വാത് ഉഭയോഃ സദനയോഃ കാര്യാചരണം യാവത് താവത് വാരത്രയം അപവാരിതം. പ്രാതഃ ഏകാദശവാദനേ യദാ ലോക്സഭായാഃ ക്രിയാകലാപാഃ ആരബ്ധാഃ തദാ അധ്യക്ഷേണ ഓം ബിർലാ വര്യേണ പ്രശ്നകാലസ്യ സഞ്ചാലനായ ബഹുധാ പ്രയാസാഃ വിഹിതാഃ. കിന്തു വിപക്ഷി സദസ്യാഃ നീറ്റ് പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണമാദായ വിരോധം പ്രാദർശയൻ. അധ്യക്ഷഃ സദനസ്യ സഞ്ചാലനായ സമേഭ്യഃ സഹയോഗം അയാചത്. പരഞ്ച അവിരത് പ്രതിരോധ കാരണാത് ലോക്സഭാ മധ്യാഹ്ന ദ്വാദശവാദനം യാവത് സ്ഥഗിതം. മധ്യാഹ്നെ പുനഃ സമവേതായാം ലോക്സഭായാം സംസദീയ സമിതീനാം നിർവാചന പ്രസ്താവാഃ ഗൃഹീതാഃ. പീഠാസീന സന്ധ്യാരായഃ അവദത് യത് ശൂന്യകാലഃ സദസ്യാനാം കൃതെ ഭവതി, സമഗ്രഃ ദേശഃ അസ്യ കാര്യാചരണസ്യ സാക്ഷീ വർത്തതേ. തഥാപി പട്ടികാഃ ഗൃഹീത്വാഃ സദസ്യാഃ സഭാമധ്യേ ആഗത്യ വിരോധോദ്ഘോഷാന് അകുർവന്, യേന കാര്യാചരണം ദ്വിവാദനം യാവത് ബാധിതം. ദ്വിവാദനെ പീഠാസീനഃ ദിലീപ് സൈക്കിയ ഇത്യസാവപി സദന സഞ്ചാലനായ പുനഃ ആഗ്രഹമകരോത്. കിന്തു കോലാഹലത്വാത് പീഠേന ലോക്സഭാ ശ്വഃ പ്രാതഃ ഏകാദശവാദനം യാവത് സ്ഥഗിത. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എഐആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. സിക്കിംരാജ്യസ്യ നാമചിമണ്ഡലസ്യ സമര ഹുങ് ക്ഷേത്രേ NHPC തീസ്താ ചരണ ഷട് ജലവിദ്യുത് പരിയോജനായാഃ നിർമ്മാണാധീനെ സുരംഗേ അവരുദ്ധാൻ ജനാൻ സുരക്ഷിതതയാ നിഷ്കാസയിതും തീവ്രോദ്ധാരകാര്യം അഹോരാത്രം പ്രവർത്തതേ. ഉദ്ധാരദലേന സമ്പ്രതി യാവത് ഏകാദശ മൃതാത്മാനാം ദേഹാഃ സമുദ്ധൃതാഃ സന്തി. ആശങ്ക്യതേ യത് ഹ്യഃ ഭൂസ്ഖലനകാരണാത് ധ്വസ്തേ സുരംഗേ ന്യൂനതമം പഞ്ചവിംശതിഃ ശ്രമികാഃ അദ്യാപി അവരുദ്ധാഃ സന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം രാജ്യസ്യ മുഖ്യമന്ത്രിണ പ്രേമസിംഹ തമാംഗോലേ ഇത്യനേന സഹ ദൂരഭാഷേണ വാർത്താം വിധായ സഹായതാം പ്രദാതും ഉക്തവാൻ. സമ്പ്രതി നാമചി മണ്ഡല പ്രശാസനം NHPC അധികാരിഭിഃ SDRF NDRF സിക്കിം ആരക്ഷിബലേന അഗ്നിശമന ആപത്കാലീന സേവാഭിഃ തഥാ സ്വാസ്ഥ്യ വിഭാഗേന സഹ സമന്വയം കൃത്വാ നിരന്തരം ആപത്തുദ്ധാരകാര്യം സഞ്ചാലയതി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു അദ്യ അവോചത് യത് ഭാരത് ഉത്തര മെസിഡോനിയ ദേശൌ ലോകതാന്ത്രിക മൂല്യാനാം പരസ്പരാദരസ്യ ആധാരേണ ച സ്വകീയ പ്രഗാഢ മൈത്രീ സംബന്ധം പുനഃ സുദൃഢം അകുരുതാം. സ്കോപ്യ നഗരെ ഉത്തര മെസിഡോനിയ ദേശസ്യ രാഷ്ട്രപതിന ഗോഡോർണ സില്യാനോവസ്ക ദാവാക്കോവ ഇത്യനയാ സഹ ദ്വിപക്ഷീയ വാർത്താനന്തരം വാർത്താഹരൈഃ സഹ ഭാഷമാണ രാഷ്ട്രപതി മുർമു പ്രത്യപാദയത് യത് ഉഭൌ പക്ഷൌ ദ്വൈപക്ഷീയ സഹയോഗസ്യ സമഗ്ര വ്യാപ്തിം സമാലോകിതവന്തൌ സഹൈവ ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിചാര വിനിമയം കൃതവന്തൌ.
5: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने आईटी, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
3: अस्य मासस्य एकोनविंशे दिनांके एम वी गोल्डन लियो इति वाणिज्यिक पोते दुरापन्नस्य घातकाक्रमणस्य पृष्ठभूमौ भारतेन अद्य रूस देशस्य कूटनीतिकाधिकारी व्लादिमीर लादानोव इत्यसौ वैदेशिक कार्य मंत्रालयम् आहूतः. अस्मिन् दुःखादाक्रमणे चत्वारः भारतीय नागरिकाः स्वप्राणान् अत्यजन. अस्य भीषण प्रहारस्य निन्दां कुर्वन् स्वस्य गभीरां चिन्तां च प्रकटयन् वैदेशिक कार्य मन्त्रालयः स्पष्टीकृतवान् यत् एतादृशानि आक्रमणानि अन्ताराष्ट्रिय सामुद्रिक व्यापारस्य सुरक्षां स्थिरतां च क्षतिं नयन्ति. उत्तराखंड राज्य अश्रांतं जलवृष्टेः तथा यात्रा मार्गेषु संभाव्य भूस्खलन संकटस्य कारणात् अवधानतया ह्यः स्थगिता सुप्रसिद्धा चारधाम यात्रा अद्य पुनः समारब्धा. इयं पावनी यात्रा मंडल प्रशासन आरक्षीय बलेन अथ अन्याधिकारी वर्गैः सह समन्वयं विधाय सुचारु रूपेण संचाल्यते. चीन ओपन बैडमिंटन प्रतिस्पर्धायां श्वः महिला एकल वर्गस्य भारतस्य अग्रगण्या क्रीडिका पीवी सिंधुः स्वस्य देशस्यैव उन्नति हुड्डां सम्मुखीकरिष्यति. इति वार्ताः.
0: अल्पसमयत्तिनुळ्ळिल् प्रादेशिक वार्तकळ् केळ्क्काम്.
6: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
7: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ ഇഎംഐ ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
6: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം

0: തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഐടി, കൃഷി, ഭക്ഷ്യസംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
1: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने आईटी, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മൂന്ന് തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യം കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാണ്. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് എം എൽ എ പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.

0: കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
1: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ എംഎൽഎമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തിരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി ടി സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാക്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും PV പ്രീതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

0: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ക്ഷമയും സ്ഥിരോത്സാഹവും വിജയത്തിലേക്കുള്ള പ്രധാന വഴികാട്ടുകളാണ്. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഫസൽ ഭീമാ യോജന, ഇതേക്കുറിച്ച് ഡോക്ടർ കെ എം സൂരജുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷി ഇറക്കുന്നത് ഏത് സീസണിലാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമുക്കിന്നൊരു കാർഷിക പഴമൊഴി പരിചയപ്പെടാം. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. പ്രകൃതിയെ ഗുരുവാക്കിയും കാലാവസ്ഥയെ കലണ്ടറാക്കിയും ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. ഘടികാരമോ കലണ്ടറോ ഇല്ലായിരുന്ന കാലത്ത് പോലും മരങ്ങൾ പൂക്കുന്നതും പക്ഷികൾ കൂടുകൂട്ടുന്നതും കാറ്റിന്റെ ദിശ മാറുന്നതുമെല്ലാം നോക്കി നമ്മുടെ പൂർവികർ ജീവിതവും കൃഷിയും ക്രമീകരിച്ചു.

0: വിളിക്കേണ്ട സമയമായെന്ന്. കർഷകന് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. മണ്ണൊരുക്കേണ്ട സമയം, വിത്ത് തിരഞ്ഞെടുക്കേണ്ട സമയം, ജലസേചന സൗകര്യം ഒരുക്കേണ്ട സമയം, ഇതെല്ലാം കൃത്യമായി പാലിച്ചാലേ നല്ല വിളവ് ലഭിക്കൂ. ഈ സമയത്ത് അലംഭാവം കാണിച്ചാൽ പിന്നീട് എത്ര കഷ്ടപ്പെട്ടാലും നഷ്ടം പൂർണ്ണമായി നികത്താൻ കഴിയില്ല. നമ്മുടെ പഴമൊഴികൾ വെറും ഭാഷയുടെ അലങ്കാരമല്ല, ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറന്ന അറിവാണ്. കൃഷിയിലുണ്ടായ അനുഭവങ്ങളും പ്രകൃതി നിരീക്ഷണങ്ങളും എല്ലാം ചേർന്നാണ് ഇത്തരം വാക്കുകൾ രൂപപ്പെട്ടത്. ഇന്ന് ശാസ്ത്രവും പറയുന്നത് അതുതന്നെയാണ്. സമയബന്ധിതമായി വിത്ത് വിതയ്ക്കുകയും വളം നൽകുകയും കീടനിയന്ത്രണം നടത്തുകയും ചെയ്യുന്ന കർഷകർക്കാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത്. കാലം മാറി, സാങ്കേതികവിദ്യ വളർന്നു. മൊബൈൽ ഫോണിലൂടെ കാലാവസ്ഥ അറിയാം, മണ്ണ് പരിശോധിക്കാം, മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കാം. എന്നിരുന്നാലും സമയത്തിന്റെ പ്രാധാന്യം ഇന്നും അതേപോലെ തുടരുകയാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വെല്ലുവിളിയാണ്. മഴയുടെ രീതിയിൽ തന്നെ മാറ്റമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ ശാസ്ത്രീയ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ശ്രദ്ധിക്കണം. ഈ പഴമൊഴിയിൽ പറയുന്ന സന്ദേശം ഇന്നും പ്രസക്തമാണ്. അതായത്, സമയത്ത് പ്രവർത്തിക്കുക. ഇത് കൃഷിക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഇത് പഠന പാഠമാണ്. സംരംഭകന് ഇത് വിജയത്തിന്റെ മന്ത്രമാണ്. തൊഴിലാളിക്ക് ഇത് ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ ഏത് മേഖലയിലായാലും സമയത്തെ മാനിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഒരു വിത്ത് സമയത്ത് മണ്ണിൽ വീണാൽ 100 കതിരുകൾ സമ്മാനിക്കും. ഒരു ദിവസം വൈകിയാൽ മുളയ്ക്കാൻ പോലും കഴിയാതെ പോകാം. അതിനാൽ സമയം എന്ന സമ്പത്ത് പാഴാക്കരുത്. നമ്മുടെ കർഷകർ ഇന്ന് പ്രകൃതിയെയും ശാസ്ത്രത്തെയും ഒരേപോലെ കൂട്ടുപിടിച്ചാണ് മുന്നേറുന്നത്. അതാണ് ഭാവിയുടെ കാർഷിക രീതി. പഴമയുടെ അറിവും പുതിയ സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ കൃഷി കൂടുതൽ വിജയകരമാകും. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. ഈ പഴമൊഴി നമ്മെ ഭയപ്പെടുത്താനല്ല, ഉണർത്താനാണ്. സമയത്തെ മാനിക്കാം, പ്രകൃതിയെ മനസ്സിലാക്കാം, അധ്വാനത്തെ ജീവിതത്തിന്റെ ശീലമാക്കാം. അപ്പോൾ സമൃദ്ധിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഫസൽ ഭീമാ യോജന. ഇതേക്കുറിച്ച് തിരുവനന്തപുരം വഴുതക്കാട് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സൂരജ്, പരിപാടിയിലേക്ക് സ്വാഗതം. ക്രോപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്, ഇതേമാതിരിയൊക്കെ തന്നെയാണ് ഈ ക്രോപ്പ് ഇൻഷുറൻസും.
2: നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദന മേഖലയിൽ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയിലെ കർഷകരുടെ സുരക്ഷേനെ ഉദ്ദേശിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിള ഇൻഷുറൻസ് പദ്ധതി. വിള ഇൻഷുറൻസിന്റെ കാതലായ ഉദ്ദേശം എന്ന് പറയുന്നത് വിളകൾക്ക് വരുന്ന നാശനഷ്ടങ്ങൾ സാമ്പത്തികമായി പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി പലതരത്തിലുള്ള സ്കീമുകൾ കാലാകാലങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്കീമാണ് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഇന്ഷുറൻസ് സ്കീം.
1: അപ്പൊ ഇത് നടപ്പിലാക്കുന്നത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണോ?
2: അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് 2002 ഫിനാൻസ് മിനിസ്റ്ററുടെ ബഡ്ജറ്റിൽ വിള ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. വിള ഇൻഷുറൻസിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഒരു സ്ഥാപനമാണ്.
1: ഈ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന എല്ലാവർക്കും സുപരിചിതമാണ്, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കാം.
2: പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന എന്ന് പറയുന്ന സ്കീം 2016 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ്. നമുക്ക് 2-3 സ്കീമുകൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് സ്കീമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: ഏതൊക്കെ സ്കീംസാണിത്?
2: ഒന്ന്, പ്രധാനമന്ത്രി

0: ഫസൽ ഭീമ യോജന യീൽഡ് ബേസ് സ്കീമാണ്. ഉൽപാദനക്ഷമത കണക്കിലാക്കിയിട്ട് ഉൽപാദനക്ഷമതയിൽ കുറവ് വരികയാണെങ്കിൽ അതനുസരിച്ച് ക്ലെയിം കൊടുക്കുന്ന ഒരു സ്കീം. രണ്ടാമത്തത് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ്, അതായത് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾക്ക് തക്കതായ രീതിയിൽ പേ ഔട്ട് തീരുമാനിച്ച് എത്രത്തോളം കാലാവസ്ഥയിൽ വ്യതിയാനം വന്നിട്ടുണ്ടെന്ന് തീരുമാനിച്ച് അതിന് ക്ലെയിം കൊടുക്കുന്ന ഒരു സംവിധാനം. പിന്നെ മൂന്നാമതൊരു സ്കീമുള്ളത് CPIS ആണ്, അതായത് കോക്കനട്ട് പാം ഇൻഷുറൻസ് സ്കീം.
1: വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം, ഇതെന്തുവാണ്?
0: കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കിലെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും 2015 മുതൽ തന്നെ കാലാവസ്ഥ വ്യതിയാനം വളരെ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കർഷകരെയാണ്. കാരണം കാർഷിക വിളകൾക്കാണ് നാശനഷ്ടം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഡ്രോട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ കാർഷിക വിളകൾക്ക് വരുന്ന നാശനഷ്ടത്തിന് എങ്ങനെ നമുക്ക് സാമ്പത്തികമായി പരിരക്ഷ കൊടുക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപവത്കരിച്ച ഒരു സ്കീമാണ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം. അതിൽ നമുക്ക് മേജറായിട്ട് ഇപ്പോൾ മഴയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മഴ കുറവിനുള്ള കവറേജ് വരും, അതുപോലെ മഴ കൂടുതലാണെന്നുള്ള കവറേജ് വരും, പിന്നെ കാലം തെറ്റിയിട്ടുള്ള മല അതിനുള്ള കവറേജ് വരും, അതുപോലെ തന്നെ അത് പിന്നെ ഉണക്കിനുള്ള കവറേജ്. ഇങ്ങനെ പലതരത്തിലുള്ള മഴയുടെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലുള്ള കവറേജുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ താപനില ഏറ്റക്കുറച്ചുകളിൽ കൂടുതലായുള്ള താപനില കുറവാണെങ്കിൽ, അതുപോലെ തന്നെ ആർദ്രത അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അതിൽ വരുന്ന വ്യതിയാനങ്ങൾ, പിന്നെ കാറ്റിൻ്റെ വേഗത, ഇവക കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കും. ഇങ്ങനെയുള്ള കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാം എന്നുള്ള ഒരു കണക്കിൽ, അങ്ങനെ രോഗ ഡിസീസ് കൺജീനിയൽ ക്ലൈമറ്റ്, രോഗ സാധ്യതയുള്ള കാലാവസ്ഥയും അതുപോലെ കീട സാധ്യതയുള്ള കാലാവസ്ഥയും, ഇപ്പം ഇങ്ങനെയുള്ള ഓരോ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ കണക്കിലെടുത്തത് അതിൻ്റെ തോതിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു രീതിയാണ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം.
1: ഇതെങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയുമായിട്ടൊരു വ്യത്യസ്തം? ഇത്
0: പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ ശരിക്കും പറഞ്ഞാൽ ഉൽപാദനക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ള സ്കീമാണ്. ആ സ്ഥലത്തുള്ള കർഷകന്റെ വിളവിന്റെ ഉൽപാദനക്ഷമത, ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷിക്ക് 1 ഏക്കർ നെൽകൃഷിക്ക് എത്രത്തോളം ഉൽപാദനക്ഷമതയുണ്ട്, നോർമലായിട്ട് എത്രയാണ് വേണ്ടത്, ആ വരുന്ന വ്യതിയാനം ഉൽപാദനക്ഷമതയുള്ള വ്യതിയാനം കണക്കിലാക്കിയിട്ട് എത്രത്തോളം വ്യതിയാനം വന്നു, അതിൻ്റെ പേഴ്സൻറ്റേജ് അനുസരിച്ചാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. നേരെ മറിച്ച് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ ഉൽപാദനക്ഷമത കണക്കിലെടുക്കുന്നില്ല, അവിടെ നമ്മൾ കണക്കിലെടുക്കുന്നത് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ മാത്രമാണ്. കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ എത്ര തോതിലും വ്യതിയാനം വന്നിട്ടുണ്ടോ ആ തോതനുസരിച്ചുള്ള പേ ഔട്ടുകളാണ് കാലാവസ്ഥയുടെ സ്കീമിലുണ്ട്.
1: ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്?
0: സംസ്ഥാന ഗവൺമെന്റിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് ആ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് സ്കീമാണ് നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് അധിഷ്ഠ എക്സ്പേർട്ട് കമ്മിറ്റി കൂടിയിട്ട് അത് തീരുമാനിച്ച് എല്ലാ 14 ഡിസ്ട്രിക്ട്സും കൂടി ഒറ്റ ക്ലസ്റ്റർ, കേരള ഒറ്റ ക്ലസ്റ്റർ ആയിട്ട് കണക്കാക്കി അവിടെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം നടപ്പിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പേ ആണ് വിജ്ഞാപനം ആയത്.
1: ഓക്കെ, അപ്പോൾ ഈ സ്കീമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര ക്രോപ്പ് സീസണാണ് കേരളത്തിന് വേണ്ടി
0: സ്കീം? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കാർഷികാടിസ്ഥാനത്തിൽ നമുക്ക് 2 സീസണാണുള്ളത്, ഖരീഫ് സീസണും റബി സീസണും ആണുള്ളത്. ഇപ്പോൾ ഖരീഫ് സീസണിൽ നമുക്ക് 1 ഏപ്രിൽ മുതൽ ശരിക്കും പറഞ്ഞാൽ 1 ഒക്ടോബർ വരെയുള്ള കാലയളവാണ് വരുന്നത്. റബി സീസണിൽ നമുക്ക് വരുന്നത് 1 ഒക്ടോബർ മുതൽ നെക്സ്റ്റ് 1 മാർച്ച് വരെയുള്ള സമയമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിജ്ഞാപന പ്രകാരം, സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം നമ്മൾ 3 സീസൺസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1 ഖരീഫ് സീസണും പിന്നെ റബി സീസൺ തന്നെ 2 തിരിച്ചിട്ടുണ്ട്, റബി 1 റബി 2. ഈ സീസണിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നെൽകർഷകരുടെ ഒരു സീസൺ അനുസരിച്ചാണ് തീരുന്നത്. 1ാം വിള നെൽകർഷകന് ഖരീഫ് സീസണും, 2ാം വിള നെൽകർഷകന് റബി 1 സീസണും, 3ാം വിള നെൽകർഷകന് റബി 3 സീസണും, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.
1: അപ്പോൾ ഈ സ്കീംസിൽ കവറേജ് എങ്ങനെയാണ്, ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം?
0: ഇതിൽ നമുക്ക് സ്കീമിൽ നമ്മൾ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള കവറുകളാണ് ഇതിനകത്തെല്ലാം വരുന്നത്. നമുക്ക് ഈ സ്കീമിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. 1, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള നാശനഷ്ടത്തിന് നമ്മൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം. 2, ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, തദ്ദേശമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനുള്ള തദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശം മാത്രമല്ല, അതായത് വ്യക്തിഗത നാശനഷ്ടങ്ങൾ ആണെങ്കിൽ പോലും അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ രണ്ട് തരത്തിലാണ് സ്കീമിന്റെ കവറേജ് വരുന്നത്.
1: ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം കുറിച്ച് സംസാരിച്ചാൽ,
0: ഇത് നമ്മൾ കണക്കിലാക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരെ, അതായത് 2025-26 റബി സീസൺ വരെ നമുക്ക് ഏകദേശം 171 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ്, കാലാവസ്ഥാ നിലയങ്ങൾ, തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ, അങ്ങനെ ഉള്ള ഒരു 171 വെതർ സ്റ്റേഷൻസ് ഉണ്ട്. ആ വെതർ സ്റ്റേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ വെതർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ജില്ലയിലാണെങ്കിൽ ഏകദേശം ഒരു 10-15 കാലാവസ്ഥാ നിലയങ്ങൾ ഉണ്ടാവും, ചില ജില്ലകളിൽ 20 കാലാവസ്ഥാ നിലയങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാലാവസ്ഥാ നിലയങ്ങളുടെ തോത്, അത് നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ആഗ്രോ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയും. അതായത് ഒരേ പോലെയുള്ള കാർഷിക വ്യവസ്ഥയുള്ള ഒരു പ്രദേശങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആ പ്രദേശത്തിന് ഒരു പ്രത്യേക കാലാവസ്ഥാ നിലയം സ്ഥാപിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് പല കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന പല പോരായ്മകളും ഈ സീസണിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് പല പ്രദേശങ്ങളും ആ കാലാവസ്ഥാ നിലയത്തിൻ്റെ അതനുസരിച്ചിട്ടല്ല അവിടുത്തെ കാലാവസ്ഥ വരുന്നതെന്നുള്ളൊരു. അപ്പോൾ അത് മാറ്റുവാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ ഗവൺമെൻറ് ഓഫ് കേരളയും ചേർന്ന് പുതുതായിട്ട് ഓരോ പഞ്ചായത്തിലും തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് പ്രകാരമായിരിക്കും ഇനിയിപ്പോൾ ഈ സീസൺ ഖരീഫ് 2026 മുതലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് കണക്കിലെടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ്റെ നമ്പേഴ്സ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്.
0: ഇതിൽ വരുന്ന മേജർ കവറേജുകൾ എന്ന് പറയുന്നത് അതിവൃഷ്ടി, അതായത് മഴ കൂടുതലുള്ള അവസ്ഥ, മഴ കുറവുള്ള അവസ്ഥ, അതുപോലെ ഉണക്ക്, പിന്നെ വരുന്നത് കാറ്റിൻ്റെ വേഗത, ഇതെല്ലാം ഇതിനകത്ത് കണക്കാക്കും, ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കുന്നതിൻ്റെ തോത് നമുക്ക് ഇപ്പോൾ നിലവിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു കാലാവസ്ഥയുടെ തോത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെക്കോർഡാവും, ആ റെക്കോർഡിംഗ് ഡാറ്റയാണ് പിന്നീട് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഈ ലോക്കലൈസ്ഡ് കലാമിറ്റി കവേഴ്സ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന കാലാവസ്ഥാ വ്യതിയാനം,
0: ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തദ്ദേശമായിട്ട് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന അതിനെയാണ് ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലോക്കലൈസ്ഡ് കലാമിറ്റി മാത്രമല്ല ശരിക്കും ഇൻഡിവിജ്വൽ ലോസ് കൂടി നമ്മൾ അതിനകത്ത് കണക്കിലെടുക്കുന്നത്. അതായത് തദ്ദേശമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ മാത്രമല്ല അതിനുപരി വ്യക്തിഗതമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ കൂടി, പക്ഷെ അതിന് എന്തൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് വിജ്ഞാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്: വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ, അതല്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും അതിനകത്ത് ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ കവറേജസ് വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ കാറ്റിൻ്റെ വേഗത കൂടി നശിച്ചു കഴിഞ്ഞു, ഇപ്പോൾ വാഴയ്ക്കെല്ലാം കാറ്റിൻ്റെ വേഗത കൂടി നശിച്ച്, അങ്ങനെ ഒരുപാട് കഴിഞ്ഞ സീസണുകളിൽ ധാരാളം ഇങ്ങനെ നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ കവറേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ.
1: ഈ ഇൻഷുറൻസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും ടേം ഷീറ്റ് ടേം വരാറുണ്ട്.
0: ടേം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥയുടെ തോത് എങ്ങനെയാണ് നിർണയിച്ചിരിക്കുന്ന ഒരു ഷീറ്റാണ് ശരിക്കും ടേം ഷീറ്റ്. ഇപ്പോൾ നെല്ല് വിള എടുക്കുകയാണെങ്കിൽ നമുക്ക് ഖാരിഫ് സീസണിലെ നെൽവിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജൂലൈ 1 മുതലാണ് അതിൻ്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കവറേജ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് കാലാവസ്ഥ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അത് ജൂലൈ 1 മുതലാണ്. അത് ഒക്ടോബർ 31 വരെ കാലാവസ്ഥ റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അതിനെ ഒരു 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലിപ്പോൾ മഴക്കുറവിനുള്ള സമയം, മഴക്കുറവിനുള്ള സമയം നമ്മളിപ്പോൾ ഇതിനകത്ത് തിട്ടപ്പെടുത്തിയിരിക്കുന്ന ജൂലൈ 1 മുതൽ, അതുപോലെ 31 ഒക്ടോബർ വരെയുള്ള മുഴുവൻ സമയം നമ്മൾ മഴക്കുറവിനുള്ള എടുത്തിട്ടുണ്ട്. ഡ്രൈ സ്പെല്ലാണെങ്കിൽ അത് ഒക്ടോബർ 15 വരെയാണ് എടുത്തിരിക്കുന്നത്.
1: അപ്പോൾ ഇത് പർട്ടിക്കുലർ എല്ലാ
0: പർട്ടിക്കുലർ ഏരിയ അതനുസരിച്ചാണ് എടുക്കുന്നത്.
1: അപ്പോൾ എമൗണ്ട് ഇതിൻ്റെ ഇതനുസരിച്ച്
0: എമൗണ്ട് അതനുസരിച്ച് ചേഞ്ചസ് വരും. ഇപ്പോൾ നെൽകർഷകൻ്റെ ആണെങ്കിൽ നെൽകൃഷിക്ക് നമ്മൾ കൊടുക്കുന്ന പരമാവധി ഇൻഷുറൻസ് തുക പറഞ്ഞാൽ 80,000 രൂപ ഒരു ഹെക്ടറിനാണ്. അപ്പോൾ അത് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു മഴക്കുറവിന് എത്രയാണ്, അതുപോലെ ഈ ഉണക്കിന് എത്രയാണ്, പിന്നെ കൂടുതൽ താപനില കൂടുന്നതിന് എത്രയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതെല്ലാം നിർണയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഈ ടേം ഷീറ്റ് കൂടെയാണ്.
1: അതെല്ലാം പർട്ടിക്കുലർ പീരിയഡ്സിന് വേണ്ടി സാർ പറഞ്ഞു.
0: അതെ അതെ അതെ, ടേം ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ് മാത്രമല്ല അതിനകത്ത് തോത്, ഇത്ര മഴയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ കാറ്റിന്റെ വേഗത ഇത്രയാണ് വേണ്ടത്, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നാശനഷ്ടമാണ് എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന നിർണയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ടേം ഷീറ്റ്. ഇതിനകത്ത് ഈ കാലാവസ്ഥയുടെ അടിസ്ഥാന സ്കീമ് ഏകദേശം വരുന്ന എല്ലാ വിളകൾക്കും നമ്മൾ ഈ ടേം ഷീറ്റിന്റെ ബേസിൽ തന്നെയാണ് എല്ലാ ക്ലെയിം വരുന്നത്. ടേം ഷീറ്റ് ഓരോ വിളകൾക്കും ഓരോ ഏരിയക്കും വ്യത്യാസമായിരിക്കും. ഇപ്പൊ പാലക്കാടുള്ള അതേ ടേം ഷീറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളത്, അതുപോലെ തന്നെ കോഴിക്കോടുള്ളതായിരിക്കില്ല ചിലപ്പോൾ വയനാട്ടിലുള്ളത്. ഓരോ വിളകൾക്കും ഓരോ ഏരിയയിലും ഓരോ ടേം ഷീറ്റാണ് നിർണയിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓരോ വിളകൾക്കും അങ്ങനെ തന്നെയാണ്.
1: അതനുസരിച്ചുള്ള നഷ്ടപരിഹാരവും ഉണ്ട്.
0: അപ്പൊ
1: സാർ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടി എങ്ങനെയാണ് ഇടപെടുന്നത്?
0: സംസ്ഥാന ഗവൺമെന്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ്. അതിന്റെ ഫണ്ട് റൈസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് കൂടെ ആണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് അതിൻ്റെതായ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏത് സ്കീമാണ് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടത്, അത് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ക്രോപ്പുകളാണ് വേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഏതൊക്കെ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതെല്ലാം തീരുമാനിച്ച ശേഷം അതൊരു വിജ്ഞാപനമായിട്ട് ഇറക്കി, ആ വിജ്ഞാപന പ്രകാരം അതത് ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണ്, അപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് അതിൻ്റെ നടത്തിപ്പ് അവകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന കാലാവസ്ഥാ നിലയങ്ങളുടെ നടത്തിപ്പും ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് അവർ. ഏതൊക്കെ കാലാവസ്ഥാ നിലയങ്ങളാണ്, ആ കാലാവസ്ഥാ നിലയങ്ങളുടെ തോത് എങ്ങനെയാണ്, ഈ തോത് നിർണ്ണയിക്കുന്നത് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്.
1: നെല്ലിനെ കുറിച്ചും വാഴയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചായിരുന്നു. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ പ്രധാന വിളകളാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
0: ഏകദേശം 27 വിളകൾ. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന വിളകൾ നെല്ല്, പിന്നെ വാഴ, കവുങ്ങ്, വെജിറ്റബിൾസ്, പൈനാപ്പിൾ, പിന്നെ ട്യൂബർ ക്രോപ്സിൽ വരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ വരുന്നത്, പയറുവർഗ്ഗങ്ങൾ വരുന്നത്, ഇങ്ങനെ ഒരുവിധം കേരളത്തില് വിള ചെയ്യുന്ന എല്ലാ വിളകളും തന്നെ നമുക്ക് ഇതിനകത്ത് രക്ഷ കൊടുക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പ്രീമിയം പേ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്?
0: കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനും തുല്യമായ പങ്കാളിത്തമാണ് ഇതിനകത്തുള്ളത്. ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം അടച്ചു കഴിഞ്ഞാലാണ് അതിനകത്ത് ഇൻഷുറൻസ് കവറേജ് നമുക്ക് പരിരക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഈ പ്രീമിയത്തിന്റെ ഏകദേശം നെൽവിളകൾക്കാണെങ്കിൽ 2% കർഷകൻ അടയ്ക്കേണ്ട പ്രീമിയം, അതുപോലെ ബാക്കിയുള്ള വിളകൾക്ക് ആനുവൽ ക്രോപ്സ് വാർഷിക തോതിലുള്ള വിളകൾ 5% കർഷകൻ അടക്കേണ്ട പ്രീമിയം. ഈ കർഷകൻ അടക്കേണ്ട പ്രീമിയത്തിൽ ഉപരി വരുന്ന പ്രീമിയത്തിന്റെ തുകകളെല്ലാം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി തുല്യമായി പങ്കുവച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ഇതിലെ സബ്സിഡി പോർഷൻ വരുന്നത്. അപ്പൊ ഇത് ശരിക്കും കാലാവസ്ഥയുടെ തോതിലുള്ള സ്കീമായതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം കർഷകന് ഒരു ബാധ്യതയാവാതിരിക്കാനുള്ള തരത്തിലുള്ള ഒരു കവറേജ് ആണ്. അപ്പൊ കർഷകന് വളരെ ചെറിയൊരു പ്രീമിയത്തിൽ തന്നെ ഈ സ്കീം ലഭ്യമാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുന്നത്.
1: ഇതിന് സബ്സിഡി ഉണ്ടോ ഇതിനകത്ത്?
0: സബ്സിഡി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പുറമെ വരുന്ന പ്രീമിയത്തിലാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി സബ്സിഡി കൊടുക്കുന്നത്.
1: സാർ സൂചിപ്പിച്ച ഇതിന് മിനിമം ഏരിയ ഒന്നുമില്ല.
0: എത്ര മിനിമം ഏരിയ എന്നുള്ള ഒരു ഇതിനകത്ത് നിർണയിച്ചിട്ടില്ല. അതായത് കർഷകന് എത്ര ഏരിയ ഉണ്ടെങ്കിലും ചെയ്യാം.
1: കർഷകർ എന്ന് പറയുമ്പം ലോണി ഫാമേഴ്സ് കാണും, ചിലരുടെ കയ്യിൽ ഭൂമി ഇല്ലാത്ത പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യുന്ന ഫാമേഴ്സ് കാണും.
0: ഇതിനകത്ത് ലോൺ എടുത്ത കർഷകർക്കും ചെയ്യാം, അതുപോലെ പാട്ടത്തിനെടുത്ത കർഷകർക്കും ചെയ്യാം. കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് നോക്കുന്നുള്ളൂ.
1: സ്വന്തം ഭൂമി
0: ഉണ്ടാവണം, പാടത്തിനടുത്താണെങ്കിലും ചെയ്യാം, അതുപോലെ കാർഷിക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ചെയ്യാം. കാർഷിക വായ്പ എടുത്ത കർഷകർക്ക് ബാങ്കിൽ കൂടെ തന്നെ, അതായത് ഏത് ബാങ്കിൽ നിന്നാണോ കാർഷിക വായ്പ എടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ കൂടെ തന്നെ ചേരാവുന്നതാണ്.
1: ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്?
0: വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ എന്ത് ഡോക്യുമെന്റ്സ് ആണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് വാലിഡ് ആയിട്ട് വരിക. അത് ബാങ്ക് തന്നെയാണ് ഇൻഷുറൻസ് നേരിട്ട് ചെയ്യുന്നത്. അല്ലാത്ത കർഷകർക്ക്, അതായത് വായ്പ എടുക്കാത്ത വായ്പേതര കർഷകർക്കാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആധാർ കാർഡ് നിർബന്ധമാണ്, അതുപോലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അത് വേണം. ഇപ്പം ടെനൻറ് ഫാർമർ ആണ്, ടെനൻറ് അഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി വേണം, അതുപോലെ ബാങ്ക് പാസ്ബുക്ക്, പിന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ അതായത് സോയിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം, അങ്ങനെ അഡീഷണൽ ആയിട്ട് ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ മേജറായിട്ട് നമുക്ക് ആധാർ കാർഡ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ലീസിലാണെങ്കിൽ ലീസ് അഗ്രിമെന്റ്, പിന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ്.
1: ഇത് എവിടെ പോയി കർഷകർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കും?
0: കർഷകർക്ക് വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ കൂടെ തന്നെ ചെയ്യാം. കർഷകർ എടുക്കാത്ത കർഷകരാണെങ്കിൽ അക്കൗണ്ടുള്ള ബാങ്കിൽ കൂടെയും ചെയ്യാം. അതല്ലാതെ നിരവധി ഇടനിലക്കാരുണ്ട്, ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുണ്ട്, മൈക്രോ ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, POSP എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺ, അതായത് കാർഷിക ഇൻഷുറൻസ് എടുക്കുന്ന ഏജൻസ്, കൊടുക്കുന്ന ഏജൻസ്. അപ്പോൾ അവരെടുത്ത് പോയിട്ട് എടുക്കാം. അത് മേജറായിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനമായും കർഷകർ സമീപിക്കുന്നത് കോമൺ സർവീസ് സെൻറ്റേഴ്സാണ്. കോമൺ സർവീസ് സെൻ്റർ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ എൻറോൾമെൻറ്റിന് ഒരു പങ്ക് വഹിക്കുന്നത്.
1: ഇപ്പോൾ ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ വേണ്ടിയുള്ള കട്ട് ഓഫ് ഡേറ്റ് എന്തുവാണ്?
0: കർഷകന് ചേരാനുള്ള തീയതി ജൂലൈ 31st വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 31st ഉള്ളിൽ തന്നെ എല്ലാ കർഷകരും, കാർഷിക വായ്പ എടുത്ത കർഷകരായാലും വായ്പേതര കർഷകരാണെങ്കിലും ടെനൻ ഫാമേഴ്സ് ആണെങ്കിലും എല്ലാ കർഷകരും തന്നെ ജൂലൈ 31st ഉള്ളിൽ തന്നെ ഈ സ്കീമിൽ അംഗമാവേണ്ടതുണ്ട്.
1: അപ്പോൾ സർ, ഇതിൻ്റെ ക്ലെയിം

0: പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് കർഷകർ?
1: കാലാവസ്ഥയുടെ റെക്കോർഡിങ്ങിൻ്റെ സമയം കഴിഞ്ഞ്, അതായത് കാലാവസ്ഥയുടെ തോത് കണക്കാലാക്കുന്ന സമയം കഴിഞ്ഞ് അതിൻ്റെ റെക്കോർഡ് ചെയ്ത ഡാറ്റ എടുത്ത് ഇതിനകത്ത് കാലാവസ്ഥാ നിലയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാലാവസ്ഥയുടെ തോത് അത് കണക്കിലാക്കിയിട്ട് എത്രത്തോളം അതിനകത്ത് വ്യതിയാനം വന്നിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്ലെയിം. ലോക്കലൈസ്ഡ് ക്ലെയിംസ് അത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലെയിംസ്, അങ്ങനെ വരുന്ന ക്ലെയിംസിന് അതത് ബാധിപ്പ് സംഭവിച്ച കർഷകൻ ഒരു ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് അതത് കൃഷിഭവനെ സമീപിക്കാം, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ചെയ്താൽ, അതായത് അതത് കൃഷിഭവനെ അറിയിക്കുകയാണ് വേണ്ടത്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയാം, ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം, ചാനൽ പാർട്ണേഴ്സ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ ബാങ്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാർഷിക സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവരെല്ലാവരുമായിട്ട് ഇൻറ്റിമേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് അറിയിക്കണം, ഇത് അറിയിച്ച് അത് 72 മണിക്കൂറിനുള്ളിൽ കർഷകൻ ഇത് അതത് ഇൻഷുറൻസ് കമ്പനിയെയോ അല്ലെങ്കിൽ ഏജൻറ്റിനെയോ ബാങ്കിനെയോ കൃഷിവകുപ്പിനെയോ അറിയിക്കണം. ആ 72 മണിക്കൂറിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൃഷിവകുപ്പ് എന്നുള്ള ഉദ്യോഗസ്ഥനും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥനും വന്ന് അത് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വിലയിരുത്തി അതനുസരിച്ചുള്ള ക്ലെയിം തിട്ടപ്പെടുത്തി.
0: ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നല്ലോ.
1: ടോൾ ഫ്രീ നമ്പർ നമ്മുടെ ജനറൽ ടോൾ ഫ്രീ നമ്പറാണ്, 1-444-7. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോക്കലൈസ്ഡ് കലാമിറ്റിനെ ഇൻറ്റിമേറ്റ് ചെയ്യാൻ പറ്റും. 1-444-7 1-444-7.
0: സൂരജ് സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മളിന്ന് വിള ഇൻഷുറൻസിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് ജൂലൈ 31-ാം തീയതി താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിൽ ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റാണ്. അപ്പം ചേരാത്ത കർഷകരൊക്കെ ഇതിൻ്റെ അകത്ത് ചേരുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: നന്ദി സർ.
2: കർഷകർക്കായി ഫസൽ ഭീമാ യോജന. തിരുവനന്തപുരം വഴുതക്കാടുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഫസൽ ഭീമാ യോജനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1800-400-7064.

വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷിയിറക്കുന്നത് ഏത് സീസണിലാണ്? വയനാട്ടിലെ 5 സീസണിലാണ് രണ്ടിനങ്ങളുടെയും കൃഷി. അതായത് മെയ് ജൂൺ മാസത്തിൽ കൃഷിയിറക്കി ഡിസംബർ ജനുവരി കാലത്ത് കൊയ്യുന്നു. മൂപ്പ് 170 മുതൽ 180 ദിവസം വരെ. രാസവളമിടുന്നത് ഇവയുടെ തനത് പരിമളത്തെയും പാചക ഗുണത്തെയും രുചിയെയും ബാധിക്കും എന്നതിനാൽ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. വയലും വീടും സമാപിക്കും.

0: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും 2026 ജൂലൈ 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ബോർഡിന്റെ വെബ്സൈറ്റായ www.keralabiodiversity.org സന്ദർശിക്കുകയോ 0471 2724740 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മിൽ ഉടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplyco.pad.in സന്ദർശിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ജൂലൈ 31 വരെ നീട്ടി. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 23,400, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, പാല 24,900, എറണാകുളം 24,600, കൊച്ചി റെഡി 23,500. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,000, വടക്കൻ പറവൂർ 14,400 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 3,800 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 29,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800, തൊടുപുഴ 3,000, കട്ടപ്പന 2,850. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,300, കൊച്ചി ഗാർബിൾഡ് 72,000, കൊച്ചി അൺഗാർബിൾഡ് 70,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36,500 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400. അടയ്ക്ക 1,000, നെടുമങ്ങാട് 5,000, പുത്തൂർ 4,700, എറണാകുളം 6,000 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
1: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭ

0: ബഹളം ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്തുൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജി മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ 2 വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട്

0: നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീം കോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: യുവസാഹിത്യം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
1: രക്തം. ശൂണിതത്തിൻ നിറമെന്തെന്നു തിരയുമ്പോൾ നഷ്ടപ്പെടലിൻ നിറമാകുന്നു നീ. ചിലപ്പോൾ ക്രൂരതയ്ക്കും അർത്ഥമാകുന്നു നീ. പരോപകാരത്തിനും പ്രതീകമോ? എങ്കിലും ജീവന്റെ പുതുമയാം നോവിനാണെന്നും പ്രകടമാകുന്നു നീ. മനസ്സ്. മനസ്സിന്റെ മായികതന്ത്രിയിൽ മീട്ടുന്ന മധുരസ്വരങ്ങളാണേറെ ഇഷ്ടം. അറിയാത്ത വീഥികൾ, അരുതാത്ത മോഹങ്ങൾ എന്തിനു പാറിത്തുടിക്കുന്നു. ചിറകറ്റു വീണുപോം തന്ത്രിയെ താങ്ങുവാൻ. ആരാനുമെങ്ങാനുമെത്തുമോ? വഴിയോരത്തണലിൽ കൊതിച്ചങ്ങു നിന്നപ്പോൾ ആരെയോ തേടി നിൽക്കുന്നതോ? കാഴ്ചകൾ കാണുന്ന ക്രൂരമാം നോട്ടവും എന്തിനെന്നറിയാത്ത ചോദ്യം മനസ്സിലിട്ടമ്മാനമാടുന്ന ചിന്തയും അവരിലും എന്നിലും തുല്യമല്ലാത്തൊര ചിന്തയും ചിത്തവും ആളിപ്പടർന്നതും വരി വരിയായി കുറുകയുമായി പാതയോരത്തിൽ തണൽ തരും വൃക്ഷവും ഞാനും ഒരേ വഴിവക്കിലായി. ആരു വരുമെന്നറിയാത്ത മാനസം ഏകമായി എന്തോ തുടരുന്നുവോ? എന്തിനെന്നറിയില്ല എങ്കിലും മാനസം കാത്തിരിപ്പിൻ പടവിൽ തന്നെ നിന്നു. മൗനം. ആയിരം ഇടനാഴികൾ താണ്ടിയും അടരാതെ തങ്ങുന്ന സ്പർശം എന്റെ നിഴൽ പോലെ എന്നിലെ മുഗുരമായി പൊട്ടിത്തെറിക്കാതെ ഞാനെന്ന രൂപത്തെ ഊട്ടിയുറപ്പിക്കും ആവർത്തനം. പിന്തുടരുന്ന വേളയിൽ ചേർത്തുനിർത്തും നേരത്ത് വിജയമേകുന്നതും മനസ്സിൻ്റെ താളത്തിലൊപ്പമാടുന്നതും രൂപത്തിൽ ഭാവത്തിൽ കാര്യത്തിൽ എന്നെ ഞാനാക്കുന്ന മൗനമേ നീ വാഴുക. ചിന്തകൾ മാറ്റുരച്ചുപായുമ്പോൾ അകലെ എവിടെയോ മൗനമായി മൂളുന്ന പക്ഷികണക്കെ താളങ്ങൾ താളത്തിൽ പാടാൻ കൊതിക്കുന്ന മറനീക്കിയണയുന്ന നേരവും കാത്ത് ഒരുപാടകലേക്ക് കാഴ്ചകൾ നൽകുമ്പോൾ എവിടെയെന്നറിയില്ല എന്തെന്നറിയില്ല നീറുന്ന നെഞ്ചിൽ തേങ്ങലായി വെമ്പുന്ന ക്ഷണികയായി നീ മറഞ്ഞുവോ? നിലയ്ക്കാത്ത പ്രവാഹമാണെങ്കിലും തെളിയുന്ന നൊടിയിലെ തിരയുവാനാകൂ. അണയുന്ന നേരമോ അറിയില്ലൊരാളും. അറിയാതെ പോകുന്നു നിൻ സ്വത്വം. അനന്തമായി തുടരുന്നു നിൻ ഗമനവും. അറിയാതെ പോകുന്നു നിൻ പ്രപഞ്ചരഹസ്യത്തിൻ മറനീക്കാനാവാതെ മാറി മാറി നീങ്ങിപ്പോകുന്നതോ ജീവിതം? ഗർഭപാത്രത്തിൻ കരുതലറിയാതെ ബാല്യകൗമാര കുതിപ്പിലേക്കലയുമ്പോൾ ആ യൗവന തീക്ഷ്ണമാം നീക്കങ്ങൾ മാറി മറയുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. നിഴലായി തുടരാൻ കൊതിച്ചിട്ടും തല്ലിത്തകർത്ത നൊമ്പരങ്ങൾ ഏറ്റുപിടിച്ചും കൂടുവാൻ നോക്കിയും ചവിട്ടിമെതിക്കുവാൻ തള്ളിക്കളയുവാൻ ആഴത്തിലാഴത്തിൽ താഴ്ത്തുവാൻ ഓരോ കുതിപ്പിലും ഉണർവിലും പകരുന്ന സ്പർശം അത്രമാത്രം. മൗനമേ നീ വാഴുക. കടൽ. ആഴങ്ങളിലാണ്ടുകിടക്കിലും കരയിലേക്കെത്തിപ്പിടിക്കാൻ കരയിലേക്കൊന്നു തൊട്ടു തലോടാൻ കൊതിക്കുന്ന നിന്മനം ഒരു നാളും പൂർണമായെത്തുക അസാധ്യം താൻ. ക്ഷണിക നേരമെന്നറിയിലും ആ സ്പർശം എൻ ജീവതാളം കൂട്ടുന്ന പോൽ, ഓളം ചിന്നും സന്തോഷം തെളിയുമ്പോഴും നിറം മായുന്ന പോൽ, നിൻ നിറക്കൂട്ടിൽ ഏഴു നിറങ്ങൾ മാത്രമായൊതുങ്ങും, നാനാ നിറങ്ങളും തുളുമ്പും നിൻ ജീവതാളം, ആടിയുലയുമ്പോഴും താഴ്ന്നു പതിക്കുമ്പോഴും പതിയാതെ തെളിയാതെ എങ്ങോ മായുന്ന പോൽ, മറയുന്ന പോൽ. ഉഷസ്സിൻ വക്കത്തും അസ്തമനത്തിലും വന്നണഞ്ഞു പോവും നീ മാത്രമാണെൻ ഏക നൊമ്പരം. ഉണർവിൻ താളത്തിൽ നിലയ്ക്കാത്ത നിൻ തന്ത്രികളിൽ അലയടിക്കും തളർച്ചയിൽ ആവർത്തന വിരസതയില്ലാതെ തുടരുന്നു ഞാൻ എൻ പദയാത്ര. കോരിക്കുടിക്കുവാനാകാത്ത നിൻ ചുണ്ടുകളിൽ ആശ്വാസമാം ആർദ്ര പാദങ്ങളിൽ ശുദ്ധമാം നൈർമല്യമാം സ്പർശം നൽകുന്നൊരാ വേളയിൽ മനസ്സിനും മന്ത്രങ്ങൾക്കും കരതാളങ്ങളിൽ നാദലയങ്ങളിൽ ഏകതാഭാവത്തിൽ പ്രതിധ്വനിക്കുന്നു ഞാൻ. കൗതുകം. അവനിലെ കൗതുകം ഏറെ തെളിഞ്ഞിരുന്നതാ കണ്ണുകളിൽ. സന്തോഷത്തിനപ്പുറം മറ്റേതോ ആഹ്ലാദത്തിൻ ഉണർവുണ്ടായിരുന്നു ആ വാക്കുകളിൽ. പഠനത്തിൻ്റെ ഇടവേളകളിൽ എന്നോട് പറയാൻ കാത്തിരുന്ന് എഴുതിത്തീർത്തും മറുപടി പറഞ്ഞും അവൻ പ്രതീക്ഷ കൊടുത്തു എൻ്റെ ശ്രദ്ധയ്ക്കായി. ഒടുവിൽ അവൻ്റെ ഊഴവും. ടീച്ചർ, എൻ്റെ വീട്ടിലെ സൂര്യകാന്തി പൂത്തു. ആ സന്തോഷം വാക്കുകളിൽ

0: നിരാശയ്ക്കിടം കൊടുക്കാതെ ഞാനും ചോദിച്ചു, ഏതു നിറം? അവനുത്തരം, മഞ്ഞ. വാക്കുകൾക്കതീതം ആ നോട്ടം, ചിരി, ആഹ്ലാദം.
1: അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇപ്പോൾ കേട്ടത്. യുവസാഹിതിയിൽ അടുത്തത് ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിക്കുന്ന കാർലോസ് എന്ന ചെറുകഥ.
2: കാർലോസ്. ഇടനാഴിയിൽ ഇരുട്ട് കനത്തുകിടന്നു. ഭിത്തിയിൽ പിടിച്ചയാൾ വാതിൽക്കിലോളമെത്തി. അകത്ത് ടെലിവിഷന്റെ ശബ്ദം. നീല നിറമുള്ള വാതിലിൽ കാർലോസ് മുട്ടി വിളിച്ചു, കയറി വരൂ. അകത്തുനിന്നും പതിഞ്ഞ ശബ്ദം. കാർലോസ് വാതിൽ തുറന്ന് അകത്തു കടന്നു. കതകിനപ്പുറം വെളിച്ചം കണ്ടപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. നടുക്കടലിൽ വല വിരിച്ച് മീനുകളെ കാത്തിരിക്കാറുള്ള കാർലോസിന് ഇടനാഴിയിലെ ഇരുട്ട് ഭയപ്പാടുണ്ടാക്കിയതിനു പിന്നിൽ മുറിക്കുള്ളിലെ നിഗൂഢതയ്ക്കും പങ്കുണ്ട്. മുറിയിലെ വെളിച്ചം, അതിനെ വെളിച്ചമെന്ന് വിളിക്കാമോ? മെഴുകുതിരിയുടേതുപോലെ മഞ്ഞ വെളിച്ചമാണെങ്കിലും അത്രപോലും ശോഭയില്ലാത്ത അരണ്ട വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ ഉറവിടം എവിടെയെന്നറിയാൻ കണ്ണോടിച്ചെങ്കിലും കാണാനായില്ല. തൻ്റെ മുട്ടിവിളിക്ക് പ്രതികരിച്ച ശബ്ദത്തിൻ്റെ ഉറവിടത്തെ കണ്ടെത്താനും ആ വൃദ്ധൻ പാടുപെടുകയാണ്. മുരടനക്കി തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മുരൾച്ച മുറിയുടെ വലതുഭാഗത്തു നിന്നും അയാൾ കേട്ടു. നിലത്ത് കിടന്നിരുന്ന ലാബ്രഡോർ നായയെ അപ്പോഴാണ് അയാൾ കണ്ടത്. തലയൊന്നും ഉയർത്തുക പോലും ചെയ്യാതെ ആ വയസ്സൻ നായ തൻ്റെ സാന്നിധ്യം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കാർലോസിന് മനസ്സിലായി. വൈവിധ്യമാർന്ന ശില്പങ്ങൾ കൊണ്ട് മുറിയുടെ ഒരു ചുവർ അലങ്കരിച്ചിരുന്നു. അവയുടെ എല്ലാം ശില്പി ആ അരണ്ട വെളിച്ചമാണെന്ന് അയാൾക്ക് തോന്നിപ്പോയി. ആ വെളിച്ചം ഒരു പൊടിക്ക് കൂടുകയോ കുറയുകയോ ചെയ്താൽ ഒരു പക്ഷേ ആ ശില്പങ്ങൾ തന്നെ അപ്രത്യക്ഷമായേക്കാം. മറുവശത്ത് നിറയെ ചട്ടക്കൂടിട്ട ചിത്രങ്ങളാണ്. നരച്ചു തുടങ്ങിയ കണ്ണുകൾക്കൊന്നും വ്യക്തമാകുന്നില്ല. ഒരു പക്ഷേ ഈ മുറിയിൽ തന്നെയാകും ഫിലിമുകൾ പരുവപ്പെടുത്തി ചിത്രങ്ങളാക്കിയിട്ടുണ്ടാവുക. തനിക്ക് നേരെയുള്ള ചുമരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചില്ല് ജനാല. തറയിൽ പതുപതുപ്പുള്ള കാർപ്പറ്റ്. ഇടതുവശത്ത് തനിക്ക് പിന്നിലുള്ള ചുവരിലേക്ക് കാർലോസ് കഴുത്തുയർത്തി നോക്കി. അയാളുടെ കണ്ണുകളിൽ പെരുമീൻ കൂട്ടം നിറഞ്ഞു തുളുമ്പുന്നു. സത്യമാണ്, താൻ കേട്ടത് സത്യമാണ്. ആ ചുവർ നിറഞ്ഞു കിടക്കുന്ന സാക്സോഫോൺ അരണ്ട വെളിച്ചത്തിലും സ്വർണം പോലെ തിളങ്ങുന്നു. എന്തു വേണം? കാർലോസ് ഞെട്ടി. ആ മുറിയിൽ താൻ അന്വേഷിച്ചു വന്നയാൾ അവിടെ ഉണ്ടാകുമെന്ന കാര്യം അയാൾ മറന്ന മട്ടായിരുന്നു. തനിക്ക് നേരെ കിടക്കുന്ന ദിവാൻ കോട്ടിൽ ജനാലയ്ക്കു നേരെ മുഖം വെച്ച് കിടക്കുകയാണ് അയാൾ. അയാളുടെ അരികിലായി എരിഞ്ഞു തീരാറായ ഒരു നെരിപ്പോടിൻ്റെ പൊട്ടുപോലെയുള്ള വെളിച്ചമാണ് അയാൾ അവിടെ ഉണ്ടെന്ന ഒരു ഊഹമെങ്കിലും കാർലോസിന് നൽകിയത്. ആ പ്രദേശത്ത് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന സോംന എന്ന ചെടിയുടെ വേരുകൾ ഉണക്കി നിർമ്മിച്ച കൂട്ടാണ് നെരിപ്പോടിൽ ഇടാറുള്ളത്. അതിൻ്റെ സൗരഭ്യം സ്വപ്നം കാണാനുള്ള ധൈര്യം അവർക്ക് നൽകിയിരുന്നു. കടലിൻ്റെ തെക്കുള്ള ദ്വീപിൽ ആ ചെടി പണ്ട് സുലഭമായിരുന്നു. വള്ളത്തിൽ മീനിനൊപ്പം ഈ ചെടിയും മുക്കുവർ ധാരാളമായി കരയിലെത്തിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ അവർ ഒരുമിച്ചിരുന്ന് തീ കായുകയും പകലന്തിയോളമുള്ള അധ്വാനത്തെ ആനന്ദമാക്കി മാറ്റുകയും ചെയ്തു. ഇന്ന് ആ ദ്വീപിൽ ഒരു സൈനിക താവളം ഉയർന്നു വന്നതോടെ ആ നാട്ടുകാർക്ക് ദ്വീപിൻ്റെ ഏഴ് അയലത്ത് പോലും ചെല്ലാൻ അനുവാദമില്ലാതെയായി. സ്വപ്നങ്ങൾ കാണാനുള്ള മനോവീര്യം ഇതിനോടകം അവിടുത്തുകാർക്ക് നഷ്ടപ്പെട്ടിരുന്നു. എനിക്കൊരു സഹായം വേണം, കാർലോസ് ഏറ്റവും വിനീതനായി പറഞ്ഞു. നായയുടെ നിശ്വാസവും ടിവിയുടെ ഒച്ചയും മാത്രമാണ് അയാളോട് സംവദിച്ചത്. ഇടയ്ക്കിടെ ഉയരുന്ന പുകയ്ക്ക് പോലും സാക്സോഫോണിൻ്റെ ഛായ കലർന്നതായി കാർലോസിന് തോന്നി. ആ മൂളലിന് ഒരേ സമയം പല അർത്ഥങ്ങൾ ജനിപ്പിക്കാനായത് എങ്ങനെയെന്ന് കാർലോസിന് അത്ഭുതം തോന്നി. ഇനി എന്ത് പറയണമെന്ന് അയാൾ സംശയിച്ചു നിന്നു. ആ വലിയ ജനാലയ്ക്ക് സമാന്തരമായി കടലിൽ മത്സ്യബന്ധന നൗകകൾ വല വിരിച്ച് കാത്തിരിക്കുന്നു. മീനുകൾ ഓരോ വലയിലേക്കും യാത്ര ചെയ്ത് വന്നു കയറുന്നു. റാന്തൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ മീൻ പിടിച്ച കാലം കാർലോസിൻ്റെ ഉള്ളിൽ തിരയടിച്ചു. ആ മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ വലയിലേക്ക് ഓടിക്കയറുന്നൊരു മത്സ്യത്തെ പോലെയാണ് താനെന്ന് കാർലോസിന് തോന്നി. ജീവിക്കണം, എനിക്കും ജീവിക്കണം. തിമിംഗലം പോലത്തെ വലിയ ബോട്ടുകൾ മീനുകളെയെല്ലാം ഒന്നാകെ തിന്നുന്നു. ഏമാന്മാരും ഒത്താശയാണ്. അവർ നൽകിയ അനുമതി പത്രം ബോട്ടുകളിൽ തൂക്കിയാണ് ദ്രോഹികൾ മീൻ പിടിക്കുന്നത്. സമരം ചെയ്ത ഞങ്ങളുടെ കട്ടമരം കത്തിച്ച് അവർ തീ കാഞ്ഞു. അത് ചോദ്യം ചെയ്തപ്പോൾ തുറങ്കിലടച്ചു. കൂരയിൽ പട്ടിണിയാണ്, എങ്കിലും ആരോടും കൈ നീട്ടാൻ വയ്യ, കാർലോസ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. വയസ്സനായ തല ഉയർത്തി പിടിച്ച് കഥ കേട്ട ശേഷം പിന്നെയും കൈകളിൽ മുഖം വെച്ചുറങ്ങി. കാർലോസിൻ്റെ കയ്യിൽ ചെടിയുടെ വേരുണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ട്, ഒന്നാം തരം. കാർലോസ് ഇപ്പോൾ മീൻ പിടിക്കാറുണ്ടോ? എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? ഒരു ചെറിയ വലയുണ്ട്, വള്ളത്തിൽ പോകാതെ പിടിക്കും.

0: വേര് തന്നിട്ട് പൊക്കോളൂ. നാളെ ഇതേ സമയം ഈ ജനാലയ്ക്ക് നേരെ വന്ന് നിന്ന് വലയെറിയണം. നിനക്കെത്ര പെരുത്ത മീൻകൂട്ടം വേണമോ അത്ര വലിയ വലയൊരുക്കുക. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് കാർലോസിന് തോന്നുന്നത്. തന്നോട് ആരാണ് ഈ ഇടത്തെക്കുറിച്ച് പറഞ്ഞത്? താൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? എൻ്റെ പേര് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പും ആരെങ്കിലും ഇയാളുടെ സഹായം തേടിയിട്ടുണ്ടോ? ഇരുണ്ട മഞ്ഞ വെളിച്ചവും കത്തിയെരിയുന്ന ചെടിയുടെ ആത്മാവും അയാളുടെ ചിന്തകളുടെ ഭാരം കൂട്ടി. കരുതിയിരുന്ന ഒരു സഞ്ചി കാർലോസ് അവിടെ വെച്ചു. അയാളുടെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് കാർലോസ് ആഗ്രഹിച്ചു. തിരിഞ്ഞപ്പോൾ ഭിത്തിയിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സാക്സഫോൺ. ഇത്ര വലിയ സാക്സഫോൺ, ഇയാളിതെങ്ങനെ? കാർലോസിനെ വയസ്സനായ രൂക്ഷമായി നോക്കി. മഞ്ഞവാതിൽ തുറന്ന് കാർലോസ് അതിവേഗം പടികളിറങ്ങി. വലകൾ വേണം, കുറേയേറെ വലകൾ. കരക്കാറ്റ് ശക്തമാണ്, വെളിച്ചം മങ്ങിത്തുടങ്ങുന്നു. കാർലോസ് അക്ഷമനായി നിന്നു. കട്ടവെള്ളം ബലി നൽകിയ തൻ്റെ ചങ്ങാതിമാരിൽ 12 പേരെ കാർലോസ് കൂടെ കൂട്ടിയിട്ടുണ്ട്. നടന്നതൊന്നും കാർലോസ് അവരോട് പറഞ്ഞിട്ടില്ല. തനിക്ക് വെളിവ് നഷ്ടപ്പെട്ടെന്നേ അവർ കരുതു. വലിയ സന്നാഹങ്ങളൊന്നും ഒരുക്കാൻ അതുകൊണ്ട് തന്നെ അയാൾക്ക് കഴിഞ്ഞില്ല. പത്രോസിന് പെരുത്ത മീനെ നൽകിയ ദൈവമേ, എൻ്റെ വലയും നിറയ്ക്കണമേ, മനസ്സുരുകി അയാൾ പ്രാർത്ഥിച്ചു. വല വിരിച്ചവർ കാത്തിരുന്നു. എന്ത് കണ്ടിട്ടാണോ എന്തോ വലയും വിരിച്ച് കാത്തിരിക്കുന്നത്? കടലമ്മയുടെ വയറിനു പോലും പശിയാണ്. എന്താണേലും ചുമ്മാ തിരയെണ്ണി പരിക്കുട്ടീനെ പോലെ നടക്കുമല്ലേ? രണ്ടെങ്കിൽ രണ്ട് മീൻ, കിട്ടിയാൽ കഴിക്കില്ലല്ലോ. സുഹൃത്തുക്കൾ തമ്മിലായി സംസാരം. കാർലോസ് ചങ്കിടുപ്പോടെ തിരിഞ്ഞു നോക്കി. ഇരുട്ട് കനക്കുംതോറും ജനാലയ്ക്കപ്പുറം കനകവർണം കൂടി വരുന്നു. നക്ഷത്രം നേരെ മുകളിൽ വന്നപ്പോൾ ആ വലിയ സാക്സഫോൺ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടത് തുറന്ന വായോടെ അയാൾ നോക്കി നിന്നു. കാറ്റിൻ്റെ മൂളിപ്പറക്കലും സ്നേഹിതരുടെ വർത്തമാനങ്ങളും കടലിൻ്റെ ഇരമ്പലും കടക്കാതെ സാക്സഫോണിൽ നിന്ന് വരുന്ന സംഗീതത്തിനു വേണ്ടി അയാൾ ചെവിയോർത്തിരുന്നു. സമയം കടന്നു പോകുന്നു. സാക്സഫോൺ ശബ്ദിക്കുന്നില്ല. താൻ മാത്രമായിരിക്കുമോ കേൾക്കാതെ പോയത്? അയാൾ ചുറ്റിലും നോക്കി. ഇല്ല, അവരും കേട്ടിട്ടില്ല. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അമൂല്യമായ ചെടിയും തനിക്ക് നഷ്ടമായിരിക്കുന്നു. തുറക്കാരെന്നെ കിറുക്കനെന്ന് വിളിക്കും. കാർലോസിൻ്റെ കണ്ണുകളിൽ ഇടനാഴിയിലെ ഇരുട്ട് കയറി. കൺമുൻപിൽ നിന്ന് എല്ലാം അപ്രത്യക്ഷമാകുന്നു. കടലെന്നെ വിഴുങ്ങിയെങ്കിൽ, കാർലോസ് മനസ്സിൽ നിലവിളിച്ചു. കടലിൽ തിരയിളക്കം. അവരെല്ലാവരും ഭയപ്പാടോടെ അത് നോക്കി നിന്നു. വിശന്നു കിടന്ന 12 വലകളിലേക്ക് മീനൊഴുകിയെത്തി. ആ തീരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടം. അവ സാക്സോഫോണിൻ്റേതുപോലെയുള്ള മനോഹരമായ ശബ്ദം പുറപ്പെടുവിച്ചു. തിരികെ നോക്കാൻ അശക്തനായ കാർലോസ് കടലിലേക്ക് ചാടി വല കരക്കടിപ്പിച്ചു.
1: ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിച്ച കാർലോസ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്.

0: യുവസാഹിതിയിൽ അടുത്തതായി അശ്വതി എ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
1: തോന്നലുകളുടെ തടവുകാർ എന്ന പേരിൽ ഞാൻ എഴുതിയ ഏതാനും ചില കവിതകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നീ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചുവരുകൾക്കു മറുപുറം സിഗരറ്റ് ചുവയ്ക്കുന്ന പൂക്കൾ ഉണ്ടാകില്ലല്ലോ. എന്റെ ജനൽപ്പാളികൾ മഞ്ഞുപുതഞ്ഞ മഞ്ഞയിൽ അഴികൾക്കിരുവശവും മേഘങ്ങളായി മറച്ചതാണ്. ഇന്നെഴുതിയ കവിത നിനക്കറിയാമായിരുന്നിട്ടും രണ്ടാമതൊരാവൃത്തി വായിക്കാൻ വാതിലിൽ തൂങ്ങിയാടുന്ന മണി ഉച്ചത്തിൽ അലമുറയിട്ട് നാവ് മുറിയും വരെ കരഞ്ഞിട്ട് തന്നെയുണ്ടാകും. മഴ തിന്നുതീർത്ത ചൂടിൽ പൊള്ളാതിരിക്കാൻ തകരപ്പെട്ടി മുറിക്കുന്ന നിലവിളികളായി ഫാനിന് തലകറങ്ങി തുളങ്ങിയപ്പോഴാകും. ഇന്നലെ മുഴുവൻ ചൂല് നിർത്താതെയാടി മിനുക്കിയിട്ടും ഇന്നു നിലം പൊടിക്കാറ്റ് ചീറുന്നതെങ്ങനെയാണ്? മഴ മരം കവിഞ്ഞൊഴുകിയപ്പോൾ ചെളിനിറഞ്ഞ മുറ്റത്ത് കാലുറഞ്ഞ് മുറികൾ ഓരോന്നിലും നീ എന്നെ തിരഞ്ഞതിനാലാകണം. ചെവികൾക്കു മുകളിൽ കോലുകളായി തൂങ്ങിയാടാൻ ആളില്ലാതെയാകുമ്പോൾ കണ്ണട പരതാനായി ഞാൻ കട്ടിലിന്റെ കാലുകളെ കൂട്ടുപിടിച്ചിഴഞ്ഞ് ഉള്ളിലേക്ക് നീങ്ങിയപ്പോഴാകും. വടക്കോട്ട് വഴി തിരിയുന്നിടത്ത് കാൽപ്പാടുകൾ ചിതറിപ്പൊഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, വന്നിട്ട് മടങ്ങിപ്പോയതാകണം. മഴ മുറിഞ്ഞാലോ വെയിൽ നിറഞ്ഞാലോ ഇടിഞ്ഞു വീഴാനാകാത്ത ചോരുന്ന ഹൃദയത്തിൽ കൂര കെട്ടാൻ. ഓർമ്മ

വിസർജ്യങ്ങൾ പുറന്തള്ളാതിരിക്കാൻ. കൊണ്ടുവന്നതൊക്കെ എടുത്ത് കയറി ചെല്ലാവുന്നതാണ്. കുപ്പയൊക്കെ മൂലയിൽ കൊണ്ടുതള്ളാം. കൊണ്ടുവരാൻ രണ്ട് കൈകൾ കൂടെയുണ്ടെന്ന് നിന്റെ തള്ളവിരൽ ഒച്ചയുണ്ടാക്കാതെ ഒപ്പുവെച്ചില്ലല്ലോ. രൂപമില്ലാത്ത നാലാമത്തെ അവസ്ഥ പ്ലാസ്മ മാത്രമല്ല, എനിക്ക് രൂപമില്ല. നീ ചുണ്ടോടടുപ്പിക്കുന്ന ചായക്കോപ്പയിലെ ഒടുവിലത്തെ കവിൾ വെള്ളമാകുവാൻ, ഉള്ളിലേക്കിറങ്ങാതെ വഴിതെറ്റി നിന്റെ നെഞ്ചിലെത്താനുരുളുമ്പോൾ താടിവക്കിൻ്റെ അകലത്തിൽ മായ്ച്ചുകളയാൻ തിടുക്കമിടുന്ന നിന്റെ വിരലുകളിൽ ഒട്ടിപ്പിടിക്കാൻ, പനിച്ചൂടിൻ്റെ പരാതിപ്പലകകളിൽ പേരു ചേർത്ത് നീരാവിയൂറ്റാൻ നീ പുതപ്പിലൊളിച്ചിരിക്കുമ്പോൾ നെറ്റി നനച്ചു കുതിർക്കുന്ന യാവിയായി ഒറ്റവലിക്കുള്ളിലെത്തുന്ന ശ്വാസമാകുവാൻ, എന്റെ മുടിക്കെട്ടു മുതൽ നിന്റെ വിരൽത്തുമ്പ് വരെ വിയർപ്പൊഴുകുന്ന വഴികളായി അണുവിടയകലമില്ലാതാകുവാൻ നിറമില്ലാത്ത മണമില്ലാത്ത ആകാരമില്ലാത്ത വായുവാകുവാൻ, ഞാൻ അച്ചുകൂടത്തിലൊതുങ്ങാത്ത രൂപമില്ലായ്മയുടെ അളവെടുപ്പിലാണ്. നിന്നെ തിരയുക. ഇരുവശം പൊത്തിയ ഓടക്കുഴലിൻ്റെ ഉള്ളുപൊതിയാൻ തുളകളിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഈണമുണ്ടാവില്ലെന്ന് നൂറ്റൊന്നാമത്തെ വട്ടവും തിരിച്ചറിവുണ്ടാകുക. നീളുന്ന വഴിവിളക്ക് പകുതി പിന്നിടുമ്പോൾ നിന്നിടത്തേക്ക് തിരിച്ചു ചെന്ന് ഓരോ വട്ടവും കഴുത്തറ്റമെണ്ണ നിറച്ച് തിരിതെറുക്കുക. മഴ പറ്റി നനഞ്ഞ് കെടാറായപ്പോൾ വഴിതെറ്റി വന്ന കാറ്റ് ശ്വാസം മുട്ടിച്ചതാണെന്ന് നെടുനീളെ പരാതി പറയുക. പൊതിഞ്ഞെടുത്ത വിണ്ടുകീറിയ കടലാസ് മനഃപൂർവ്വം മറന്നുവെക്കുമ്പോൾ തിരിച്ചു തന്നതെന്തിനെന്ന ചോദ്യമാകുവാൻ ചെരുപ്പുകൂടി നഷ്ടപ്പെടുത്തുക. വിത്തുകളെ ഓർക്കാതിരിക്കാൻ കളനിറഞ്ഞ കാടടുക്കുമ്പോൾ പൊത്തുകളിൽ ഊഴം കാത്തുനിന്നവർ വേലികളോടൊപ്പം വഴിമായ്ച്ചു കളഞ്ഞെന്ന് വരുത്തി തീർക്കുക. എരിയുന്ന തീയുടെ വറ്റുമതി പറന്നുവന്ന് ചിറകടർത്തിയെറിയാൻ, പകലുകോരാൻ ഇരുട്ടിനേയാകുള്ളൂ.

0: അശ്വതി എ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇപ്പോൾ കേട്ടത്.
1: യുവസാഹിതി സമാപിക്കുന്നു.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: പറയുന്നത്.
1: കേൾക്കാം പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ,
0: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്,
1: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
0: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: കുഞ്ഞാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഹൈവേ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: in the matter. The opposition protests yesterday led to repeated adjournments of the upper house, which was eventually adjourned for the day without conducting any business. The upper house was today scheduled to discuss the Prevention of Insults to National Honour Amendment Bill 2026. The legislation seeks to amend the Prevention of Insults to National Honour Act 1971. The existing law penalises acts of disrespect towards national symbols such as the national flag, the constitution and the national anthem with imprisonment for up to 3 years. The proposed amendment seeks to extend similar protection to Vande Mataram. According to the bill, any act causing obstruction in the singing of the national song or insulting it in any form would become punishable under law. Presently, there is no specific legal provision to prevent insults to the singing of Vande Mataram, which is honoured as a national song. Therefore, to prohibit any person from intentionally preventing the singing of the national song or causing disturbance to any assembly engaged in such singing, it is proposed to amend Section 3 of the said Act to include the national song also within its ambit to make such acts punishable. Meanwhile, the government informed the Rajya Sabha that renewable energy installed capacity in the country has increased from over 76 gigawatt in 2014 to over 288 gigawatt as on 30th June this year. In a written reply during question hour today, Minister of State for Renewable Energy, Shripad Yesso Naik, said the installed capacity of solar power is over 162 gigawatts, wind power is around 58, hydropower is 57 and biopower 11 gigawatts. And that's all in Parliament Review.
1: ഇതുവരെ കേട്ടത് ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 ഫെബ്രുവരി 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിൻ്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്ക്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ ലക്ഷ്യങ്ങൾ. 1. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2. വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4. പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5. ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6. ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൗൺസിലുകൾ, അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെൻറ്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നു വരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. 1. ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇതാരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ ബി എ പ്രൊഫഷണൽ, ബി എസ് സി പ്രൊഫഷണൽ അല്ലെങ്കിൽ ബി കോം പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് ഇവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ മാസം ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ ബി ബി എ കോഴ്സിന് ഒരു സെമസ്റ്റർ ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ്യയിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവോക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐ ടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇതു സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചു.

0: ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവനബദ്ധ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കമുകിൻകോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. നജീം അർഷാദ്, അഭിരാമി അജയ് എന്നിവർ പാടിയത് ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ.

0: സിംഗിൾസ് ഡ്രോ. ഏസ് ഇന്ത്യൻ ഷട്ട്ലർ പി വി സിന്ധു വിൽ ഫേസ് കോമ്പാട്രിയറ്റ് ഉന്നതി ഹൂഡ ഇൻ ദ ഓപ്പണിംഗ് റൌണ്ട് അറ്റ് ദ 32 ക്ലാഷ് ഓഫ് വിമൻ സിംഗിൾസ് ടുമാറോ. And now before we end the bulletin, the headlines once again. Government says it is ready to discuss NEET paper leak issue and other related matters in Parliament. Both houses adjourned for the day amid opposition protest. Prime Minister Narendra Modi vows strict action against those involved in NEET issue, says government taking steps to prevent such incidents. India and North Macedonia agree to enhance trade and cooperation in key sectors after presidential level talks in Skopje. Madhya Pradesh Assembly passes Uniform Civil Code Bill. US and Iran trade strikes for the 10th day in a row, mounting tensions over the Strait of Hormuz. And in hockey, 20-member Indian squad led by Harmanpreet Singh announced for the Men's World Cup set to begin next month. For details of these stories and more, log on to our website newsonair.gov.in and News on AIR app. And that's all in the News at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആകാശവാണി, നമസ്കാരം.

0: ഒട്ടനവധി ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. എന്നാൽ 1948 മുതൽ 1990 വരെ ആ രാജ്യം അപ്പാർത്തൈഡ് സംവിധാനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. മനുഷ്യരെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു നിഷ്ഠൂര ഭരണ സംവിധാനമാണ് അപ്പാർത്തൈഡ്. വോട്ടവകാശം മുതൽ യാത്രാ സ്വാതന്ത്ര്യം വരെ നിറത്തിന്റെ പേരിൽ കറുത്ത വർഗ്ഗക്കാർക്ക് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്തരത്തിൽ സാമൂഹിക നീതി ഹനിക്കപ്പെട്ട ഒരു കാലത്താണ് നെൽസൺ മണ്ടേല എന്ന യുഗപുരുഷൻ ജനിച്ചു വീഴുന്നത്. തന്റെ ജീവിതം മനുഷ്യാവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ പാഠപുസ്തകമായി ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ.
1: അഖില വന്നിട്ട് കുറെ നേരമായോ?
2: ആ കുറച്ച്, ഒരു അരമണിക്കൂർ. നീ ഇരിക്കേ, ചായ പറയട്ടെ?
1: ആ അവര് കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. റോഡിലെ തിരക്കിൽ പെട്ട് കാണുവർ, വീക്കെൻഡ് അല്ലേ.
2: ശരിയാ. പിന്നെ എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? കോഴ്സ് ഒക്കെ തീരാറായില്ലേ?
1: ഫൈനൽ ഇയറിന്റെ തിരക്കിലാണ്. പോ സെമിനാറും കാര്യങ്ങളും ഒക്കെ ആയി നല്ല ജഗവുകയാണ് യൂണിവേഴ്സിറ്റി.
2: അത് ശരി. എന്താണ് ജീവന്റെ സെമിനാർ വിഷയം?
1: ആഗോളതലത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നതാണ് പശ്ചാത്തലം. അതിൽ ഞാൻ എടുത്തത് നെൽസൺ മണ്ടേലയാണ്.
2: കൊള്ളാലോ, നെൽസൺ മണ്ടേല ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നോ?
1: അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. എ ലോങ് വാക്ക് ടു ഫ്രീഡം, അതാണ് ആ പുസ്തകം. ഞാനിപ്പോ വായിച്ചു തീർത്തതേ ഉള്ളൂ.
2: എങ്ങനെയുണ്ട് പുസ്തകം?
1: നല്ല വായനാനുഭവം സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണത്. അതായത് അന്നത്തെ കാലത്തെ സൗത്ത് ആഫ്രിക്കൻ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് കൂടി വ്യക്തമാക്കുന്ന ഒരു ആത്മകഥ.
2: അപ്പോ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണല്ലേ.
1: ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പോലെ ആഗോളതലത്തിൽ എങ്ങനെയാണ് അത് നടന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ചിത്രം ഇത് സമ്മാനിക്കും.
2: എനിക്ക് മണ്ടേലയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷേ വിശദമായിട്ട് ഒരു അറിവില്ല എന്നതാണ് സത്യം.
1: നെൽസൺ മണ്ടേലയുടെ പേര് യഥാർത്ഥത്തിൽ അതല്ല എന്നറിയാമോ?
2: ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര്? അപ്പാർട്ടൈഡിനെതിരെയുള്ള മണ്ടേലയുടെ പോരാട്ടത്തെ കുറിച്ച് വായിച്ചുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ.
1: റോലിഹ, ആ ദേ അവരെത്തിയല്ലോ. ഹരി, വീണ, ഇവിടെ.
3: ട്രെയിൻ ലേറ്റ് ആയിടോ, അതാ വൈകിയത്.
2: ഞങ്ങൾ എത്തിയിട്ട് കുറച്ചു നേരം ആയുള്ളൂ.
4: അല്ല, എന്തായിരുന്നു ഞങ്ങൾ വരുമ്പോ ഇവിടെ ഒരു ചർച്ച?
1: ആ അത് എന്റെ സെമിനാർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നെൽസൺ മണ്ടേല, അതാണ് ടോപ്പിക്.
4: മണ്ടേലയാണോ?
3: ജൂലൈ 18 അല്ലേ മണ്ടേല ദിനം?
1: അതെ, ജൂലൈ 18 1918 ആണ്.

0: നെൽസൺ മണ്ടേല ജനിച്ചത്.
1: മണ്ടേലയുടെ പേര് അതല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്?
0: യെസ്, അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് റോലിഹ്ലാല മണ്ടേല എന്നാണ്. പിന്നീട് സ്കൂളിൽ വെച്ച അദ്ദേഹത്തിന്റെ അധ്യാപികയാണ് നെൽസൺ എന്ന ഇംഗ്ലീഷ് നാമം അദ്ദേഹത്തിന് നൽകിയത്.
1: അത് ഞാൻ കേട്ടിട്ടുണ്ട്. നെൽസൺ മണ്ടേല തെമ്പു ഗോത്രത്തിലാണ് ജനിച്ചത്. അവരുടെ ഭാഷയായ ഖോസയിലെ പേരാണിത്.
0: അത് തന്നെ. നെൽസൺ മണ്ടേലയുടെ മുതുമുത്തച്ഛൻ ഈ ഗോത്രത്തിന്റെ രാജാവായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പിറന്നു വീണത് രാജകുടുംബത്തിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ക്ലാർക്ക്ബെറി മെത്തഡിസ്റ്റ് ഹൈസ്കൂളിൽ തന്റെ സ്കൂൾ പഠനകാലം ചിലവഴിച്ചു. അതുകഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ഫോർട്ട് ഹെയറിൽ ബിരുദ പഠനത്തിനായി പോയി.
2: നെൽസൺ മണ്ടേല തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത് ജോഹാനസ്ബർഗിലാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പിന്നീട് അവിടെ എത്തി?
1: ഞാനും അത് കേട്ടിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും ചായയല്ലേ? ചേട്ടാ, നാല് ചായ, ഓരോ സമൂസയും കൂടെ എടുത്തോളൂ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതെ, ജോഹന്നാസ്ബർഗിലാണല്ലോ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്.
3: ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അതിന്റെ പേരിൽ ഒരു രസകരമായ കഥയുണ്ട്.
1: അതെന്താ?
3: തങ്ങളുടെ പഠനം കഴിഞ്ഞെത്തിയ നെൽസൺ മണ്ടേലയും ബന്ധുവായ ജസ്റ്റിസും അറിയുന്നത് നാട്ടിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചതായിട്ടാണ്. അടുത്ത നിമിഷം തന്നെ അവർ ജോഹന്നാസ്ബർഗിലേക്ക് നാടുവിടുകയായിരുന്നു.
0: അപ്പാർത്തിയേഡിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ മണ്ടേല ഒരു കാലത്ത് യൂറോപ്യൻ സാമ്രാജ്യത്വം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ?
2: അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
0: തന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കേട്ട കഥകളിലെല്ലാം തങ്ങളുടെ നാട്ടിൽ സാമ്രാജ്യം വളർത്താൻ വന്ന യൂറോപ്യന്മാർ എല്ലാവരും തന്നെ നാടിന്റെ വികസന പ്രതീകങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. കുഞ്ഞു മണ്ടേല അത് വിശ്വസിക്കുകയും ചെയ്തു. സ്കൂൾ കാലത്തും അദ്ദേഹം കേട്ടത് ഇതേ പല്ലവി തന്നെയാണ്. പിന്നീട് ജോഹന്നാസ്ബർഗിൽ വെച്ച് കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയത്.
1: ഈ ജോഹന്നാസ്ബർഗിൽ വെച്ചല്ലേ അദ്ദേഹം ഒരു ഖനിയിൽ ഗാർഡായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത്?
3: അതെ, അത് തന്നെ. അവിടെ വെച്ചാണ് വോൾട്ടേർ സിസുലു എന്ന വ്യക്തി നെൽസൺ മണ്ടേലയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അവിടെ വെച്ച് അതിന്റെ യൂത്ത് ലീഗ് രൂപീകരിച്ചു.
0: നമ്മൾ നേരത്തെ മണ്ടേല ബിരുദം പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അദ്ദേഹം അത് പൂർത്തീകരിച്ചിരുന്നില്ല.
2: ഞാൻ കരുതി അദ്ദേഹം അത് പൂർത്തിയാക്കിയെന്ന്. എന്താണ് മണ്ടേലയ്ക്ക് അത് തീർക്കാൻ സാധിക്കാതിരുന്നത്?
0: അന്ന് ഫോർട്ട് ഹെയർ കോളേജിൽ മോശം ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെയും സൗകര്യങ്ങളുടെയും പേരിൽ ഒരു സമരം നടക്കുകയും നെൽസൺ മണ്ടേല അതിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്തു. ജോഹന്നാസ്ബർഗിൽ വെച്ച് നിയമബിരുദത്തിന് അദ്ദേഹം ചേരുകയുണ്ടായി. എന്നാൽ സർവകലാശാലയിലെ ഏക കർത്തവർഗക്കാരൻ എന്ന നിലയിൽ നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിൽ വർണ്ണവിവേചനത്തിന്റെ കൈപ്പുനീർ ആദ്യമായി രുചിച്ചു.
1: ഇനി ഈ ചർച്ച ചായ കുടിച്ചുകൊണ്ടാവാം. നെൽസൺ മണ്ടേല തന്റെ സമരമാർഗങ്ങൾ കൂടുതൽ ജനകീയമാക്കിയത്?
3: അതെ, പടിപടിയായിട്ടാണ് അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത്. രാജ്യത്തെ കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വർണ്ണ വിവേചനത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. വെളുത്ത നിറമുള്ള മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഭരണകൂടത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സമരമാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്.
2: ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ അല്ലേ?
0: യെസ്, അതുതന്നെ. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും എല്ലാം അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തനിക്ക് 1953 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് നേരിട്ടപ്പോൾ അദ്ദേഹം എഴുതിയയച്ച നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന തലക്കെട്ടോടുകൂടി വായിക്കപ്പെട്ട സന്ദേശം നെഹ്റുവിൽ നിന്ന് ഉൾക്കൊണ്ട് എഴുതിയതായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹ പാതയും അദ്ദേഹത്തിന്റെ സമരരീതിയിൽ നെൽസൺ മണ്ടേല ഉൾക്കൊണ്ടു.
3: 1953 നെൽസൺ മണ്ടേല വിഖ്യാതമായ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു.
2: എന്തായിരുന്നു അത്? പുതിയ സമരങ്ങൾ എന്തെങ്കിലും?
3: സമരങ്ങൾക്ക് അന്നത്തെ കാലത്ത് പഞ്ഞില്ലായിരുന്നു. നിയമസഹായത്തിന് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെൽസൺ മണ്ടേലയും തന്റെ സുഹൃത്ത് ഒലിവർ ടാംബോയും ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ ആഫ്രിക്കക്കാർ മാത്രം നടത്തുന്ന ഒരു വക്കീൽ ഓഫീസ് തുടങ്ങി. കറുത്ത വർഗക്കാർ നേരിട്ടിരുന്ന പോലീസിന്റെ ക്രൂരമായ നടപടികളെ കോടതിയിൽ നേരിടുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
1: ഈ 62-64 കാലയളവിൽ അല്ലേ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്?
0: റോഹിലാല എന്ന ഖോസ പദത്തിന്റെ അർത്ഥം വരുന്നത് പ്രശ്നക്കാരൻ എന്നാണ്. വർണ്ണത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്ന സൗത്ത് ആഫ്രിക്കൻ ഭരണകൂടത്തിന് അദ്ദേഹം എന്നും ഒരു പ്രശ്നക്കാരനായിരുന്നു. അഖില പറഞ്ഞ ഈ 1961-62 കാലയളവിൽ അദ്ദേഹം ആഫ്രിക്കൻ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് കറുത്ത വർഗക്കാരെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി. ഒടുവിൽ 1962 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1963 ഒക്ടോബർ 9 മുതൽ 1964 ജൂൺ 12 വരെ നീണ്ടുനിന്ന കുപ്രസിദ്ധമായ റിവോണിയ വിചാരണയുടെ ആരംഭത്തിൽ നെൽസൺ മണ്ടേല തന്റെ ഭാഗത്തിനു വേണ്ടി 3 മണിക്കൂർ പ്രസംഗിച്ചു.
4: വെളുത്ത വർഗ മേധാവിത്വത്തിനെതിരെ ഞാൻ പോരാടിയിട്ടുണ്ട്. കറുത്ത വർഗക്കാരുടെ മേധാവിത്വത്തിനെതിരെയും ഞാൻ പോരാടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പരസ്പര സൗഹാർദ്ദത്തിലും തുല്യാവസരങ്ങളോടെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനാധിപത്യ സ്വതന്ത്ര സമൂഹം എന്ന ആദർശത്തെ ഞാൻ

0: നെഞ്ചുകൂടി ചേർക്കുന്നു. ആ ആദർശം സാക്ഷാത്കരിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതിനായി എന്റെ ജീവൻ ത്യജിക്കാനും ഞാൻ തയ്യാറാണ്.
1: Prepared to die എന്ന ആ 3 മണിക്കൂർ പോരാട്ട ചരിത്രം ലോകമെമ്പാടും പ്രതിഫലിച്ചു. നെൽസൺ മണ്ടേലയ്ക്ക് 27 വർഷത്തെ കഠിന തടവാണ് ഒടുവിൽ വിധിക്കപ്പെട്ടത്.
2: ഈ കാലയളവിലാണ് അദ്ദേഹം കുപ്രസിദ്ധമായ റോബൻ ഐലൻഡിൽ കിടന്നത്.
3: നമ്മുടെ ആൻഡമാൻ സെല്ലുലാർ ജയിൽ പോലെയാണോ?
1: അതെ, അതുപോലെ തന്നെ. തന്റെ മകൻ വാഹനാപകടത്തിൽ ഈ കാലയളവിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും അദ്ദേഹത്തിന് ഒരു പരോൾ പോലും അനുവദിച്ചില്ല. 1990 വരെ അദ്ദേഹം 3 ജയിലുകളിലായി തന്റെ ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ചു. ഒരു വട്ടം പോലും അദ്ദേഹം തന്റെ സമരങ്ങളുടെ പേരിൽ ഭരണകൂടത്തോട് മാപ്പ് പറഞ്ഞില്ല.
4: ഈ പോരാട്ട വീര്യത്തിന്റെ ഉറച്ച ശബ്ദം ലോകം കേട്ടു. ഒടുവിൽ ആ അപ്പാർത്തിയുടെ ഭരണകൂടം അവിടെ നിലംപൊത്തി. വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായമായിരുന്നു അന്നുവരെ അവിടെ നിലനിന്നിരുന്നത്. 1994 ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. നെൽസൺ മണ്ടേല ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തു.
3: 1993 മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്.
1: അതെ, 1994 May 10 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ വാക്ക് പാലിച്ചുകൊണ്ട് ആദ്യത്തെ ടേമിന് ശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു.
2: അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും ഒരുപോലെ ജീവിക്കാവുന്ന ഒരു ദക്ഷിണാഫ്രിക്കയായിരുന്നു, അല്ലേ?
4: അതെ, തന്റെ പ്രസിഡന്റ് കാലയളവിൽ എല്ലാം തന്നെ അദ്ദേഹം പരിശ്രമിച്ചത് അതിനുവേണ്ടിയായിരുന്നു. 1995 ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന റഗ്ബി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും മത്സരിക്കുകയുണ്ടായി. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും രണ്ടു തട്ടിലായിട്ടായിരുന്നു ആ ടീമും രാജ്യവും. എന്നാൽ മണ്ടേല ഒരു ടീം ഒരു രാജ്യം എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ രാജ്യത്തെ അണിനിരത്തി.
1: അവിടെയാണ് വെളുത്ത വർഗ്ഗക്കാരുടെ സ്പ്രിംഗ് ബോക്സ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം വിജയിച്ച സൗത്ത് ആഫ്രിക്കൻ വെളുത്ത വർഗ്ഗക്കാരനായ ക്യാപ്റ്റന് ട്രോഫി സമ്മാനിച്ചത്. ഒടുവിൽ 2013 December 5 അദ്ദേഹം തന്റെ വസതിയിൽ വെച്ച് മരണമടഞ്ഞു. നെൽസൺ മണ്ടേല ഒരിക്കലും വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സമരത്തിൽ അങ്ങനെ ഒരു വിദ്വേഷം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. ഐക്യപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്ക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം.
2: ബില്ല് വന്നല്ലോ,
3: 67 രൂപ.
4: ആ 67-നും നെൽസൺ മണ്ടേലയുമായി ഒരു പ്രത്യേകതയുണ്ട്.
3: അതെന്താണ് 67-ഉം മണ്ടേലയും തമ്മിലുള്ള ബന്ധം?
4: 2009 നെൽസൺ മണ്ടേലയുടെ 91st birthday മാഡിബ എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിന്റെ 67 വർഷക്കാലം സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടി എന്ന് കണക്കാക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി മണ്ടേല ദിന ക്യാമ്പയിനോടനുബന്ധിച്ച് അന്നേ ദിവസം 67 മിനിറ്റുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കണമെന്ന് ആഹ്വാനം ചെയ്യപ്പെടുകയായിരുന്നു.
1: അതെ, നമുക്ക് എല്ലാവർക്കും നെൽസൺ മണ്ടേല എന്ന ത്യാഗത്തിന്റെ പര്യായമായ ആ മഹാമനുഷ്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് സാമൂഹിക നീതിക്കായി ശബ്ദിക്കാം.
3: തീർച്ചയായും.
5: നെൽസൺ മണ്ടേലയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം 67 മിനിറ്റ് സമാപിച്ചു. ശബ്ദം നൽകിയവർ ജീവൻ ഷിബു എം ജോസ്, അഖില ബിജി ബാബു, വീണ അശ്വതി എം എസ്, ഹരി ഹരീഷ് മേനോൻ, നെൽസൺ മണ്ടേല രാജേഷ് വിശ്വംവരൻ, രചന നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
6: ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി July 31, 2026.
7: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
8: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496555

5 9 9 6 5 9 6 3 2 1. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വിനോദ് ചമ്പക്കര.
2: കഥ ആസ്ഥാന കവി സാഹിത്യ സവ്യസാചിയായിരുന്ന കുഞ്ചൻ നമ്പ്യാർ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. അദ്ദേഹം കൈവയ്ക്കാത്ത സാഹിത്യ ശാഖകൾ അപൂർവമാണ്. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയായിരുന്നല്ലോ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതം. ആ യാത്രക്കിടയിൽ ഒരിക്കൽ അദ്ദേഹം എത്തിച്ചേർന്നത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ്. കിടങ്ങൂരിൽ കുമ്മണ്ണൂരിലുള്ള കല്ലമ്പള്ളി മനയിൽ സ്വന്തം പിതാവിന്റെ വീട്ടിൽ അദ്ദേഹം വാർദ്ധക്യ ദശയിലാണ് എന്ന് അമ്മാവനിൽ നിന്നും അറിഞ്ഞ കുഞ്ചൻ വാർദ്ധക്യത്തിലെങ്കിലും സ്വപിതാവിനെ പരിചരിക്കുക എന്നത് പുത്രധർമ്മം എന്നറിയാമായിരുന്നതിനാൽ കുമ്മണ്ണൂരിലെത്തി അച്ഛൻ തിരുമേനിയെ പരിചരിച്ചു. ഈ കാലഘട്ടത്തിലായിരിക്കാം കുഞ്ചൻ നമ്പ്യാർ കുടമാളൂരിലെത്തിയത്. ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ മൂലകുടുംബം സ്ഥിതി ചെയ്യുന്ന കുടമാളൂരിലെത്തിയ കുഞ്ചൻ അവിടെ വച്ചാണ് മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ടായ കിരാതം വഞ്ചിപ്പാട്ട് എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത വഞ്ചിപ്പാട്ട് രാമപുരത്തുവാരിയുടെ കുചേലവൃത്തമാണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ അതിനൊക്കെ എത്രയും മുമ്പ് തൻ്റെ യൗവനകാലത്ത് കുഞ്ചൻ നമ്പ്യാർ കിരാതം വഞ്ചിപ്പാട്ട് എഴുതി. അക്കാലത്ത് കുടമാളൂരിൽ അടുത്തുള്ള പ്രസിദ്ധമായ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭജനമിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം എഴുതി, ശ്രീ കുമാരാലയ സ്തോത്രം.

പിന്നീട് അദ്ദേഹം കിടങ്ങൂരിൽ അച്ഛൻ്റെ അരികിൽ തിരിച്ചെത്തി. അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാവുകാട്ട ക്ഷേത്രത്തിൽ മുട്ടുശാന്തിക്കായി അച്ഛൻതിരുമേനിക്ക് പോവേണ്ടി വന്നു. ഒരു സഹായത്തിന് കുഞ്ഞിനെയും കൂടെ കൂട്ടി. പൂജക്കിടയിൽ അച്ഛൻതിരുമേനി വിളിച്ചു, കുഞ്ഞ, കുറച്ച് പുഷ്പങ്ങൾ ഇങ്ങോട്ട് തരിക. കുഞ്ഞൻ ഓടിച്ചെന്ന് പൂക്കോട എടുത്തപ്പോൾ അത് കാലി. അതുമായി നേരെ ക്ഷേത്രോദ്യാനത്തിലേക്ക് ഓടി. അപ്പോഴതാ അവിടെ ആരോ ഒരാൾ പൂവെറുക്കുന്നു. ഒരു പെൺകുട്ടി, അതിസുന്ദരിയായ ഒരു പെണ്ണ്. ഒരു നിമിഷം കുഞ്ഞൻ അന്തിച്ചു നിന്നുപോയി. ആരാണിവൾ? ഇത്ര സുന്ദരി ഈ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന സാക്ഷാൽ ദേവി തന്നെയോ?

അന്നേ രാത്രി നമ്പ്യാർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ശത്രുധ്യാനത്തിൽ വെച്ച് കണ്ട ആ സുന്ദരി നമ്പ്യാർ ഉറക്കം കെടുത്തി. ആരാണവൾ? എവിടെയാണവളുടെ വീട്? എത്രയോ പെൺകുട്ടികളെത്താൻ കണ്ടിരിക്കുന്നു, പക്ഷെ അവരോട് ആരോടും

0: ഇല്ലാത്തൊരടുപ്പം. എന്തായിരിക്കും അതിന് കാരണം? പിറ്റേന്ന് രാവിലെ നമ്പ്യാർ ഉറക്കമുണർന്നപ്പോൾ അച്ഛന്തിരിമേനി പൂമുഖത്തിരുന്ന് ആരോട് സംസാരിക്കുന്നു. കുഞ്ച, ഒന്നിങ്ങോട്ട് വരിക. കുഞ്ചൻ പൂമുഖത്തെത്തി. ഇദ്ദേഹത്തെ അറിയുമോ നീ? ചാക്യാര, രണ്ട് വീടപ്പുറത്താണ് താമസം. ചാക്യാര് നിന്നെ ഒന്ന് കാണാനെത്തിയതാ.
1: എന്നെ കാണാനോ? എന്താ കാര്യം? അതോ ഞാൻ പറയാം, ക്ഷേത്രത്തിൽ കൂത്തിന് പോകുമ്പോൾ എനിക്കൊരാളെ വേണം വിഴാവ് വായിക്കാൻ. ഇപ്പോൾ കൂടെ ഒരാളുണ്ട്, പക്ഷെ അയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു പരിപാടിക്ക് സമയത്ത് വരില്ല. ഒരു ചൂത് കളിക്കാരൻ, പോരാത്തതിന് വാറ്റ് സേവയും. പരിപാടിക്ക് ചെന്നാൽ കള്ളും കുടിച്ച് ആരെങ്കിലും ഒക്കെ ആയിട്ട് വഴക്കൂടും. പുലിവാലി പിടിച്ച് ഞാൻ മടുത്തു. കുഞ്ചൻ നമ്പ്യാർക്ക് വിരോധമില്ലെങ്കിൽ എന്നോടൊപ്പം പോന്നട്ടെ.
0: ഞാനോ? അതിനെനിക്ക് മിഴാവ് കൂട്ടാൻ അറിയില്ലല്ലോ.
1: അത് സാരിയില്ല, ഞാൻ പഠിപ്പിച്ചുതരാം.
0: കുഞ്ഞൻ ആലോചിച്ചു. മിഴാവ് വാദനം നമ്പ്യാന്മാരുടെ കുലത്തൊഴിലാണ്, തന്നെയല്ല ഒരു കലയല്ലേ. പഠിച്ചിരിക്കാം, ഈ ഇല്ലത്തെ മുഷിച്ചിലകറ്റുകയും ചെയ്യാം. അങ്ങനെ കുഞ്ചൻ ചാക്യാരെടുത്ത് മിഴാവ് അഭ്യസിക്കാൻ തുടങ്ങി. രക്തത്തിൽ താളബോധം നിഴലിച്ചിരുന്ന കുഞ്ചൻ വളരെ വേഗം മിഴാവ് കൊട്ടാൻ പഠിച്ചു. പഠിച്ചു എന്ന് മാത്രമല്ല, പല സ്ഥലത്തും ചാക്യാരോടൊപ്പം കൂത്തിന് മിഴാവ് വായിക്കാൻ പോയി തുടങ്ങി. അന്ന് പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് കൂത്ത് അവതരിപ്പിക്കേണ്ടത്.
1: ആദ്യമായി അന്യനാട്ടിൽ, അതും അമ്പലപ്പുഴ പോലെ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിക്കാൻ പോവില്ലേ? നമ്പ്യാരെ, ഞങ്ങൾ ഭരതദേവതയുടെ അനുഗ്രഹം വാങ്ങിവരാം.
0: ചാക്യാരും ഭാര്യ ഇല്ലോടമ്മയും ക്ഷേത്രത്തിലേക്ക് നടന്നു. കുഞ്ചൻ കൂത്തിന് കൊണ്ടുപോകാനുള്ള കോപ്പുകളൊക്കെ ഒരുക്കി വെക്കുകയാണ്. പെട്ടെന്ന് പിന്നിലൊരു കാലച്ച. കുഞ്ചൻ തിരിഞ്ഞു നോക്കി. ദാ തൊട്ടരികിൽ നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു പെണ്ണ്. അന്ന് ക്ഷേത്രോദ്യാനത്തിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി തന്നെ, തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ആ പെൺകുട്ടി, ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന സാക്ഷാൽ ദേവി.
2: ദേവി?
1: ദേവിയോ? അതെ, ഞാൻ ദേവിയല്ല, ഭാമ അതാ എന്റെ പേര്.
0: അല്ല, നീ ദേവി തന്നെ, കാവുകാട്ട് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന സാക്ഷാൽ ദേവി.
1: നിങ്ങൾക്ക് എന്താ ചിത്തപ്പുറമ പിടിപെട്ടോ? ഞാൻ ഭാമയാന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ ചാക്യാരുടെ മകൾ ഭാമ.
0: കുഞ്ഞിനെ വിശ്വസിക്കാനാവുന്നില്ല. മിഴാവ് വാദനത്തിന് ചാക്യാരുടെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി, പക്ഷെ ഇതുവരെ ഇവളെ കണ്ടിട്ടില്ല. ചാക്യാർക്കും ഇല്ലടമ്മയ്ക്കും പുറമെ മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മധുരസ്വരം കേട്ടിട്ടുമുണ്ട്, പക്ഷേ അത് തന്റെ സങ്കല്പങ്ങളുടെ കിളിവാദികൾ സ്വപ്നം കൊണ്ടുവന്നിരുത്തിയ ഈ കിളിപ്രാവായിരിക്കുമെന്ന് സ്വപ്നേബി കരുതിയില്ല.

0: കുഞ്ചൻ നമ്പ്യാരും ചാക്യാരും അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി. തിടപ്പള്ളിയിൽ പാൽപായസത്തിന്റെ കൊതിപ്പിക്കുന്ന മണം, ക്ഷേത്രമുറ്റത്ത് തന്നെ എണ്ണക്കളിത്തട്ട്, ഒരു വിളിപ്പാടകലെ ചെമ്പകശ്ശേരി കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിനും ക്ഷേത്രത്തിനും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം. നാടകശാലയിലാണ് കൂത്ത് അവതരിപ്പിക്കേണ്ടത്. ചാക്യാരും നമ്പ്യാരും നാടകശാലയിലെത്തി.
1: കുഞ്ചൻ നമ്പ്യാരെ, ഇന്ന് സദസ് എങ്ങനെയാവൂ?
0: ചാക്യാരി ചോദിച്ചു. കിടങ്ങൂരുള്ള പ്രസിദ്ധനായ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നു, വലിയ തമാശക്കാരൻ. ഇങ്ങനെയൊക്കെയാണ് പുതിയന സംസാരം. സംശയിക്കണ്ട, സദസ്സിൽ ധാരാളം പ്രമുഖരുണ്ടാവും.
1: നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ സദസ്സിൽ ധാരാളം പ്രമുഖരെത്തി. ചെമ്പകശ്ശേരി വാഴുന്ന പൊന്നുതമ്പുരാൻ ദേവനാരായണൻ തിരുമേനിയാണ് അതിൽ മുഖ്യൻ. പിന്നെ കരപ്രമാണിമാരായ കൈപ്പിഴ തിരുമേനി, മാത്തൂർ പണിക്കർ, അങ്ങനെ ഒട്ടേറെ പ്രമുഖർ.

0: മൂത്തു കഴിഞ്ഞതും ചെമ്പക്കശ്ശേരി രാജൻ അഭിനന്ദിച്ചു. കേമം ബഹുകേമം നമുക്ക് നന്നായി ബോധിച്ചിരിക്കുന്നു. ഈ മിഴാവുകാരനും സമർത്ഥൻ തന്നെ. ഇനിയിപ്പോ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും ഒക്കെ കൂത്തവതരിപ്പിച്ച് ഇവിടെ അങ്ങോട്ട് കൂടുക. സകുടുംബം താമസിക്കാനുള്ള സൗകര്യമൊക്കെ നാം ചെയ്തുതരാം. എന്താ
1: ഓ തമ്പുരാനെ, സന്തോഷായി. ഇതിപ്പോ അംഗീകാരം അടിയുടെ വേറെ കിട്ടാനുണ്ടോ? എല്ലാം തേവരുടെ കടാക്ഷം.
0: ചാക്യാരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. തിരികെ

0: ബാംഗ്ലൂരിലെത്തിയ ചാക്യാർ കുഞ്ഞന്റെ വീട്ടിലെത്തി അച്ഛൻ തിരുമേനിയെ കണ്ടു.
1: തിരുമേനി, ഈ കുഞ്ചന്തമ്മയാനുണ്ടല്ലോ, കേമന, ബഹുകേമൻ. മഹാരാജാവ് ഇയാളെ പ്രത്യേകം അഭിനന്ദിച്ചിരിക്കുന്നു. ഇയാൾക്ക് നല്ല കാവ്യവാസനയുണ്ടേ. അത് തഴച്ചു വളരാൻ പറ്റിയിടം അവിടം തന്നെയാണ്. അതുകൊണ്ട് ഇയാളെയും എന്നോടൊപ്പം വരാൻ അനുവദിക്കണം.
0: അച്ഛൻ തിരുമേനി ആലോചിച്ചു. ചാക്യാര് പറയുന്നത് ശരിയാ. ആയ കാലത്ത് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും ഈ വയസ്സുകാലത്ത് എന്നെ സേവിക്കാനെത്തിയത് അവൻ്റെ നല്ല മനസ്സ്. ഇനിയിപ്പോ എനിക്ക് എത്ര കാലം എന്നുവച്ചാ. ആ ചാക്യാരെ, കുഞ്ഞനെയും കൂടെ കൂട്ടിക്കോളൂ.
2: അങ്ങനെ ചാക്യാരും കുടുംബവും ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി, കൂടെ കുഞ്ചൻ നമ്പ്യാരും. അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് താമസം. ചാക്യാരുടെ സന്തോഷം അതിരറ്റതായിരുന്നു. കാരണം ഇനി പരിപാടി പരിപാടി എന്ന് പറഞ്ഞ് പല ദേശങ്ങളിൽ പലായനം വേണ്ട. മിക്ക ദിവസവും ക്ഷേത്രത്തിൽ തന്നെ കൂത്തുണ്ട്. എന്ന് മാത്രമല്ല, ചെമ്പകശ്ശേരി രാജാവിൻ്റെ സൗജന്യങ്ങൾ അനുസ്യൂതം ഒഴുകിയെത്തുകയാണ്. എന്ന് പറഞ്ഞാൽ തീറ്റയും കുടിയൊക്കെ കൊട്ടാരത്തിൻ്റെ ചെലവിലാണെന്നർത്ഥം. നമ്പ്യാരും ചാക്യാരോടൊപ്പമാണ് താമസം. അയാളും സന്തോഷത്തിലാണ്. കാരണം അവിടെ ഉണ്ടല്ലോ സന്തോഷം, ഭാമ. ഒരു ദിവസം ചാക്യാരും ഇല്ലോടമയും ക്ഷേത്ര ദർശനത്തിന് പോയ സമയം ഈ സന്തോഷം കുഞ്ഞിനരികിലെത്തി.
1: എന്തായി കുത്തിക്കുറിക്കണേ?
2: ഏയ്, ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ കുത്തിക്കുറിച്ചു ഒരു കവിത.
1: കവിതയോ? എവിടെ, നോക്കട്ടെ.
2: അവൾ ആ കവിത വാങ്ങി വായിച്ചു.

0: നന്നായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലല്ലേ. ഞാനും വെറുതെ ഇരുന്നപ്പോൾ ഒരു കൂട്ടം ചെയ്തിട്ടുണ്ട്.
1: അവൾ തന്റെ കയ്യിലിരുന്ന കൈലേഷ് കുഞ്ഞിനെ നിവർത്തി കാണിച്ചു. അതിൽ മനോഹരമായ ഒരു ചിത്രം അവൾ തുന്നിച്ചേർത്തിരിക്കുന്നു, രണ്ടിണപ്രാവുകൾ.

0: ഓ, അപ്പൊ ഇയാടെ മനസ്സിലും ഉണ്ടല്ലേ.
1: എന്തോന്ന്?
0: പ്രേമം. അതിന് മറുപടി പറയാൻ അവൾക്കായില്ല. അപ്പോഴേക്കും ഒരാളവിടെത്തി, കുഞ്ഞിന്റെ കൂട്ടുകാരൻ രാമയ്യൻ. രാമയ്യ, പോയ കാര്യം എന്തായി? അന്വേഷിച്ചോ?
1: അന്വേഷിച്ചു. കലാപരിപാടി നടക്കുന്ന കാവ് ഇവിടെ അടുത്ത് തന്നെയാണ്.
0: രാമയ്യ, എന്ത് പരിപാടിയാണ് അവിടെ നടക്കുന്നത്?
1: അവിടെ നടക്കുന്നത് ഒരു നാടകമാണ്, കാക്കാരശ്ശി നാടകം.
0: അന്ന് രാത്രി ആരും അറിയാതെ കുഞ്ഞനും രാമയ്യനും കാക്കാരശ്ശി നാടകം കാണാൻ യാത്രയായി.
2: കമ്പ്രാനേ, കമ്പ്രാനേ!
0: ആരാടാ അവിടെ കിടന്ന് തൊണ്ട കയറുന്നേ?
2: ഇത് അടിയനാന്നേ, ഭൂമി മലയാളത്തിലെ ഒരേ ഒരു കാക്കാല.
0: നീ എവിടുന്നാടാ വരുന്നേ?
2: അടിയൻ ഭൂമി മലയാളത്തിൽ നിന്നേ.
0: അതല്ലടാ, നിന്റെ ദേശം ഏതാ?
2: അത് ഉദ്ദേശം കമ്പ്രാനേ.
0: ഇത് അങ്ങനെ ഒരു ദേശം ഉണ്ടോടാ?
2: ഉണ്ടെന്നേ.
0: നിന്റെ രാജ്യം

0: അത് മനോരാജ്യ.
1: നീ ആള് കൊള്ളാവല്ലോടാ. എടാ എടാ, നിന്റെ വീട് ഏത് നാട്ടിലാണ്?
0: ആ അങ്ങനെ,
1: ആ
0: അത് ചൂതമൂഷിക തീരത്താന്നേ.
1: ചൂതമൂഷിക തീരുവോ? അങ്ങനൊരു നാട് ഞാൻ കേട്ടിട്ടില്ലല്ലോടാ.
0: അതെ തമ്പുരാൻ, അമുക്കുരോ അറിയാൻ വയ്യാഞ്ഞിട്ടാ.
1: അമുക്കുരോ? അതൊരു പച്ചമരത്തിന്റെ പേരല്ലടാ.
0: അല്ല, ഈ സംസ്കൃതം.
1: സംസ്കൃതം? എടാ, നമുക്ക് സംസ്കൃതം അറിയാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞേ?
0: തമ്പുരാനെന്ന് പറഞ്ഞു. ഈ ചൂതം എന്ന് പറഞ്ഞാൽ എന്താ?
1: ചൂതം എന്ന് പറഞ്ഞ മാവ്.
0: മൂഷികനോ?
1: മൂഷികൻ എലി.
0: അപ്പൊ തീരുവോ?
1: തീരം കരയല്ലേ.
0: ഇതാ പറഞ്ഞത്, ഇത് മൂന്നും കൂടെ തമ്പുരാനൊന്ന് കൂട്ടി വായിച്ചു നോക്കി.
1: മാവ് എലി കര.
0: മാവേലിക്കര.
1: ഓ എടാ, വിരുതാ, നീ ആള് കൊള്ളാമല്ലോ. എടാ, നിനക്ക് കാക്കാത്തിമാരൊന്നും ഇല്ലേ?
0: രണ്ടുണ്ടേ.
1: രണ്ടുപേരുണ്ടല്ലേ? എന്താടാ അവിടുമാരുടെയൊക്കെ പേര്?
0: ഒരുത്തി ചിങ്കാര മഞ്ജുള മോഹിനി, മറ്റവള് മന്ദാര സുന്ദര മോഹിനി. രണ്ടും നല്ല ചുന്തരികളാന്ന്.
1: ഇത് എന്തൊരു പേരാടാ, കാക്കാത്തിമാർക്കൊക്കെ ഇങ്ങനെയും പേരുണ്ടോ?
0: അതെ, തമ്പ്രാനപ്പുള്ള തമ്പ്രാക്കന്മാർ ഇട്ടം കുടുംബം വിളിക്കുന്ന പേരാ.
1: അങ്ങനെ പോരട്ടെ, നീ അവിടുമാരുടെ യഥാർത്ഥ പേര് നമ്മളോന്ന് പറ.
0: ഒരുത്തി കാളി.
1: മറ്റവരുടെ പേര് ഞാൻ പറയാം, കരിങ്കാളി.
0: ഇതെങ്ങനെ മനസ്സിലായി?
1: എടാ, ഒത്തിരി കാലായില്ലേ, നീ ഒന്ന് പാടിക്കളിച്ചേ, ഞാൻ കാണട്ടെ.
0: എന്നാ അടിയൻ ഗണപതിയെ വാഴ്ത്തി തുടിക്കട്ടെ.
1: എന്തു പറച്ചിലാടാ ഇത്! എടാ, ഗണപതിയെ വാഴ്ത്തി സ്തുതിക്കട്ടെ എന്ന് പറയണം.
0: ആ അങ്ങനെ. അല്ല, ഗണപതിയെ വാട്ടിത്തൊടി.
1: എന്തുവാടാ ഈ പറയുന്നേ? ഒരു കാര്യം ചെയ്യ്, നീ വന്ന് വരം തവണേന്ന് അങ്ങോട്ട് പഠിക്കും.
0: ആ എന്നാ നേരത്തെ പറഞ്ഞാ
1: പഠിക്കും.
0: അല്ല ഗണ

0: കാക്കാരശ്ശി നാടകം നമ്പ്യാർക്ക് ഇഷ്ടപ്പെട്ടു. അസൽ ഒരു നാടൻ കല, നൃത്തം, അഭിനയം, സംഗീതം എല്ലാം അതിൽ സമ്മേളിച്ചിരിക്കുന്നു. അതിൽ വിമർശനമുണ്ട്, ആക്ഷേപമുണ്ട്. അടുത്ത ദിവസം വൈകുന്നേരം നമ്പ്യാർ കൂത്തിനുള്ള സാധനങ്ങൾ തയ്യാറാക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്പ്യാരുടെ മനസ്സിൽ തലേ ദിവസത്തെ നാടകമാണ്, അതിലെ കാക്കാന്റെ വരവാണ്.
1: അല്ല, എന്താ ഇത്? പകൽക്കിനാവിലാണോ?
0: ഭാമ,
1: ഇന്നേ ക്ഷേത്രത്തിൽ കൂത്തുണ്ട്, അത് മറന്നോ?
0: ഏയ്, മറക്കാനോ? ഞാൻ എല്ലാം തയ്യാറാക്കുകയായിരുന്നു.
1: ഓ, അതിൻ്റെ അല്പം കിനാവും കണ്ടു അല്ലേ?
0: അതിനെന്താ, എന്റെ കിനാവുകളിൽ എപ്പോഴും നീ ഉണ്ടല്ലോ.
1: ഒവ്വ, ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നാ മതി. ആരെങ്കിലും ആണുങ്ങൾ വന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോവും, പറഞ്ഞേക്കാം.
0: ഓ, അങ്ങനെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോവാൻ നീ എന്താ കഴുത്ത് നീട്ടിയിരിക്കുവാണോ?
1: പിന്നല്ലാതെ.
0: ഭാമ വെറുതെ പറഞ്ഞതാണ് നമ്പ്യാരെ ഒന്ന് ഇളക്കാൻ. പക്ഷെ നമ്പ്യാർക്കത് വേദനയായി, പറഞ്ഞു തീർന്നില്ല. ഇതാ മുറ്റത്ത് വന്ന് നിൽക്കുന്നു തരവൻ പരമപിള്ള, കൂടെ രണ്ട് അപരിചിതരും. തരവൻ എന്ന് പറഞ്ഞാൽ തരപ്പെടുത്തി കൊടുക്കുന്നവൻ, ബ്രോക്കർ. കല്യാണ കാര്യം പറഞ്ഞു തീർന്നില്ല, അതിനുമുമ്പേ ആളെ കൂട്ടി എത്തിയിരിക്കുന്നു തരവൻ. കുഞ്ചൻ അവരെ ശ്രദ്ധിച്ചതേയില്ല. തക്കോത്തിനുള്ള കോപ്പുകളൊക്കെ എടുത്ത് വേഗം നടന്നു. പക്ഷെ തരവൻ ആളെ കൂട്ടി എത്തിയത് കല്യാണക്കാര്യം ആലോചിക്കാനായിരുന്നില്ല. അങ്ങ് വടക്കൻകൂറിൽ ഒരു കൂത്ത് വേണം, അതിന് ചാക്യാരെ ഏർപ്പാടാക്കാൻ എത്തിയതാണ്. ഇതൊന്നും അറിയാതെ കലുഷമായ മനസ്സോടെ നമ്പ്യാർ നാടകശാലയിലെത്തി. കൂത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി. അല്പം കഴിഞ്ഞപ്പോൾ ചാക്യാർ വന്നു, വേഷം കെട്ടി കൂത്തും തുടങ്ങി. മിഴാവ് വായിക്കുന്നുണ്ടെങ്കിലും നമ്പ്യാരുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു.

0: കിമിതി ഭജതാമൗനം വാനരാമാനഹീന. അല്ലയോ വാനരത്തന്മാരെ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ കണ്ടിങ്ങനെ ഇരിക്കണേ? ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ അരുജ്ഞ സുഗ്രീവാജ്ഞയാൽ സീതാന്വേഷണത്തിനായി പുറപ്പെട്ട് ഈ സാഗര തീരത്തെങ്കിൽ എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ഇനി സാഗരം സാഗരം എന്താണെങ്കിൽ എന്ന് വച്ചിട്ടേ, സാഗരം എന്താണെങ്കിൽ സകരരചീത സാഗരന്മാരാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കുണ്ഠങ്ങളില്ലേ, അതങ്ങോട്ട് ഉല്ലംഘിക്കണം. സകരരചീത കുണ്ഠോല്ലംഘനെ കുണ്ഠിതാ. ശ്ലോകം ചൊല്ലിട്ടും ശാസ്ത്രക്കുട്ട് കേൾക്കാതായപ്പോൾ ചാക്യാർ ശ്രദ്ധിച്ചു. മീരാവിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അയാൾ തിരിഞ്ഞു നോക്കി. ഹൈ സഭാവാസികളെ, ഒന്ന് ശ്രദ്ധിക്കും. നാം ഇവിടെ കൂത്തു പറയുന്നു. നമ്മുടെ മീരാവുകാരൻ നമ്പ്യാൻ താണ്ടേ ഇരുന്ന് ഉറക്കം തൂക്കണു. കുറ്റം പറയരുതല്ലോ, ഇന്നലെ ഇയാൾ ഒരുപോലെ കണടിച്ചില്ലേ. എന്താ കാര്യം, എന്താ കാര്യം, ഒളിസേവ ഏതോ നങ്ങ്യാർ മഠത്തിൽ ഈ നമ്പ്യാർക്ക് അസാര ഒളിസേവയുണ്ടെന്ന് കൊണ്ട് കൂട്ടിക്കോളൂ. ഏയ് ഏഭ്യൻ, എഴുന്നക്ക, ഒരു പായം കൊണ്ട് വിരിക്കുക, സുഖമായി ശയിച്ചോളൂ. ചാക്യാന്റെ പരിഹാസം കേട്ട് സദസാർത്ത് വിളിക്കുന്നു. ശബ്ദം കേട്ട് നമ്പ്യാർ ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്നു. എടോ നമ്പ്യാരെ, സ്ഥാനത്ത് കൊട്ടാണ്ടിരുന്ന് ഉണങ്ങുക, ഉണന്ന് അസ്ഥാനത്ത് കൊട്ടുക. എടോ പോഷൻ നമ്പ്യാരെ, വിളക്കുവളം ഒളിസേവ നടത്തിയ തനിക്ക് പകൽ കിടന്നങ്ങോട്ട് ഉറങ്ങാൻ പാടില്ലായിരുന്നോ? അട്ടെ, ഇന്നലെ എത്രയിടത്തുണ്ടായിരുന്നു ഒളിസേവ.
1: ചാക്യാർ നമ്പ്യാരെ കണക്കിന് പരിഹസിക്കുന്നു. നമ്പ്യാരെ എന്നല്ല, ആരെയും ചാക്യാർക്ക് പരിഹസിക്കാം. സദസ്സിനെയും സമൂഹത്തെയും രാജ്യത്തെയും രാജാവിനെയും ഒക്കെ വിമർശിക്കാം, പക്ഷെ കൂടെ നടക്കുന്ന തന്നെ, തന്നെയും വിമർശിച്ചോട്ടെ, പക്ഷെ തന്നെ ഒരു ഒളിസേവകനാക്കിയത്, പെണ്ണുപിടുത്തക്കാരനാക്കിയത്, അത് തനിക്ക് സഹിക്കാൻ കഴിയില്ല. കൂത്ത് കഴിഞ്ഞ് രണ്ടാളും തിരികെ വീട്ടിലെത്തി. കുഞ്ചൻ നമ്പ്യാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തോ വിഷമമുള്ളതായി ഭാമയ്ക്ക് തോന്നി.
2: കഷ്ടം, ഞാൻ തമാശയായി പറഞ്ഞത് അദ്ദേഹത്തെ വേദനിപ്പിച്ചെന്ന് തോന്നുന്നു. പാവം, അത്രയ്ക്ക് നിഷ്കളങ്കനായി പോയല്ലോ. നേരം വിളിക്കട്ടെ, എല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും.
1: പക്ഷെ പിറ്റേന്ന് നേരം പുലരും മുമ്പേ കുഞ്ചൻ നമ്പ്യാർ ചാക്യാർ ഗേഹത്തോടും യാത്ര പറഞ്ഞു. അടുത്ത ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിക്കാൻ ചാക്യാർ നേരത്തെ തന്നെ എത്തി. കൂടെ കുഞ്ചൻ നമ്പ്യാർക്ക് പകരം പുതിയൊരു മിഴാവുകാരനും. ചാക്യാർ സദസ്സൊന്ന് വീക്ഷിച്ചു. സദസ്സിൽ ധാരാളം ആളുകൾ എത്തിയിരിക്കുന്നു. ചെമ്പകശ്ശേരി രാജൻ ദേവനാരായണൻ തിരുമേനി എത്തിയിട്ടില്ല, പക്ഷെ തിരുമേനിയുടെ വലങ്കയ്യായ കൈപ്പുഴ തിരുമേനി എത്തിയിട്ടുണ്ട്. ചാക്യാർ കൈപ്പുഴ തിരുമേനി ഒന്ന് താണു തൊഴുതു സുഖിപ്പിച്ചു. തുടങ്ങിക്കൊള്ളൂ, കൂത്ത് തുടങ്ങിക്കൊള്ളാൻ തിരുമേനി ആംഗ്യം കൊടുത്തു. മൂന്ന് തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞു. കൂത്താരംഭിച്ചു. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ഒരു ഈരടി താളനിമിത്തം അവിടെ കൊഴുകിയെത്തി.

0: ആളുകൾ തിരിഞ്ഞു നോക്കി.
1: എന്നാൽ ഇനി ഒരു കഥയുടെ
0: എവിടെ നിന്നാണ് പാട്ട്
1: കേൾക്കുന്നത്?
0: പുറത്ത് എണ്ണക്കളിത്തട്ടിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. ആളുകൾ ഓരോരുത്തർ ഓരോരുത്തരായി എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു.

അപ്പുറത്തെണ്ണ കളിത്തട്ടിൽ ഒരാൾ ആടിത്തിമർക്കുന്നു. കണ്ണും പുരികയും എഴുതി മുഖത്ത് മഞ്ഞച്ചായം പൂശിയ ഒരാൾ ആ ചുണ്ടിലും ചായം തേച്ചിട്ടുണ്ട്. കളഭം പൂശിയ ശരീരത്തിൽ കുരുത്തോല കൊണ്ടുള്ള മയ്യാഭരണം. വെള്ളത്തുണി കൈപ്പത്തിയുടെ അത്ര വീതിയിൽ കീറി നീളത്തിൽ തുന്നിയ കച്ചിയാണ് ഉടുത്തിരിക്കുന്നത്. കാലിൽ കച്ചമണി, തലയിൽ കറുത്ത തുണി.

0: പ്രിയമുള്ളവരെ, അതൊരു പുതിയ കലാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കലായിരുന്നു. തുള്ളൽ എന്ന കലാപ്രസ്ഥാനത്തിൻ്റെ ആരംഭം. തന്നെ പരിഹസിച്ച ചാക്യാരോട് മധുരമായി പകരം വീട്ടാനാണ് നമ്പ്യാർ അടുത്ത ദിവസം കളിത്തട്ടിൽ കയറി കല്യാണ സൗഗന്ധികം എന്ന ശീതംഗം തുള്ളൽ അവതരിപ്പിച്ചത്. ഒരു രാത്രിയും പകലും കൊണ്ട് കല്യാണ സൗഗന്ധികം എന്ന കൃതി തയ്യാറാക്കി അവതരിപ്പിച്ചതിൽ തെല്ലു അതിശോക്തിക്ക് അവകാശമില്ലെന്ന് ആ മഹാപ്രതിഭയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ശീതംഗം തുള്ളലിൻ്റെ വേഷവിധാനം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. വളരെ വേഗം തട്ടിക്കൂട്ടിയെടുത്തതായിരുന്നു അത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് ചില പ്രത്യേക സാധനങ്ങൾ വാങ്ങാൻ കിട്ടുമായിരുന്നു. അവയിൽ പ്രസിദ്ധമാണ് അമ്പലപ്പുഴ കോണകം. ഉത്സവത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ ഒരു വർഷത്തേക്ക് വേണ്ട കോണകം ഇവിടെ ഒന്നും വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നത്രേ. ഒറ്റ രാത്രി കൊണ്ട് തുള്ളലിന് വേണ്ട വേഷവിധാനം ഒരുക്കിയ സരസനായ നമ്പ്യാർ കുരുത്തോല കൊണ്ടുള്ള മെയ്യാഭരണങ്ങൾക്ക് പുറമേ കുറേ കോണകങ്ങൾ ധൃതി പിടിച്ചു വാങ്ങി ഒരു ചരടിൽ കോർത്ത് അരക്ക് ചുറ്റും ഞൊറിവിൻ്റെ രൂപത്തിൽ തൂക്കിയിട്ടു. ഇന്നും ഈ വേഷവിധാനത്തിന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. പരിപാടി അവസാനിച്ചതും ആളുകൾ വേദിക്കു ചുറ്റും ഓടിക്കൂടി. അവർ തുള്ളക്കാരനെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരാൾ മാത്രം ആരിശം കൊണ്ട് അലറി, എന്താ ഇവിടെ കണ്ടുകൂട്ടിയെ? പരിപാവനമായ ഈ ക്ഷേത്ര സന്നിധി അസഭ്യം വിളമ്പയോ? ആരാ അതിന് അനുവാദം കൊടുത്തെ? എല്ലാവരും കേക്കെ ഈ കൈപ്പുഴ തിരുമേനി കൽപ്പിക്കുന്നു. നടന്നത് നടന്നു, മേലിൽ ഈ ആഭാസം ഈ അമ്പലപ്പുഴ ക്ഷേത്ര മതിൽക്കകത്ത് നടത്താൻ പാടില്ല. ആ ആജ്ഞ കേട്ട് ആളുകൾ അമ്പരന്നു. ആസ്വാദ്യകരമായ ഒരു പരിപാടി വേണ്ടെന്ന് വയ്ക്കാൻ ഇയാൾക്ക് എന്താണ് അധികാരം? പക്ഷെ ആർക്കും ആ മുഖത്ത് നോക്കി അത് ചോദിക്കാനുള്ള ധൈര്യമില്ല. കാരണം അയാൾ മഹാരാജാവിൻ്റെ വിശ്വസ്തനാണ്. അയാളെ എതിർക്കുന്നത് ബുദ്ധിയല്ല. എന്തുകൊണ്ടാണ് അയാൾ തുള്ളലിനെ എതിർത്തത്? ആ കല ആസ്വാദ്യകരമല്ലാത്തത് കൊണ്ടാണോ? അല്ല, തുള്ളലിൻ്റെ അവസാന ഭാഗമല്ലാതെ ആ പരിപാടി മുഴുവനും കണ്ടയാളല്ല അദ്ദേഹം. കുഞ്ഞൻ നമ്പ്യാരോട് പ്രത്യേകിച്ച് വിരോധവുമില്ല. പിന്നെന്താണ് കാരണം? സദസ്സിൻ്റെ മുൻനിരയിൽ പരിപാടി ആസ്വദിച്ചിരുന്ന ഒരാളെ കണ്ടു. അതാണ് കൈപ്പുഴ തിരുമേനിയെ പ്രകോപിപ്പിച്ചത്. അത് മറ്റാരുമല്ല, കൈപ്പുഴയെപ്പോലെ തന്നെ മഹാരാജാവിൻ്റെ വലങ്കൈയായ മാത്തൂർ പണിക്കർ. എന്തിനും ഏതിനും മാത്തൂരാനെ എതിർക്കുക എന്നത് കൈപ്പുഴയുടെ പ്രകൃതമാണ്. രണ്ടുപേരും മഹാരാജാവിൻ്റെ വിശ്വസ്തർ, ഇടവും ബലവും നിൽക്കുന്നവർ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? പരസ്പരം കണ്ടുകൂടാ, കീരിയും പാമ്പും പോലെ. പരിപാടി വിജയിച്ചതിൽ കുഞ്ചനും കൂട്ടുകാരൻ രാമയ്യനും ഏറെ സന്തോഷിച്ചു. തന്നെ ഒളിച്ചേവകൻ എന്ന് ആക്ഷേപിച്ച ചാക്യാരോട് മധുരമായി പകരം വിട്ടിരിക്കുന്നു. പക്ഷെ കൈപ്പുഴ തിരുമേനിയുടെ സുഗ്രീവാജ്ഞ അവരെ വല്ലാതെ വേദനിപ്പിച്ചു. അവർ മാത്തൂർ പണിക്കരോട് സങ്കടം പറഞ്ഞു. പണിക്കർ രാജാവിൻ്റെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. തിരുമനസ്സെ, എല്ലാത്തരം ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല കലാരൂപമാണ് തുള്ളൽ. അത് നിരോധിക്കുന്നത് ശരിയല്ല. ശരിയാണ്, തുള്ളലിൻ്റെ ആസ്വാദ്യതയെക്കുറിച്ച് നാമും കേട്ടിരിക്കുന്നു. പക്ഷേ കൈപ്പുഴ തിരുമേനി നിരോധിച്ച നിലയ്ക്ക്? മഹാരാജൻ, കൈപ്പുഴ തിരുമേനി അമ്പലപ്പുഴ ക്ഷേത്രം അതിർക്കകത്ത് മാത്രമേ തുള്ളൽ നിരോധിച്ചിട്ടുള്ളൂ. ഈ ചെമ്പകശ്ശേരിയിൽ വേറെയും ക്ഷേത്രങ്ങളുണ്ടല്ലോ. മഹാരാജാവ് ആലോചിച്ചു.
1: ശരിയാണ്, നാം കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്ന് നാളെ ജനം പഴിക്കരുത്. അമ്പലപ്പുഴ ഒഴികെയുള്ള ക്ഷേത്രങ്ങളിൽ തുള്ളൽ നടക്കട്ടെ.
0: അതുമാത്രമല്ല, മറ്റൊന്നുകൂടി, കുഞ്ചൻ നമ്പ്യാരെ കൊട്ടാരം കവിയായി അവരോധിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. വാർത്ത കാട്ടിരി പോലെ പരന്നു. കേട്ടവരെല്ലാം ഏറെ സന്തോഷിച്ചു. ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ ആസ്ഥാന കവിയായിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാർ. അതെ, ചെമ്പകശ്ശേരി കൊട്ടാരത്തിലെ ആസ്ഥാന കവി.

0: കവി വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ശ്യാം മുത്തോലി, ഗോപാലകൃഷ്ണൻ ലാക്കാട്ടൂർ, ബിജു നീലംപേരൂർ, ബാബു പാത്താമുട്ടം, മധു പാത്താമുട്ടം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആകാശവാണി, സമയം 10:00.
3: ആകാശവാണി കഥകളി പദങ്ങൾ, പാടുന്നത് കലാനിലയം നന്ദകുമാറും സംഘവും. പാലക്കാട് അമൃതശാസ്ത്രികൾ രചിച്ച ലവണാസുരവധം ആട്ടക്കഥയിൽ നിന്നുള്ള ഏതാനും പദങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സന്ദർഭം: കുശലവന്മാർ മാതാവായ സീതാദേവിയോട് വനത്തിൽ സഞ്ചരിക്കുവാൻ അനുമതി വാങ്ങുന്ന രംഗം മുതൽ, അവർ നാടുചുറ്റി വാൽമീകി മഹർഷിയുടെ തപോവന പരിസരത്തെത്തുന്ന യാഗാശ്വത്തെ കാണുന്നു. ലോകത്തിൽ ഏകവീരനായ ശ്രീരാമന തുല്യം മറ്റൊരാളുണ്ടെങ്കിൽ ഈ യാഗാശ്വത്തെ പിടിച്ചുകെട്ടണം എന്ന ലിഖിതം കുതിരയുടെ നെറ്റിയിൽ കണ്ടിട്ട് നിസ്സംശയം അതിനെ ബന്ധിക്കണമെന്ന് കുശൻ അഭിപ്രായപ്പെടുന്നു. ഇത് കേട്ട് തപോവനത്തിലുണ്ടായിരുന്ന മുനികുമാരന്മാർ സാഹസം പ്രവർത്തിക്കരുത്, ആപത്ത് വരും എന്ന് അവരെ ഉപദേശിക്കുന്നു. ഇന്ദ്രൻ തന്നെ വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് അവർ മുനികുമാരന്മാരെ മടക്കി അയക്കുന്നു.

യാഗാശ്വത്തെ ബന്ധിക്കുവാൻ കുശൻ ലവനെ ചുമതലപ്പെടുത്തുന്ന രംഗത്തോടുകൂടി ലവണാസുരവധം ആട്ടക്കഥയുടെ ഈ അവതരണം പൂർണ്ണമാകുന്നു. പാടിയത് കലാനിലയം, നന്ദകുമാറും സംഘവും.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ ഈണത്തിൽ എസ് ജാനകി പാടിയ ഗാനം, ചിത്രം കള്ളിയങ്കാട്ടുനീലി.

0: സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. കാർഗിൽ വിജയ് ദിവസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ അധ്യായങ്ങളിലൊന്നാണ് കാർഗിൽ യുദ്ധവും അതിന്റെ വിജയവും. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ പ്രതിരോധ വീര്യം ലോകം മുഴുവൻ കണ്ട സുപ്രധാന ദിനമായിരുന്നു കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച ധീര ജവാന്മാരുടെ ത്യാഗത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ 26 രാജ്യമെമ്പാടും കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത്. 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം കാഴ്ചവച്ച ധീരതയും ആത്മവിശ്വാസവും രാജ്യസ്നേഹവും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചു. ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ ഐക്യവും സംരക്ഷിക്കുന്നതിൽ സായുധസേന വഹിക്കുന്ന നിർണായക പങ്കിനെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധം വെറുമൊരു സൈനിക വിജയം മാത്രമായിരുന്നില്ല, അത് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും ജനങ്ങളുടെ ഐക്യത്തിന്റെയും പ്രതീകമായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ ദിനം ദേശീയാഭിമാനത്തിന്റെ ദിനമായും യുവതലമുറയ്ക്ക് പ്രചോദനമാകുന്ന ദിനമായും മാറിയിരിക്കുന്നു. ഈ വർഷം കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 13 ശൗര്യ വിജയ് യാത്ര മോട്ടോർ സൈക്കിൾ റാലി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു സവാരി, ഒരു രാഷ്ട്രം, ഒരു സല്യൂട്ട് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന റാലിയിൽ 28 ബൈക്ക് യാത്രികരാണ് പങ്കെടുക്കുന്നത്. 13 കൊണ്ട് 1900 km സഞ്ചരിച്ച് ഈ മാസം 26 ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകത്തിൽ റാലി സമാപിക്കും. യാത്രക്കിടയിൽ റൈഡർമാർ ചണ്ഡി മന്ദിർ യുദ്ധസ്മാരകം, റെസാംഗ്ല യുദ്ധസ്മാരകം, ലേ യുദ്ധസ്മാരകം എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ സൈനിക സ്മാരകങ്ങളിൽ ആദരാഞ്ജലി അർപ്പിക്കും. വീരനാരിമാരുമായി സംവദിക്കുകയും അവരുടെ ധീരതയെയും സഹിഷ്ണുതയെയും ആദരിക്കുകയും ചെയ്യും. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കേണ്ടത് അതിർത്തികളിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലും മൂല്യങ്ങളിലുമാണെന്ന് വരും തലമുറയെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധവിജയം ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിരോധ വീര്യത്തിന്റെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: ശൗര്യ വിജയ യാത്ര ഔർ ഇസ്കാ മോട്ടോ ഇസ് അഭിയാൻ കി ആത്മാ കോ അത്യന്ത സാർത്ഥക രൂപ സേ വ്യക്ത കർത്താ ഹൈ. ഏക് യാത്ര ഏക് രാഷ്ട്ര ഔർ ഏക് സലാം ഇസ്സേ അധിക സുന്ദർ ഔർ സശക്ത സന്ദേശ് ശായദ് കോയി ഔർ ദൂസറ നഹീ ഹോ സക്താ ഹൈ. ആജ് സേ 27 വർഷ് പഹലെ 1999 മേ ഭാരതീയ സേനാവോ നേ ഓപ്പറേഷൻ വിജയ് കേ മാധ്യമ സേ ഏക് നയാ ഇതിഹാസ് രച് ദിയാ. വഹ് കേവല ഏക് സൈന്യ വിജയ് നഹീ ഥി ബൽകി സാഹസ് ധൈര്യ അനുശാസന ഔർ അദമ്യ രാഷ്ട്രഭക്തി കാ ഏക് ഐസാ അധ്യായ ഥാ ജിസെ വിശ്വ കി സേനായേ ആജ് ഭി അധ്യയൻ ഔർ സമ്മാൻ കി ദൃഷ്ടി സേ ദേഖ്തി ഹൈ. ചുനൌതി കേവല പ്രാകൃതിക് നഹീ ഥി, ദുശ്മൻ ഊചായിയോ പർ ബൈഠാ ഥാ, ജബ്കി ഹമാരേ ജവാനോ കോ നീചെ സേ ഊപ്പർ ചഢ്തേ ഹുവേ ഗോലിയോ ഔർ ടോപോ കി ഭീഷണ വർഷാ കേ ബീച്ച് ലഡായി ലഡ്നേ ഥി. ലേക്കിൻ ഭാരതീയ സൈനികോ കേ സാഹസ് കേ ആഗേ ഹർ ബാധാ യേ ഛോട്ടി പഡ് ഗയി. कैप्टन विक्रम बत्रा, लेफ्टिनेंट मनोज कुमार पांडे और राइफलमैन संजय कुमार और ऐसे असंख्य वीरों के नाम भारत के इतिहास में स्वर्णाक्षरों में अंकित हैं. इस देश की हर पीढ़ी, इस देश का हर नागरिक, राष्ट्र की मिट्टी भी सदैव उन्हें स्मरण रखेगी. शौर्य विजय यात्रा के हमारे ये राइडर्स अगले 13 में लगभग 1900 किलोमीटर की यात्रा करेंगे. यह केवल दूरी तय करने की यात्रा नहीं होगी, यह इतिहास, त्याग और राष्ट्रभक्ति से संवाद करने की यात्रा होगी. इस अभियान में भारत का उत्तर भी है, दक्षिण भी है, पूरब भी है और पश्चिम भी है. यहाँ सर्विंग ऑफिसर्स भी हैं, यहाँ हमारे सम्मानित वेटरन्स भी हैं और साथ में सिविलियंस भी हैं. भिन्न पृष्ठभूमियां, भिन्न भिन्न भाषाएं, भिन्न परंपराएं, लेकिन तिरंगा एक, राष्ट्र एक और हमारे वीरों के प्रति श्रद्धा एक. मुझे पूरा विश्वास है कि आपकी यह यात्रा देशवासियों, खासकर नौजवानों में राष्ट्रभक्ति की एक नई चेतना जगाएगी. समाज की स्मृति में कारगिल के अमर बलिदानियों को सदैव वह जीवंत रखेगी और आने वाली पीढ़ियों को यह संदेश देगी कि राष्ट्र की स्वतंत्रता और सम्मान की रक्षा केवल सीमाओं पर ही नहीं बल्कि हमारी स्मृतियों और हमारे संस्कारों में भी होती है.
1: ജമ്മു കശ്മീരിലെ ലഡാക്ക് മേഖലയിലുള്ള കാർഗിൽ പ്രദേശം ഭൗമശാസ്ത്രപരമായും സൈനികപരമായും അതീവ പ്രാധാന്യമുള്ള

0: മേഖലയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയ്ക്ക് സമീപമായതിനാൽ ഈ പ്രദേശം എന്നും സുരക്ഷാപരമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 1999 ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച ശക്തമായതിനെ തുടർന്ന് ചില ഉയർന്ന സൈനിക പോസ്റ്റുകൾ താൽക്കാലികമായി ഒഴിഞ്ഞിരുന്ന സമയത്താണ് പാകിസ്ഥാന്റെ സൈനികർ ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞുകയറിയത്. കാർഗിൽ, ദ്രാസ്, ബറ്റാലിക്, ടോളോളിംഗ് തുടങ്ങിയ ഉയർന്ന മലനിരകളിലെ തന്ത്രപ്രധാനമായ കൊടുമുടികൾ അവർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. ഈ നുഴഞ്ഞുകയറ്റം കണ്ടെത്തിയ ഇന്ത്യൻ സൈന്യം സാഹചര്യം അതീവ ഗൌരവത്തോടെ വിലയിരുത്തുകയും തുടർന്ന് ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൌത്യം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയും ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിൽ കരസേനയ്ക്ക് പിന്തുണ നൽകി. കാർഗിൽ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ദുഷ്കരമായ ഭൂപ്രകൃതിയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 അടി വരെ ഉയരമുള്ള മഞ്ഞുമലകളിലായിരുന്നു യുദ്ധം നടന്നത്. ഓക്സിജന്റെ കുറവ്, അതിശൈത്യം, കുത്തനെയുള്ള പാറകൾ, പ്രതികൂല കാലാവസ്ഥ എന്നിവ സൈനികരുടെ മുന്നേറ്റത്തെ ഏറെ ദുഷ്കരമാക്കി. ശത്രുക്കൾ ഉയർന്ന മലമുകളിൽ നിന്ന് ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈനികർ താഴെ നിന്ന് കുത്തനെയുള്ള മല കയറി മുന്നേറേണ്ടി വന്നു. ഇത് അതീവ പ്രയാസകരമായിരുന്നു. എന്നിരുന്നാലും അസാധാരണമായ ധൈര്യവും പരിശീലനവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഇന്ത്യൻ സൈന്യം ഓരോ കൊടുമുടിയും തിരിച്ചുപിടിച്ചു. കാർഗിൽ യുദ്ധത്തിന് 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ദേശീയപാത 1A ലക്ഷ്യം വയ്ക്കുന്ന പോസ്റ്റുകൾ പാക് സൈന്യം കൈവശപ്പെടുത്തി എന്നതാണ് ആദ്യഘട്ടം. ഇന്ത്യൻ സൈന്യം നുഴഞ്ഞുകയറ്റം കണ്ടെത്തി പ്രതികരിക്കാൻ സൈനിക നീക്കങ്ങൾ നടത്തിയെന്നത് 2ാം ഘട്ടം. 3ാം ഘട്ടം ഇന്ത്യൻ സൈന്യം നടത്തിയ കനത്ത തിരിച്ചടിയും പോസ്റ്റുകളുടെ വീണ്ടെടുക്കലും പാക് സൈന്യത്തിന്റെ തിരിച്ചുപോക്കുമാണ്. കാർഗിൽ യുദ്ധം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടന്ന യുദ്ധങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ കാഴ്ചവച്ച ധീരത ചരിത്രത്തിൽ എക്കാലവും സുവർണ ലിപികളിൽ രേഖപ്പെടുത്തും. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച അനേകം ധീരജവാന്മാർ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്ര, ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ, ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾമാൻ സഞ്ജയ് കുമാർ തുടങ്ങിയ നിരവധി സൈനികർ അസാധാരണമായ ധീരത പ്രകടിപ്പിച്ചു. ഇവരിൽ പലർക്കും രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര ഉൾപ്പെടെയുള്ള ധീരതാ പുരസ്കാരങ്ങൾ ലഭിച്ചു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ഏ ദിൽ മാംഗേ മോർ എന്ന വിജയഘോഷം ഇന്നും ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായി ഓർമ്മിക്കപ്പെടുന്നു. ഓരോ സൈനികന്റെയും ത്യാഗവും ആത്മസമർപ്പണവും രാജ്യസ്നേഹവും ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. മലയാളിയായ തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി ക്യാപ്റ്റൻ ജെറി പ്രേംരാജും വീരമൃത്യു വരിച്ച സൈനികരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്താണ് കാർഗിലിൽ ഓരോ സൈനികനും പോരാടിയതെന്ന് ഡിഫൻസ് സ്പെഷ്യലിസ്റ്റ് കേണൽ എസ് ഡിന്നി ആകാശവാണിയോട്.
1: കാർഗിൽ വിജയ ദിവസം വെറും ഒരു രാജ്യത്തിന് വേണ്ടി ബലിദാനം നൽകിയ സൈനികരെ ഓർക്കുക അല്ലെങ്കിൽ രാജ്യത്തിന്റെ സൈന്യത്തിനെ ഓർക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമല്ല, ഏകദേശം ഒരു 27 വർഷമായി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഇതൊന്നും നേരിട്ട് കണ്ടു കാണില്ല ഒരിക്കലും. അവർ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും അവർ പല കാര്യങ്ങളും കാണുന്നത്. പക്ഷെ ഒരു കാലത്ത് രാജ്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു യുദ്ധം നടന്നിരുന്നു, ഇങ്ങനെയൊക്കെ മലകളിലെ മുകളിൽ പോയി അവിടെ ഒളിച്ചിരുന്ന പാകിസ്ഥാനി സൈനികരുടെയും അതുപോലെ തന്നെ ഭീകരവാദികളെയും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി, അവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി വലിയൊരു ത്യാഗം ചെയ്തു എന്ന് നമ്മൾ മറക്കരുത്. കാരണം എക്കാലവും നമ്മുടെ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന വലിയ ശക്തികളുണ്ട്. അത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയ കാര്യങ്ങളല്ല, പണ്ട് തൊട്ടേ ഉള്ള ഒരു രീതിയാണ്. ഭാരതത്തിനെ തകർക്കുക, ഭാരതത്തിനെ ഇല്ലാതാക്കുക, ഭാരതത്തിനെ പല വിഭാഗത്തിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ വിജയ് ലോഞ്ച് ചെയ്തതും അവിടെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തതും. അപ്പം ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടുള്ളത് നമ്മളെ രാജ്യം എക്കാലത്തും വലിയ വില കൊടുത്തിട്ടാണ് ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെയും സമാധാനമായിട്ട് നമ്മളെ വീടുകളിൽ കിടന്ന് ഉറങ്ങുകയും നമ്മൾ പഠിക്കുകയും നമ്മൾ ജോലിക്ക് പോവുകയും നമ്മൾ ഫുട്ബോൾ കാണുകയും വേൾഡ് കപ്പ് കാണുകയും ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ സൈന്യത്തിൻ്റെ ഓരോ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് ധാരാളം ആളുകളുണ്ട്. അവർ അവരുടെ ജീവിതം, അവരുടെ കുടുംബം ഇതെല്ലാം വിട്ടിട്ടാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെങ്കിലും പ്രത്യേകിച്ച് പുതിയ തലമുറ

0: വളരെ സ്മാർട്ടായിട്ടുള്ള തലമുറയാണ്, വളരെ രാജ്യത്തിനോടുള്ള സ്നേഹമുള്ള തലമുറയാണ്. ആ തലമുറയോട് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് തോന്നുന്നു കാർഗിൽ വിജയ ദിവസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: 1999 മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിന്ന സൈനിക നടപടികളിലൂടെ ഇന്ത്യൻ സൈന്യം ക്രമേണ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. ടോളോളിംഗ്, ടൈഗർ ഹിൽ, 0.4875, ബറ്റാലിക് തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി. 1999 ജൂലൈ 26 കാർഗിൽ മേഖലയിലെ എല്ലാ പ്രധാന അധിനിവേശ കേന്ദ്രങ്ങളിൽ നിന്നും ശത്രുക്കളെ പൂർണ്ണമായും പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. ഇതോടെയാണ് ഓപ്പറേഷൻ വിജയ് വിജയകരമായി പൂർത്തിയായത്. ഈ ചരിത്ര വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നത്. രാജ്യമെമ്പാടും കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെയാണ് ആചരിക്കുന്നത്. ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ വാർ മെമ്മോറിയലിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. സ്കൂളുകളിലും കോളേജുകളിലും ലേഖനരചന, പ്രസംഗ മത്സരം, ക്വിസ്, ദേശഭക്തി ഗാനങ്ങൾ, പ്രദർശനങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിലൂടെ യുവജനങ്ങളിൽ ദേശസ്നേഹവും ദേശീയബോധവും വളർത്തുകയാണ് ലക്ഷ്യം. കാർഗിലിൽ നമ്മൾ യുദ്ധം ജയിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സത്യം, അച്ചടക്കം, കരുത്ത് എന്നിവയുടെ അവിശ്വസനീയമായ ഒരു മാതൃകയാണ് ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചതെന്ന് 2024 കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യവും പോരാട്ടവീര്യവും രാജ്യം സ്മരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: കാർഗിൽ വിജയ് ദിവസ് ഹമേ ബതാതാ ഹൈ കി രാഷ്ട്ര കേ ലിയേ ദിയേ ഗയേ ബലിദാൻ അമർ ഹോതേ तीन महीने वर्ष सदियां गुजरते हैं, सदियां भी गुजरती हैं, मौसम भी बदलते हैं, लेकिन राष्ट्र की रक्षा के लिए अपनी जान की बाजी लगाने वालों के नाम अमित रहते हैं। ये देश हमारी सेना के पराक्रमी महानायकों का सदा सर्वदा ऋणी है। ये देश उनके प्रति
1: കാർഗിൽ യുദ്ധത്തിലൂടെ അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത രാജ്യം തിരിച്ചറിഞ്ഞു. ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ, ഉപഗ്രഹ സാങ്കേതിക വിദ്യ, ഡ്രോണുകൾ, മികച്ച ആശയവിനിമയ സംവിധാനങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള ആയുധങ്ങൾ എന്നിവയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമായി. യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുകയും സൈനിക പരിശീലനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ നിക്ഷേപം നടത്തുകയും ചെയ്തു. ഉയർന്ന പ്രദേശങ്ങളിലെ സൈനിക വിന്യാസം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. ഇന്ന് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ പാതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങളും മിസൈലുകളും പ്രയോഗിച്ച് ശത്രുക്കളുടെ താവളങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചത് ഇതിനുദാഹരണമാണ്. കാർഗിൽ യുദ്ധം സായുധ സേനകളുടെ പരസ്പര ഏകോപനത്തിന്റെയും മികച്ച രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെയും അനിവാര്യതയും എടുത്തുകാട്ടി. കാർഗിൽ വിജയ് ദിവസ് വെറും ചരിത്ര സ്മരണയല്ല, അത് യുവജനങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. രാജ്യസ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലൂടെയും പ്രകടമാക്കേണ്ടതാണെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ധൈര്യം, അച്ചടക്കം, ആത്മവിശ്വാസം, ത്യാഗസന്നദ്ധത എന്നിവയാണ് കാർഗിൽ യുദ്ധം യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങൾ. സുരക്ഷിതവും ശക്തവുമായ ഇന്ത്യയുടെ അടിത്തറ സായുധ സേനയുടെ അർപ്പണബോധവും ജനങ്ങളുടെ ഐക്യവുമാണെന്ന് കാർഗിൽ വിജയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തുസൂക്ഷിക്കുന്ന ഓരോ സൈനികനും രാജ്യത്തിന്റെ അഭിമാനമാണ്. അവരുടെ ത്യാഗത്തെ ആദരിക്കുകയും ദേശീയ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ പൌരന്റെയും കടമ. കാർഗിൽ വിജയ് ദിവസുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
3: ആകാശവാണി കാലാവസ്ഥ.